ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 6-ന്റെ തട്ടകത്തിലാണ്. 1674 ജൂൺ 6 മറാഠാ ചരിത്രത്തിലെ ധീരപുരുഷനും മുഗൾ സാമ്രാജ്യത്തിന്റെ കടുത്ത എതിരാളിയുമായിരുന്ന ശിവജി ഛത്രപതിയായി കിരീടധാരണം നടത്തിയിരിക്കുന്നു. 1844 ജൂൺ 6 യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന OMCA ലണ്ടനിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. 1877 ജൂൺ 6 ആധുനിക മലയാള സാഹിത്യത്തിന്റെ സ്രഷ്ടാക്കളിൽ അതുല്യനായ മഹാകവി ഉള്ളൂർ S. പരമേശ്വരയ്യർ ഭൂജാതനായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി അയൽ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ആശ്രമത്തിൽ നിന്ന് ഏറെ ദൂരം നടന്നപ്പോഴേക്കും ഒരു നീർച്ചാൽ. അത് ചാടിക്കടക്കാൻ ഒരുങ്ങവേ എതിരെ നിന്നും ഒരു യുവതി നടന്നു വരുന്നു. അവർക്കാണെങ്കിൽ ആ നീർച്ചാൽ ചാടിക്കടക്കാൻ ഏറെ പ്രയാസമായിരുന്നു. കുഴങ്ങി നിന്ന യുവതിയെ ഇപ്പുറത്താക്കുന്നതിനു വേണ്ടി സന്യാസി ഒരു കാൽ അപ്പുറം വെച്ച് അവരെടുത്ത് പൊക്കത്ത് വച്ചു. നന്ദി പറഞ്ഞ് അവർ നടന്നു പോവുകയും ചെയ്തു. സന്യാസിയും ശിഷ്യനും നീർച്ചാൽ ചാടിക്കടന്ന് ഗ്രാമത്തിലേക്ക് പോയി. ഏറെ നേരം പല കാര്യങ്ങൾ, വ്യാപാരങ്ങൾ ഒക്കെ കഴിഞ്ഞ് രാത്രിയോടെ അവർ ആശ്രമത്തിൽ തിരിച്ചെത്തി. ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നു. കുറച്ചുനേരം കഴിഞ്ഞ് ശിഷ്യൻ സ്വാമിയെ വിളിച്ചു. സ്വാമി ഉറങ്ങിയോ? സ്വാമി പറഞ്ഞു, ഇല്ല. എന്താ കാര്യം? സ്വാമി രാവിലെ ചെയ്തത് തീരെ ശരിയായില്ല. സ്വാമി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? സ്വാമിയെപ്പോലെ ഒരാളിൽ നിന്ന് ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. സ്വാമിക്ക് ദേഷ്യം വന്നു. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറയും, ഞാൻ എന്ത് ചെയ്തു എന്നാ? ശിഷ്യൻ പറഞ്ഞു, രാവിലെ ആ യുവതിയെടുത്ത് ഇപ്പുറത്ത് വെച്ചില്ലേ? സ്വാമിയെപ്പോലെ ഒരാൾ യുവതിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെത്ര ശരിയാണ്? അത് കേട്ട് സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, ഞാൻ രാവിലെ ആ യുവതിയെ അപ്പുറത്തു നിന്നും എടുത്ത് ഇപ്പുറത്ത് വെച്ചു. പക്ഷേ നീയുണ്ടല്ലോ, അവൾ ഇപ്പോഴും എടുത്തുകൊണ്ട് നടക്കുകയാണ്. സ്വാമി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായതുകൊണ്ടാവും. പിന്നെ ഒരു അക്ഷരം പറയാതെ ശിഷ്യൻ കിടന്നുറങ്ങി. നോക്കൂ, നമ്മളിൽ ചിലരെങ്കിലും ശിഷ്യന്റെ മനസ്സുള്ളവരാണ്. കളയാൻ പറ്റാതെ ചിന്തകളും ചുമന്ന് നടക്കുന്നവർ, പഴകി മലിനമായ ചിന്തയും കൊണ്ട് നടക്കുന്ന

0: ആണോ നിങ്ങൾ? എങ്കിൽ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം എന്തെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. ചിന്തകളുടെ ചങ്ങലക്കണ്ണികളാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെല്ലാം മറ്റുള്ളവർ കാരണമാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് വയറ്റിൽ പഴകിയതും ദഹിക്കാത്തതുമായ ഭക്ഷണം കെട്ടിക്കിടക്കുന്നത് പോലെ മനസ്സിൽ പഴയതും ആവശ്യമില്ലാത്തതുമായ ചിന്തകളും പേര് നടക്കുന്നവർക്ക് എങ്ങനെ ക്രിയാത്മകമാകാൻ സാധിക്കും, സജീവമാകാൻ കഴിയും? മനസ്സിൽ പഴയതും ആവശ്യമില്ലാത്തതുമായ ചിന്തകളും പേര് നടക്കുന്നവർക്ക് എങ്ങനെ ക്രിയാത്മകമാകാൻ കഴിയും, സജീവമാകാൻ കഴിയും? എടുത്തിപ്പുറത്ത് വച്ചാൽ വച്ചു, പിന്നെയും ചുമന്നുകൊണ്ട് നടക്കരുത്. അത് മനസ്സിനെ ഭാരപ്പെടുത്തും, മലിനമാക്കും.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ. ഒരു കാര്യം നിങ്ങൾ മനസ്സിരുത്തി ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിരുത്തി ചിന്തിക്കണമെന്നൊന്നുമില്ല, വെറുതെ ചിന്തിച്ചു നോക്കിയാലും മതി. അതെ, ഈ ലോകത്തിലെ ഏറ്റവും വില പിടിച്ച കാര്യങ്ങളെല്ലാം ഒരു വിലയും കൊടുക്കാതെ നമുക്ക് വെറുതെ കിട്ടുന്നവയാണ്. സത്യത്തിൽ ഈ ആശയം ഒരു ഇംഗ്ലീഷ് കവിതയുടെ തലക്കെട്ടാണ്. ദ ബെസ്റ്റ് തിങ്സ് ഇൻ ലൈഫ് ആർ ഫ്രീ എന്നാണ് ആ ശീർഷകം. അതിമനോഹരമായ എന്തൊക്കെയാണ് നമുക്ക് വെറുതെ കിട്ടുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. പ്രഭാതമെന്ന സൗന്ദര്യം, അരുണകിരണങ്ങളാൽ സമ്മോഹനമായ അതീവ സുന്ദരമായ പ്രഭാതം, മഞ്ഞുതുള്ളികൾ, പുലരിയിൽ ഹൃദ്യമായി പൂക്കുന്ന സുരഭില സുന്ദരമായ പുഷ്പങ്ങൾ, നീലാകാശങ്ങളെ കീറിമുറിച്ച് പറന്നുപോകുന്ന വെള്ളിക്കൊക്കുകൾ, അനവധി സുന്ദരമായി എന്നാൽ അലക്ഷ്യമായി പറന്നകലുന്ന മേഘശകലങ്ങൾ, പച്ച അതിന്റെ ലാവണ്യ അനുഭൂതി മുഴുവൻ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന പശ്ചിമഘട്ടം, പർവ്വതനിരകൾ, കുളിർനില ചന്തങ്ങൾ, പട്ടുപരവതാനിയിൽ ആരോ കുടഞ്ഞിട്ട സ്വർണ്ണ പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ, ഇളം കാറ്റുകൾ, മഴ, പ്രാണകോശങ്ങളെ സ്പന്ദിപ്പിച്ചു നിർത്തുന്ന ജീവവായു, ഇലകൾ, അരുവികൾ, കായൽ തടങ്ങൾ, പുഴകൾ, കടലുകൾ, കുന്നിൻപുറങ്ങൾ, മൈതാനങ്ങൾ, പുൽമേടുകൾ, അങ്ങനെ എന്തെല്ലാം ഒരു വിലയും കൊടുക്കാതെ നമുക്ക് വെറുതെ കിട്ടുന്നു. ഇതെല്ലാം അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ സന്തോഷവാനായിരിക്കുന്നു എന്ന് പറയുവാനാവുക എന്നത് തന്നെ എത്ര വലിയ കാര്യമാണെന്ന് ഓർത്തുനോക്കൂ. കാനനം മോഹനം ശാന്തം ഭീകരം, ഞാനോ പരിശദം ബന്ധങ്ങളാൽ ബന്ധിതൻ എന്ന് റോബർട്ട് ഫ്രോസ്റ്റ്. പ്രകൃതി എന്ന മഹാത്ഭുതം നമുക്ക് വെറുതെ കിട്ടിയിരിക്കുന്നു. അത് തിരിച്ചറിയാതെയാണ് മറ്റെന്തോ ആണ് വില പിടിച്ചത് എന്ന അർത്ഥത്തിൽ മനുഷ്യർ ഈ ഓട്ടമത്രയും ഓടിത്തിമിർക്കുന്നത്. സ്വർണം അമൂല്യമെന്ന് പറയുന്ന മനുഷ്യരോട് എന്തു പറയാനാണ്? ഒരു മഞ്ഞ ലോഹത്തോടുള്ള ആർത്തി, ആർത്തിയെ വിറ്റ് കാശാക്കുന്ന മറ്റു ചിലർ. ആനന്ദമല്ല മനുഷ്യൻ തേടുന്നത്, ആഗ്രഹങ്ങളാണ്. അതാകട്ടെ ദുഃഖത്തിന്റെ ഇരിപ്പിടവുമാകുന്നു. ലളിതമായ ജീവിതം മനുഷ്യന് ആനന്ദം പ്രദാനം ചെയ്യും. സന്തോഷിക്കാൻ എന്തൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നോക്കൂ, അതൊന്നും കാണുന്നില്ല. അന്വേഷിക്കുന്നത് മറ്റെന്തൊക്കെയോ ആണ്. ഫിൻലൻഡ് ജനത അവരുടെ സന്തോഷത്തിന്റെ കാരണം പറയുന്നത് എന്താണെന്നറിയാമോ? 70% വനമേഖലകളുള്ള സ്ഥലമാണ് ഫിൻലൻഡ്. അവധി ദിനങ്ങളിൽ അവർ വനപാതകളിലൂടെ നടക്കാനിറങ്ങും. പ്രകൃതിയുടെ പരിച്ഛേദം പോലെ വിശാലമായ ആ നിഴൽക്കാടുകൾ അവർക്ക് കണ്ണടച്ച് ധ്യാനിക്കാനുമാവും. അത്രയും പ്രകൃതി അനുകൂലമായാണ് അവർ ജീവിക്കുന്നത്. ജനസംഖ്യയിൽ കൂടുതൽ പുസ്തകങ്ങളുടെ ശേഖരമുള്ള നാടാണ് ഫിൻലൻഡ്. ശില്പോദ്യാനങ്ങൾ, ആർട്ട് ഗാലറികൾ, അതൊക്കെ അവരുടെ സന്തോഷത്തിന്റെ കാരണങ്ങളാകുന്നു. അവർ സ്വർണ്ണക്കടകളെക്കുറിച്ച് പറയുന്നില്ല, വില കൂടിയ വസ്ത്രക്കടകളെക്കുറിച്ചും പറയുന്നില്ല. ഏറ്റവും വില കൂടിയ പ്രകൃതി നമുക്ക് വെറുതെ കിട്ടുന്നു. അതേക്കാൾ അമൂല്യമായ മറ്റൊന്നുമില്ലതാനും. സ്വസ്തിദേ സൂര്യദേ സ്വസ്തി, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്ത ദീപ്തമാം ഇത്തിരി ചൂടുപാൽ വെളിച്ചം കുടിച്ചിവിടെ, ഈ കൊച്ചുവട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം എന്ന് കവി. നിങ്ങൾ വയ്ക്കുന്ന മരം ഒരിക്കലും നിങ്ങളുടേത് മാത്രമല്ല, അത് നിങ്ങളുടേത് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മണ്ണിൽ നിൽക്കുന്നു എന്ന് മാത്രം. അതിന്റെ ഫലം നിങ്ങളാർക്കും കൊടുക്കാതെ ഭുജിക്കുന്നുണ്ടാകും. പക്ഷേ അതിൽ നിന്ന് ഉയരുന്ന ജീവവായു അതെല്ലാവർക്കുമുള്ളതാണ്. അതങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി മരങ്ങൾ നടാത്തവരുമുണ്ട്. എന്റെ ഈ പ്രായത്തിൽ മരം വച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇത് കായ്ക്കുന്ന കാലം ഞാനുണ്ടാവില്ലല്ലോ എന്ന് പറയുന്നവരോട് എന്ത് പറയാനാണ്? വെറുതെ കിട്ടുന്ന ഭൂമിയെ പങ്കിട്ടിതെന്റെ നിന്റെ എന്നാർത്തി പെരുമ്പറ മുഴക്കുന്നു മനുഷ്യർ. ഈ ജീവവായു നിനക്കുള്ളതല്ലെന്ന് കൊട്ടിഘോഷിക്കുന്ന കാലങ്ങളെത്തുമേ എന്ന കാവ്യം എത്ര സത്യമാണെന്നോർക്കുക. അനർഘമീ നിമിഷം എന്തുകൊണ്ടെന്നാൽ പ്രപഞ്ചമേ, നീ നൽകുമീ അമൂല്യതകൾ എത്രമേൽ ശോഭനം ദീപ്തം. അറിയുന്നു ഞാനതിൻ മൂല്യം, എന്നിട്ടും എന്തിനോ തേടുന്നു മറ്റേതോ അമൂല്യമാം ഖനികളെ എന്ന കവിവാക്യം ഓർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട്. ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദാമൻ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. നമോ ആശുപത്രിയും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $8 ബില്യൺ നിന്ന് $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1,00,000 കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണ പ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ 31 മാസം സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർകോട് കാസർഗോഡ് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ DTPC കീഴിലെ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല.
0: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൌകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരനിൽ നിന്നും BJP നേതാവ് PK കൃഷ്ണദാസ് സ്വീകരിച്ചു. ഇ ശ്രീധരന്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 3.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് PK കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൌണ്ടറിലാണ് ഫോം പൂരിപ്പിച്ചു നൽകേണ്ടത്. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർവെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും 2ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ V ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യനൂതനമായ പ്രകാശരശ്മികളുടെ സമ്മോഹനതയാൽ ജ്വലിച്ചു നിൽക്കുന്ന സൗരബിംബം, ഒരു പകലിന്റെ ഹൃദ്യമായ സമാരംഭം. ഈ ദിവസം എങ്ങനെയായിരിക്കും എന്ന മുൻവിധികൾ ഒന്നും വേണ്ട. പകരം ഓരോ നിമിഷത്തെയും അർത്ഥവത്താക്കിക്കൊണ്ട് കർമ്മനിരതമാവുക എന്നതാണ് കാര്യം. ചടഞ്ഞുകൂടൽ ഒഴിവാക്കൂ. സടകുടഞ്ഞെഴുന്നേൽക്കൂ. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, അതിൽ ഒരു കുടന്ന സ്നേഹം, അതുതന്നെ എത്ര ഹൃദ്യം. കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നമ്മുടെ ഭാഷ നമ്മുടെ വീടാണ്. നമ്മുടെ ഭാഷയാണ് നമ്മുടെ ജീവിത താളവും. ഹരിതസുന്ദരമായ നമ്മുടെ നാട്, കൈരളിയുടെ ഹൃദയരക്തം എന്നോണം നമ്മുടെ മലയാളം. കായൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം മലയാളം. ഹൃദ്യമായ കഥകളും അതിലേറെ ആനന്ദാമൃതമായി ഒഴുകിപ്പരക്കുന്ന കാവ്യനിർദ്ധരികളും കൊണ്ട് അതിസമ്പന്നമായ നമ്മുടെ ഭാഷ. മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് തോറ്റം പാട്ടുകളെ കുറിച്ച് കേൾക്കാം. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പാടുന്ന പാട്ടുകളാണ് പൊതുവെ തോറ്റം പാട്ടുകൾ എന്നറിയപ്പെടുന്നത്. ഭദ്രകാളിപ്പാട്ട്, വണ്ണാൻ പാട്ട് എന്നിങ്ങനെയും തോറ്റം പാട്ടുകൾ അറിയപ്പെടുന്നു. സ്തോത്രം എന്നതിൻ്റെ തദ്ഭവ രൂപമാണ് തോറ്റം. ഭദ്രകാളി തോറ്റങ്ങളിൽ വളരെ പ്രാമുഖ്യമുള്ളത് ദാരികപദം കഥ ഉൾക്കൊള്ളുന്ന തോറ്റമാണ്. കൊടുങ്ങല്ലൂരിലെ കണ്ണകിയെ സ്തുതിച്ചുകൊണ്ടുള്ള കണ്ണകി തോറ്റങ്ങളുമുണ്ട്. കണ്ണകിയെ മണിമങ്ക എന്ന് പരാമർശിച്ചുകൊണ്ടുള്ള മണിമങ്ക തോറ്റവും പ്രസിദ്ധമാണ്. തോറ്റം പാട്ടുകളിൽ പ്രാദേശിക വ്യത്യാസം ശ്രദ്ധേയമാണ്. ഗണപതി, ദേവി, പാണ്ഡവന്മാർ എന്നിവരെ സ്തുതിക്കുന്ന തോറ്റം പാട്ടുകളും പ്രചരിച്ചിരുന്നു. തെയ്യം അനുഷ്ഠിക്കുന്നതിന് തൊട്ടു മുൻപ് പാടുന്നതും തോറ്റം പാട്ടാണ്. ആഹ്വാനമാണ് തോറ്റം പാട്ടിന്റെ അന്തസത്ത. അനുഷ്ഠാന കലയായാണ് തോറ്റം പാട്ടിനെ നോക്കിക്കാണുന്നത്. ചെണ്ട, തുടി എന്നിവ തോറ്റം പാട്ടിന് അകമ്പടി സേവിക്കുന്നു. വരവിളിത്തോറ്റം, സ്തുതികൾ, കീർത്തനങ്ങൾ, അഞ്ചടിത്തോറ്റം, മൂലത്തോറ്റം, പൊലിച്ചുപാട്ട്, ഉറപ്പിൽ തോറ്റം തുടങ്ങിയ ഘടകങ്ങൾ തോറ്റം പാട്ടുകൾക്കുണ്ട്. തെയ്യങ്ങൾക്ക് വരവിളി പ്രധാനമാണ്. സുദീർഘമായ തോറ്റം പാട്ടുകളൊന്നുമല്ലാത്ത തെയ്യങ്ങൾക്ക് പോലും വരവിളി തോറ്റമുണ്ടാവും. ഇഷ്ടദേവതയെ വിളിച്ചു വരുത്തുന്ന പാട്ടാണത്. വരവിളിക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട്. നന്ദാർ വിളക്കിനും തിരുവായുധത്തിനും അരിയിട്ട് വന്ദിക്ക എന്നാരംഭിച്ച് ഹരിവർദ്ധിക്ക വാണരുളും വർധനയും എന്നാടിയ ശേഷം വരിക വരിക വേണം നിങ്ങളിതോരു പള്ളിയറ നാല് ഭാഗം അടിച്ചുതളി നാല് ഭാഗത്തും നാല് പൊന്നിൻ നന്ദാർ വിളക്ക് വെച്ച് നടുവേ അഴകിയതോരു പള്ളി ശ്രീപീഠമിട്ട് എന്നിങ്ങനെ പാടും. വരവാളി തോറ്റങ്ങളിൽ ദേശവ്യത്യാസമനുസരിച്ച് ദേവതയുടെ പേരും ഊരും മാറ്റിപ്പാടും. തോറ്റം പാട്ടെന്ന മഹാവിഭാഗത്തിൽ തന്നെ അടിസ്ഥാനപരമായ മൂലത്തോറ്റങ്ങൾ കാണാം. കുട്ടിച്ചാത്തൻ, ഭൈരവൻ, ഗുളികൻ തുടങ്ങിയ ദേവതകൾക്കെല്ലാം മലയർ തോറ്റങ്ങൾ പാടാറുണ്ട്. ചില സ്ഥലങ്ങളിൽ തോറ്റം പാട്ടുകൾ ഭഗവതി പാട്ട് എന്നറിയപ്പെടുന്നു. തോറ്റത്തിന് തോന്നൽ, വിചാരം എന്നും തോറ്റം പാട്ടിന് സ്തോത്രം എന്നും ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള അർത്ഥം നൽകുന്നു. സമുദായം മാറുന്നതിനനുസരിച്ച് തോറ്റം പാട്ടുകളുടെ രീതികളും മാറും. തായ്പര ദേവത, മുച്ചിലോട്ട് ഭഗവതി തുടങ്ങിയ ഭഗവതിമാരുടെ പൊലിച്ചുപാട്ടിന് കൈലാസം പാടൽ എന്ന വിശേഷ പേരുമുണ്ട്. തോറ്റം പാട്ടുകൾ തെയ്യത്തിന്റെ കഥയാണ്. ദേവനായി അവതരിച്ച് മനുഷ്യഭാവത്തിൽ ജീവിച്ചവർ, മനുഷ്യനായി ജനിച്ച് മരണാനന്തരം ദേവതമാരായി മാറിയവർ, ദേവതകളായി പരിണമിച്ച ചരിത്ര പുരുഷന്മാർ, മേലോകത്ത് നിന്ന് കീഴ്ലോകത്തേക്കിറങ്ങി അലൗകികത കൈവിടാതെ ഭൂലോകത്ത് കുടികൊള്ളുന്നവർ, ഭൂമിയിൽ ജനിച്ച് ആത്മാഹൂതി ചെയ്ത ശേഷം ദേവതകളായി ഭൂമിയിലേക്കിറങ്ങിയവർ, മൃഗരൂപികളായ ദൈവങ്ങൾ, ദേവതാരൂപം ധരിച്ച തിര്യക്കുകൾ, സ്വർഗം പോകിയ ശേഷം ഭൂമിയിലേക്ക് തന്നെ ദേവതകളായി വന്നു ചേർന്ന പുരാതന കഥാപാത്രങ്ങൾ, അഗ്നിയിൽ നിന്നും പാൽക്കടലിൽ നിന്നും വെള്ളത്തിൽ നിന്നും വിയർപ്പിൽ നിന്നും പൊട്ടിമുളച്ചവർ, യോനിബന്ധമില്ലാതെ ദിവ്യപ്പിറവികൾ, ഭദ്രകാളി ദാരിക യുദ്ധം, കന്യാവിൻ്റെയും പാലകന്റെയും കഥ എന്നിങ്ങനെ വൈവിധ്യമായ അനേകം ദേവതകളുടെ പുരാവൃത്തങ്ങൾ തോറ്റങ്ങളായി പാടുന്നു. ദേശങ്ങളുടെ സാമൂഹികവും സാമുദായികവും സാംസ്കാരികവുമായ അനേകം കാര്യങ്ങൾ തോറ്റങ്ങളിലൂടെ മനസ്സിലാക്കാനാവും.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

കവിതയാണോ അതോ പാട്ടോ? അർത്ഥശങ്ക വരുത്തും വിധം അർത്ഥസമ്പുഷ്ടമായ വരികൾ കൊണ്ട് ചില്ല വിടർത്തിയ കവിതകളുടെ കായാമ്പൂ മരങ്ങൾ, ഹൃദയതടങ്ങളിൽ വീണുകിടക്കുന്ന വൃത്താലങ്കാരങ്ങളുടെ നീലപ്പൂവുകൾ, ഭാവഗഹനത കൊണ്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന കവിതകളുടെ ആത്മസ്പർശമാകുന്ന പല്ലവികൾ, അനുപല്ലവികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ കാറ്റുപുണർന്ന ശ്രവ്യ സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വരയ്ക്ക് ഒരുപാട് പറയുവാനുണ്ട്, എങ്കിൽ ഒരു വരിക്ക് അതിലേറെ പറയുവാനുണ്ട്. കവിത ആത്മാവിൽ തീ പടർത്തും, മനസ്സിനെ സമാശ്വസിപ്പിക്കും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. കാറ്റായി ഒഴുകും, കൊടുങ്കാറ്റായി വീശും, അഴകിന്റെ അലകൾ ചുരുളു നിവർന്ന് ഒഴുകി വരുന്നത് പോലെ അത് ഹൃദ്യതയുടെ പര്യായമാകും. പഴമയ്ക്ക് നേരെ വാളായി വീശും, അനാചാരങ്ങളെ ചുട്ടൊടുക്കുന്ന കാട്ടുതീയാവും, പുതിയ പുലരിയിലേക്ക് നടന്നെടുക്കാനുള്ള ആവേഗമാകും. കവിത രതിയാണ് ചിലപ്പോൾ, ചിലപ്പോൾ അത് ശക്തിഗാഥയാകും, മറ്റു ചിലപ്പോൾ അത് താരാട്ടുപാട്ടിന്റെ മാതൃതാളമാവും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി രാജ്യം വികസനപാതയിൽ ഇനിയും മുന്നേറുമെന്ന് അദ്ദേഹം അറിയിച്ചു.
1: വർഷ 2025-26 ഭാരത് 7.7% കി ഗ്രോത്ത് റേറ്റ് ഹാസിൽ കിയേ ഓർ പിച്ചല ക്വാർട്ടർ ജോ 31 മാർച്ച് കോ ഖത്മ ഹുവാ ഉസ്മേ ബി ഭാരത് കി ഗ്രോത്ത് 7.8% രഹിയേ ഓർ യേ ദുനിയാ മേ തേജ് ഗതി സേ ആഗേ ബഡ്നേ വാലി ബഡി ഇക്കോണമി ഹേ.
0: ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സൂററ്റിൽ 11,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിസർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി നിലവിലുള്ള 8 ബില്യൺ US ഡോളറിൽ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ 30 ബില്യൺ US ഡോളറായി ഉയർത്തണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ ആരംഭിച്ച ദ്വിദിന ദേശീയ കടൽ വിഭവ കയറ്റുമതി ശില്പശാലയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രചാരണത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ Sukhoi-57 ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സുഖോയ് വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മാർക്ക് പരിശോധനയ്ക്കും പുനർ മൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE ജൂൺ 7 വരെ നീട്ടി. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വിശദാംശങ്ങളിലേക്ക്.
3: മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. വയനാട്ടിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിങ്ങുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുറുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിൽ ആരംഭിക്കും. രാവിലെ 9:30 മത്സരം. പരമ്പരയിലെ ഏക ടെസ്റ്റാണിത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമോസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ റഡാർ സൈറ്റുകൾ US സൈന്യം ആക്രമിച്ചു. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തി. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങി. അതേസമയം ലെബനനിൽ ഇസ്രായേലും ലെബനൻ ഭരണകൂടവും അംഗീകരിച്ച US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിച്ചു. ജമ്മുകശ്മീരിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനായി പാകിസ്ഥാൻ UN സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനും ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണ ചട്ടങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ചട്ടക്കൂടനുസരിച്ച് ജനറൽ റൂട്ട് വഴി നിക്ഷേപം നടത്തുന്ന FPIകൾ ഇനി മുതൽ ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ, സെക്യൂരിറ്റി തിരിച്ചുള്ള പരിധികൾ, കോൺസെൻട്രേഷൻ പരിധികൾ എന്നിവ പാലിക്കേണ്ടതില്ല. ഈ നീക്കം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സമാധാന സേനാംഗമായ മേജർ അഭിലാഷ് ബാരക്കിന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അവാർഡ് പ്രഖ്യാപിച്ചു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിൽ ഇന്ത്യൻ ബറ്റാലിയനോടൊപ്പമാണ് മേജർ അഭിലാഷ് സേവനം അനുഷ്ഠിക്കുന്നത്. UN സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഹൃദയത്തിൽ സംഗീതമുള്ള കളഹം സമേ, അരിയനിൻ ചിറകിന്റെയൊരു തൂവലിൻ തുമ്പിൽ ഒരുമാത്രയൻ വാഴ്വെന്ന മധുരമാം സത്യം ജ്വലിപ്പു. ഒ എൻ വിയുടെ വരിയാണ്. ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ വരികളാണ്. ഹൃദയത്തിൽ സംഗീതമുള്ള കളഹം സമേ, എന്ത് മനോഹരമായ പ്രയോഗമെന്ന് നോക്കൂ. ഹൃദയത്തിൽ സംഗീതം, അങ്ങനെ വേണം എന്നാണ് പണ്ടുമുതലേയുള്ള വായ്പ്. അതുകൊണ്ടാണ് തരളിത ഹൃദയമെന്നും ഹൃദയ വായ്പെന്നും ഹൃദയാനുരാഗമെന്നും ഒക്കെ പറയുന്നത്. എന്തുകൊണ്ടോ പണ്ടുമുതലേ പ്രണയത്തെയും സ്നേഹത്തെയും ഹൃദയത്തോട് ചേർത്തു വച്ചിരുന്നു കവികളും കലാകാരന്മാരും. ഹൃദയം, ഹൃദയമൊരു ക്ഷേത്രം, വാടകയ്ക്കൊരു ഹൃദയം എന്നു തുടങ്ങി എത്രയോ ചലച്ചിത്രങ്ങൾ. ഹൃദയസരസിലെ പ്രണയ പുഷ്പമേ എന്ന് കവി, ഹൃദയം ഒരു വീണയായി എന്നും കവി, ഹൃദയവാഹിനി എന്നാരംഭിക്കുന്ന ഒരു മലയാള പാട്ടുണ്ട്, ഹൃദയം ദേവാലയം, മാനവ ഹൃദയം ദേവാലയം എന്ന പാട്ട് മലയാളിക്ക് മറക്കാനാവുമോ, ഹൃദയം പാടുന്നു എന്ന പാട്ടുണ്ട്. പണ്ട് കത്തെഴുതി അവസാനിപ്പിക്കുന്നത് ഹൃദയപൂർവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നെഞ്ചകം, അന്തസാരം എന്നൊക്കെ ഹൃദയത്തിന് പര്യായങ്ങളുണ്ട്. ഹൃദ്യമായത് എന്നാൽ ഹൃദയത്തിന് പ്രിയപ്പെട്ടത് എന്നർത്ഥം. നളന് ഋതുപർണൻ പകർന്നു കൊടുക്കുന്നത് അക്ഷഹൃദയ മന്ത്രവും നളൻ ഋതുപർണന് പറഞ്ഞുകൊടുത്തത് അശ്വഹൃദയ മന്ത്രവുമാണ്. ഹൃദയങ്ങളായിരം കൊത്തി നുറുക്കി ഞാൻ ഹൃദയത്തിൻ തത്വം പഠിക്കാൻ എന്ന് കവി. ഹൃദയത്തിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്, നീ വിശ്വസിക്കുക. ഹൃദയ സരോവരമുണർന്നു എന്നും ഒരു മലയാള പാട്ടുണ്ട്, മൗനരാഗം എന്ന ചലച്ചിത്രത്തിൽ. ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ഹൃദയം എന്നത് അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും എന്ന് കവി. നിന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു എന്ന വരികൾ എത്ര ഹൃദ്യമായിരിക്കുന്നു എന്നാലോചിച്ചു നോക്കൂ. ആദിത്യ ഹൃദയ മന്ത്രമുണ്ട്, അമരഹൃദയ മന്ത്രമുണ്ട്. അന്ധകാരാന്ധകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ ദേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സ്ഥാവര ജംഗമാചാര്യായ തേ നമ, ദേവായ വിശ്വൈക സാക്ഷിനേ തേ നമ, സത്വപ്രധാനമായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ എന്ന് ആദിത്യ ഹൃദയ മന്ത്രം. അലിഹസൻ കുഞ്ഞു പോക്കുമൂസ മരക്കാർ നൂഹു കണ്ണിന്റെ മുന്നിൽ കേശവൻ എന്ന ബാലൻ വന്ന് ചാടുന്നത് ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ടാണ്. നൂറായിരം ഹൃദയങ്ങളെ മിടിപ്പിച്ച ഡോക്ടർ എം എസ് വല്യത്താന് പ്രണാമം. ഹൃദയം തൊട്ട് എന്നൊരു പുസ്തകമുണ്ട്, ഡോക്ടർ ജോസ് ചാക്കോയാണ് എഴുതിയത്. അഗസ്ത്യ ഹൃദയം എന്ന കവിത മറക്കുമോ മലയാളി? ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, പ്രണയാമൃതം അതിൻ ഭാഷ, അർത്ഥം അനർത്ഥമായി കാണാതിരുന്നാൽ, അക്ഷരത്തെറ്റു വരുത്താതിരുന്നാൽ അത് മഹാകാവ്യമെന്ന് ശ്രീകുമാരൻ തമ്പി. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖി നീയൻ, ഋതുദേവതയായി അരികിൽ നിൽക്കേ എന്ന ഒ എൻ വി. ഹൃദയവാതിൽ തുറന്നു നീ അകത്തു വന്നു എന്നും ഹൃദയ തടങ്ങളിൽ കൂടുവച്ചുവെന്നും കവികൾ പറയും. ഹൃദയസഖി, സ്നേഹമയി, ആത്മസഖി, അനുരാഗമയി, എന്തിനു നിൻ നൊമ്പരം, ഇനിയും എന്തിനു നിൻ നോവുകളെന്ന് വെള്ളിത്തിര എന്ന ചിത്രത്തിൽ കൈതപ്രം കുറിച്ചുവെക്കുന്നു. അനുരാഗത്തിന്റെ ഇരിപ്പിടം ഹൃദയത്തിന് തന്നെ മനുഷ്യർ കൊടുത്തു. അത്രമേൽ പ്രിയപ്പെട്ടവരെ ചങ്കെന്ന് വിളിക്കാനും നമ്മൾ മറന്നില്ല. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള പാലമാണ് ഉപബോധമെന്ന് പഴയകാലത്തെ മനഃശാസ്ത്രം. ഭക്തിയുടെ പാരമ്യത തെളിയിക്കാൻ ഹനുമാന് നെഞ്ച് പിളർന്ന് ഹൃദയത്തിൽ പതിപ്പിച്ചിരിക്കുന്ന ബിംബങ്ങൾ കാണിക്കേണ്ടി വന്നു. ഹൃത്തെന്നും ഹൃദയത്തിന് പേരുണ്ട്. ഹൃദന്തം എന്നാൽ മനസ്സ്, ഹൃദയഗ്രാഹി എന്നാൽ ഹൃദയത്തെ ആകർഷിക്കുന്നത് എന്നർത്ഥം. ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഹൃദയത്തെ സ്പർശിക്കുന്ന യുക്തമായ, ഹൃദ്യമായ, പ്രിയപ്പെട്ട എന്നൊക്കെയായി അർത്ഥം. ഹൃദയചോരൻ കാമുകനാണ്. ഹൃദയസ്പൃക്കായത് എന്നാൽ ഹൃദ്യമെന്ന് തന്നെ. ഹൃദയാലു എന്നാൽ കരുണയുള്ള ആൾ. ഹൃദ്യസ്ഥമാക്കുക എന്നാൽ കാണാപ്പാഠമാക്കുക. ഹൃദ്യഗന്ധ കൂവളമാണ്. ഇങ്ങനെ ഹൃദയമെന്നത് എത്രമാത്രം നമ്മുടെ സാഹിത്യവുമായും സംസ്കാരവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കൂ.
പ്രണയത്തിന്റെ അടയാളം പോലും ഹൃദയമാണ്. ലവ് സിമ്പൽ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലെത്തുന്നത് ചുവന്ന ഹൃദയമാണ്. ആ പൂവ് എന്ത് ചെയ്തു? ഏത് പൂവ്? ഞാൻ തന്ന രക്തനക്ഷത്രം പോലെ കടും ചുവപ്പ് നിറമാർന്ന ആ പൂവ്? ഓ, അതോ, അത് തന്നെ. തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന്? ചവിട്ടിയരച്ചു കളഞ്ഞോ എന്നറിയാൻ. അങ്ങനെ ചെയ്തെങ്കിലെന്ത്? ഓ, ഒന്നുമില്ല, അതെന്റെ ഹൃദയമായിരുന്നു. പ്രേമലേഖനം എന്ന കഥയിൽ ബഷീർ എഴുതിവെക്കുന്ന കവിതയെന്നേ ഈ വരികളെക്കുറിച്ച് പറയാനാവൂ. അത്രമേൽ ഹൃദ്യമായത് ബഷീർ മലയാളിയുടെ ഹൃദയത്തടങ്ങളിൽ എഴുതിവെക്കുന്നു.

ലോകത്തിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തത് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാർഡാണ്. ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രൂട്ടേഷൂർ ആശുപത്രി അതിന് സാക്ഷ്യം വഹിച്ചു. 1967 December 3 ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ലൂയിസ് വാഷിൻസ്കിയിലേക്കാണ് ഡെനിസ് ഡാർവാളിന്റെ ഹൃദയം മാറ്റിവെച്ചത്. വാഷിൻസ്കി 18 ജീവിച്ചു. ന്യൂമോണിയയും സെപ്റ്റിസീമിയയും ബാധിച്ചാണ് വാഷിൻസ്കി മരിച്ചത്. രണ്ടാമത്തെ ശസ്ത്രക്രിയ 1968 ഫിലിപ്പ് ബ്ലബർഗിൽ എന്ന വ്യക്തിക്ക് ബെർണാർഡ് വിജയകരമായി ചെയ്തു. ആശുപത്രി വിടുന്ന ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ രോഗിയായിരുന്നു ബ്ലബർഗ്. ബ്ലബർഗ് 19 ജീവിച്ചിരുന്നു. നിരന്തരമായ പരീക്ഷണങ്ങൾ പിന്നെയും ബെർണാർഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്ത്യയിൽ 1994 August 3 ആദ്യത്തെ വിജയകരമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി 14 അതിജീവിച്ചു എന്നതാണ് ഏറ്റവും വലിയ വിജയം. ഡോക്ടർ ഗോപിനാഥ്, ഡോക്ടർ വേണുഗോപാൽ, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്നിവരും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ അവരവരുടേതായ സംഭാവനകൾ സ്തുത്യർഹമായി നിർവഹിച്ചിട്ടുള്ളവരാണ്. ലോക ഹൃദയ ദിനം ആചരിച്ചിരുന്നത് സെപ്റ്റംബറിലെ അവസാനത്തെ ഞായറാഴ്ചയായിരുന്നു. പിന്നീടാണ് September 29 ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ 1999 ലോക ഹൃദയ ദിനം ആദ്യമായി ആചരിച്ചത്. ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഏതൊരു ഹൃദയ ദിനത്തിന്റെ പ്രഥമമായ ലക്ഷ്യം. ബോഡി മാസ് ഇൻഡെക്സ് നിയന്ത്രണത്തിൽ നിർത്തുക, ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ എന്നിവയിൽ ശ്രദ്ധ പുലർത്തുക, അധിക സോഡിയത്തിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക, ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള സൂചനകൾ മനസ്സിലാക്കി സങ്കീർണതകൾ ഒഴിവാക്കാൻ ഉചിതമായ നടപടി സ്വീകരിക്കുക, ഉദാസീനമായ ജീവിതശൈലി ഒഴിവാക്കുക, ശാരീരിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് സജീവമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുക, പുകവലിയും മദ്യപാനവും പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഹൃദയദിനം ആചരിച്ചു വരുന്നത്. എറോബിക് വ്യായാമം, പ്രതിരോധ പരിശീലനം, സ്ട്രെച്ചിംഗ്, ഫ്ലെക്സിബിലിറ്റി, ബാലൻസ് എന്നിങ്ങനെ നിരവധി പരിശീലന പരിപാടികളുണ്ട്. എല്ലാ അവയവങ്ങൾക്കും അവയുടേതായ പ്രാധാന്യവുമുണ്ട്. എങ്കിലും ഹൃദയത്തിനുള്ള പ്രാധാന്യം അതൊന്നു വേറെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കുമോ ആ വിഭാഗം ക്യാൻസർ വിമുക്തമായിരിക്കുന്നത്? മിടിക്കണം, രക്തമെത്തിക്കണം, ഊർജ്ജസ്വലരായി നടക്കുക എന്നതാണ് ഈ ലോകത്തെ നവോത്ഥാനപ്പെടുത്തുന്നത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കളെ, നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില. ഒരു റേഡിയോ ഗീതത്തിന് എന്ത് സ്വാധീനമാണ് നമ്മളിൽ ചെലുത്താനാവുക? കേട്ട് ആസ്വദിക്കാം എന്നായിരിക്കും ബഹുഭൂരിപക്ഷവും പറയുക. എന്നാൽ ഒരു റേഡിയോ ഗീതത്തിന്റെ വലിയ സ്വാധീനത്തിന്റെ കാര്യമാണ് തളിരിലയിൽ ഇന്ന് പറയാൻ പോകുന്നത്. ജീവിതത്തിൽ എല്ലാം തകർന്ന് നിരാശയിൽ അടിപ്പെട്ടു പോയൊരു സ്ത്രീ, തുച്ഛമായ ശമ്പളമുണ്ടായിരുന്ന ഭർത്താവും കൂടി മരിച്ചതോടെ അവരാകെ തളർന്നുപോയി എന്ന് വേണം പറയാൻ. ഇനി ജീവിക്കാനാവില്ല എന്നവർ ഉറപ്പിച്ചു. കുട്ടികളെ തീറ്റിപ്പോറ്റണം, പഠിപ്പിക്കണം, ഒന്നിനും കഴിയില്ല എന്നവർക്ക് ബോധ്യമായി. അവർ രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്ത് ഒരു മുറിക്കകത്ത് കയറുകയും വാതിലുകളും ജനലുകളും അടച്ച് കുറ്റിയിടുകയും ചെയ്തു. എല്ലാ സുഷിരങ്ങളും കടലാസ് ചുരുട്ടി അടച്ചു. ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടു. പോയി കട്ടിലിൽ കിടന്നു. ഒരു കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, നമ്മളിപ്പോ ഉറങ്ങി എണീറ്റതല്ലേ ഉള്ളൂ, ഇനിയും എന്തിനാ ഉറങ്ങുന്നേ? അമ്മ പറഞ്ഞു, സാരമില്ല, കുറച്ചുകൂടി ഉറങ്ങാം. വിഷവായു അകം മുഴുവൻ നിറഞ്ഞ് മരിക്കാനാവും എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുമായിരുന്നു. അവർ കണ്ണടച്ചു കിടന്നു. സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് പുറത്തുപോകുന്ന ശബ്ദം മാത്രം. മരണം പ്രതീക്ഷിച്ച് നിശ്ചേഷ്ടമായി അങ്ങനെ കിടക്കവേ പെട്ടെന്ന് മനോഹരമായൊരു ഗാനം അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒഴുകി വന്നു. അടുത്ത മുറിയിലെ റേഡിയോ നിർത്താൻ അവർ മറന്നുപോയിരുന്നു. മരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ കറണ്ട് പോയിരുന്നു. കറണ്ട് വന്നതും റേഡിയോ പാടിത്തുടങ്ങി. റേഡിയോയിലൂടെ ഗാനം ഒഴുകി വന്നു. ജീവിതം എത്ര സുന്ദരം, അതിൻ പാതകൾ കഠിനമെങ്കിലും തളർന്നിടായിക നാം. പെട്ടെന്ന് ഒരു ഉണർവ് വന്നതുപോലെ അവർ ചാടി എണീറ്റ് സിലിണ്ടർ ഓഫ് ചെയ്തു. ജനലുകളും വാതിലുകളും തുറന്നിട്ടു. കുട്ടികളെയും എടുത്ത് പുറത്തേക്കോടി. തന്റെ പ്രവൃത്തി തെറ്റിപ്പോയെന്ന് തോന്നിപ്പിക്കാൻ ആ പാട്ടിന് കഴിഞ്ഞു എന്നതാണ്. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് മുന്നേറുക തന്നെ വേണം. തളർന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു ദൈവപുത്രനും നിന്നെ തുണയ്ക്കുവാൻ വരികില്ല. കാത്തിരിക്കേണ്ട, നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം.

നമസ്തേ മലയാളം തുടരുന്നു. കർണികാരങ്ങൾ പൂത്തുവിടർന്നു നിൽക്കുന്ന കമനീയമായ കാഴ്ച. താഴ്വാരങ്ങളിൽ നിന്നുയർന്ന് ആകാശമേലാപ്പ് വരെ ചുവന്നു തുടിക്കുന്ന മുരിക്കിൻ പൂക്കൾ, എത്ര കണ്ടാലും തീരാത്ത വിധം പടർന്നു വിശാലമായി കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ, ചോളവയലുകൾ, പല പാട്ടുകളും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനവധ്യമായ ആസ്വാദന തലങ്ങൾ, എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, രചനാ സൗഭാഗമാർന്ന വരികൾ കൊണ്ട് മലയാള ഗാനശാഖയെ അനുഗ്രഹീതമാക്കിയ എത്രയോ രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ളയും തിരുനയനാർ കുറിച്ചി മാധവൻ നായരും പി ഭാസ്കരനും വയലാർ രാമവർമ്മയും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും തുടങ്ങി ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ഒക്കെ ചേർന്ന് പ്രഭാപൂരിതമാക്കിയ നമ്മുടെ ചലച്ചിത്ര ഗാനശാഖ ഒരുപക്ഷെ മറ്റൊരു ഭാഷയിലും ഉണ്ടാകില്ല. ഇത്രയും സമ്പന്നതയാർന്ന ചലച്ചിത്ര ഗാനശേഖരം അനർഹമായ പാട്ടുകളുടെ കലവറയിൽ നിന്നും തെരഞ്ഞെടുത്ത രണ്ട് മുഴുമുത്തുകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: എം ഡി ഒ വി വിജയൻ, എം മുകുന്ദൻ, മാധവിക്കുട്ടി, പൊൻകുന്നം വർക്കി, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസ കന്മരത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം നീല പത്മനാഭൻ എഴുതിയ ആവണിപ്പിറപ്പ് എന്ന കഥ. അന്നത്തെ ജോലിഭാരത്താൽ ക്ഷീണിച്ച വശനായി വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരുന്നു. സാധാരണയായി ഇന്നേരത്ത് വിജനമായി കിടക്കുന്ന തെരുവുകളിൽ നിന്ന് ആളുമനക്കവും കാണുന്നുണ്ട്. ആടിമാസത്തിന്റെ അവസാന ദിവസത്തിന്റെ രാത്രിയല്ലേ ഇത്? ആടിയറുതി, കറുത്തിരുണ്ട്, കാറ്റും മഴയുമായിരുന്ന ആടിക്ക് പോയി വരൂ എന്ന യാത്രാമൊഴി. ഇനി ഒന്ന് രണ്ട് മണിക്കൂറിൽ ആവണി പിറന്നു കിട്ടും. ജ്യോതിഷത്തിലും ജ്യോതിശാസ്ത്രത്തിലുമെല്ലാം ജ്ഞാനമുള്ള തന്റെ സഹപ്രവർത്തകൻ ശടഗോപൻ അല്പം മുമ്പേ ജോലിസ്ഥലത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുന്നതിന് മുമ്പേ പറഞ്ഞത് ഓർമ്മയിൽ വന്നു. ആവണി രാശിചക്രത്തിൽ അഞ്ചാമത്തേതാണ്. സൂര്യൻ ഈ രാശിയിൽ നിൽക്കുന്ന കാലമാണ് ഈ ആവണി. സംസ്കൃതത്തിൽ ശ്രാവണികം, മലയാളത്തിൽ നമ്മുടെ ഓണം ആഘോഷിക്കുന്ന ചിങ്ങം. കൊയ്ത്തിന്റെ കാലം, കൊല്ലവർഷത്തിന്റെ ആദ്യ മാസം. കടകളിൽ ഇടക്കിരുന്ന ചില വീടുകളിൽ നടന്നുകൊണ്ടിരുന്ന പെയിന്റിംഗ്, മറ്റു മിനുക്കുപണികൾ, തെരുവിൽ ഉപേക്ഷിക്കുന്ന പഴയ പഴകിയ സാധനങ്ങൾ, ഉടഞ്ഞ കുപ്പികൾ, പഴഞ്ചാക്കുകൾ, തുരുമ്പുകയറിയ തകരക്കഷ്ണങ്ങൾ, ആണികൾ, അതിനെയൊക്കെ ചികഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന തെരുവുപിള്ളർ, മാറ്റിക്കൊണ്ടിരിക്കുന്ന നഗരസഭാ തൊഴിലാളികൾ. തന്റെ വീടിരിക്കുന്ന കവലയിൽ എത്തിച്ചേർന്ന ഉടനെ ഒന്നു നിന്നു. അല്പം വീതിയുള്ള നീളത്തിൽ കിടക്കുന്ന തെരുവ്, വീടുകളുടെ ഇടയ്ക്ക് ഇപ്പോൾ ധാരാളം കടകളും വന്നിട്ടുണ്ട്. കമ്പോളമാണോ എന്ന് തോന്നുമാറ് ആടിയറുതിയുടെ ബഹളമൊക്കെ ശമിച്ച് ആവണിയെ വരവേൽക്കാൻ മയങ്ങി ശയിക്കുന്ന തെരുവ്, അവിടെ കണ്ണു ചിമ്മുന്ന തെരുവുവിളക്കുകൾ, നിറഞ്ഞു തുളുമ്പുന്ന നിലാവിന്റെ പാൽവെളിച്ചം, തന്നെ കണ്ടിട്ട് കുരച്ചുകൊണ്ട് ഓടി വന്ന തെരുവുനായ്ക്കൾ, പരിചയമുള്ള മണത്തെ മനസ്സിലാക്കി കുരമതിയാക്കി പിൻവാങ്ങി പതുക്കെ നടക്കാൻ തുടങ്ങി. രണ്ടു മൂന്ന് ചുവടുകൾ വെച്ചപ്പോൾ പതിവ് ശീലത്തിൽ വലതുവശം ഇരുന്ന മൂന്നു നില കെട്ടിടത്തിന്റെ വാതിൽക്കൽ ചെല്ലുന്ന തന്റെ മിഴികൾ, താഴെ ഓട്ടോമൊബൈൽ ഷോറൂം, വിസ്താരമായ കട, മുകളിൽ കടവുടമയുടെ വീട്, കടയുടെ തൊട്ടരികിൽ മുകളിലത്തെ നിലയ്ക്ക് ചെല്ലുന്ന കോൺക്രീറ്റ് പടികൾ, ഏറ്റവും താഴത്തെ പടിയിലിരുന്നു കൊണ്ട് തന്നെത്താനെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ, മുകളിലേക്ക് ചെല്ലുന്ന പടികളിൽ ഇരുട്ട്, ചില ദിവസങ്ങളിൽ അവിടെ ഇരുട്ടിൽ മങ്ങലായി കാണുന്ന ഒരു പ്രായമേറിയ സ്ത്രീ. ആ ചെറുപ്പക്കാരന്റെ അമ്മയുടെ രൂപത്തെ തന്റെ കണ്ണുകൾ അന്വേഷിച്ചു. ഇല്ല, ശൂന്യം, ഇന്ന് ആരുമില്ല. ആടിയറുതി കഴിഞ്ഞ് ആവണി പിറക്കുമ്പോഴെങ്കിലും ഈ കാഴ്ചയ്ക്ക് തിരശീല വീഴുകയില്ലേ എന്നർത്ഥമില്ലാതെ ആശയവൽക്കരണം. അതും നടന്നില്ലല്ലോ. ചില കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ തെരുവിൽ താമസത്തിന് വന്ന കാലം മുതൽ തന്നെ കാണുന്ന പതിവ് കാഴ്ചയാണല്ലോ ഇത്. ഈ വഴിയിൽ കൂടെ വീട്ടിലേക്ക് മടങ്ങുന്ന എല്ലാ ദിവസവും ഇന്നേരം ഈ കാഴ്ച ഇവിടെ കാണാറില്ല. പക്ഷേ ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസമെങ്കിലും കാണാതിരിക്കാനും സാധ്യമല്ല തന്നെ. ആദ്യം തന്റെ ശ്രദ്ധയിൽ പതിഞ്ഞിട്ടില്ലായിരുന്നു. ചെറുപ്പക്കാരന് 30 വയസ്സിൽ കൂടുതൽ കാണുകയില്ല. കാഴ്ചയിൽ ആരോഗ്യത്തിന് കുറവൊന്നുമില്ല. വീട്ടിനകത്ത് അയാളെ കടത്തിവിടാതെ വെളിയിൽ വെച്ച് തന്നെ അയാൾ പറയുന്നതിനെ തീരെ രസിക്കാത്ത മട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അയാളെ പ്രസവിച്ച സ്വന്തം അമ്മയാണെന്ന കാര്യം വളരെ ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് തനിക്ക് അറിയാൻ സാധിച്ചതു തന്നെ.

0: ചലച്ചിത്രത്തിന് കഥ മാത്രം പോരാ, തിരക്കഥ കൂടി വേണം. സീനുകൾക്കനുസരിച്ച് സംഭാഷണങ്ങൾ കൂടി വേണം. പ്രേക്ഷകനെ ഹരം കൊള്ളിക്കണം, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വേണം, ഇഷ്ടപ്പെടുത്തണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുവാൻ ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: സേതുമാധവൻ അല്ലേ?
2: അതെ സാർ.

0: എത്തിയാലുടനെ ഇവിടെ വന്ന് റിപ്പോർട്ട് ഇടുന്നു പറഞ്ഞു അയച്ചിരുന്നില്ലേ ജയിലിൽ നിന്ന്?
1: ഞാൻ ഇന്നലെയാണ് എത്തിയത്.
0: മിനി ഞാൻ റിലീസ് ചെയ്തല്ലേ നിന്നെ?
1: അതെ സർ.
0: പിന്നെ അവിടെ പോയി
1: ഒരു കൂട്ടുകാരനെ കാണാൻ.
0: ആരാ അത്?
1: കേശവൻ. നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ.
0: എന്ത് കളി? എന്ത് കളിയാണ് ഒരുമിച്ച് കളിച്ചിരുന്നത്? എന്താ മിണ്ടാത്ത നീ?
1: ചെറുപ്പത്തിൽ കുട്ടികൾ എന്തൊക്കെയാ കളിക്കുക അതൊക്കെ.
0: അല്ലാതെ പിടിച്ചു പറയും മോഷണവും കൊലപാതകവും ഒന്നും അല്ല അല്ലേ? പറയണ വളർന്ന്.
1: സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാ എന്താ പറയാ?
0: അത് ശരി, അപ്പൊ ചോദ്യം എന്നോടായോ? ഇനി എന്താ പരിപാടി?
1: ഒന്നും തീരുമാനിച്ചില്ല.
0: തീരുമാനം എന്നത്തേക്കാവും?
1: സാർ പരിഹസിക്കരുത്.
0: പരിഹസിച്ചാ നീ എന്ത് ചെയ്യും? വിളയ്യാ. നീ മര്യാദക്കൊക്കെ ജീവിച്ചോണം, ഇല്ലെങ്കിലുണ്ടല്ലോ ഈ തടിയൊക്കെ ഞാൻ ഉടയ്ക്കും.
1: സാർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ട് വന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഞാനൊരു കുറ്റവാളിയല്ല, എന്നോടങ്ങനെ പെരുമാറരുത്.
0: പിന്നെ എങ്ങനെ പെരുമാറണോ?
1: മനുഷ്യനോട് പെരുമാറുന്ന പോലെ നിയമപരമായി എനിക്ക് ഇവിടെ വരേണ്ട ഒരാവശ്യമില്ല. സാധാരണ നടപടി തെറ്റിക്കേണ്ടെന്ന് കരുതി വന്നത്. അതിനെന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്.
0: എന്നെ നിയമം പഠിപ്പിക്കടാ. ഇടിച്ചതിന്റെ പതിര് കലക്കിയിട്ട് ഒരു കേസിന്റെ രജിസ്റ്റർ വീണ്ടും നിന്നെ ഇരുമ്പടിക്കുള്ളിലാക്കാൻ എനിക്ക് കഴിയും?
1: കഴിയും. സാറിന് എന്തും ചെയ്യാൻ കഴിയും, അധികാരത്തിന്റെ കുപ്പായമുണ്ട്. എന്നെ പോലുള്ളവരെ ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാണ്ടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്.
0: ഞാൻ വിളിച്ച ആ നിമിഷം ഇവിടെ ഉണ്ടായിരിക്കണം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പ്രഭാത ചിന്തകൾ. നിത്യേന നിരവധി പുസ്തകങ്ങൾ കൺമുന്നിലൂടെ കടന്നുപോകുന്നു. ചിലത് ശ്രദ്ധിക്കും, ചിലത് വായിക്കും, ചിലത് മറക്കും, ചിലത് എക്കാലവും ഓർമ്മയിൽ നിൽക്കും. എല്ലാവരുടെ വായനാനുഭവവും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ വായിച്ചതിൽ ഓർമ്മയിൽ നിന്ന് അടർന്നുപോകാതെ നിൽക്കുന്ന പുസ തകങ്ങൾ ഏറെയുണ്ട്. അതിലൊന്നാണ് ഏജ്ലെസ് ബോഡി, ടൈംലെസ് മൈൻഡ്, പ്രായമില്ലാത്ത ശരീരം, കാലമില്ലാത്ത മനസ്സ്. ഡോക്ടർ ദീപക് ചോപ്രയുടെ പുസ്തകമാണത്. വൃദ്ധരാകേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ആ പുസ്തകം നമ്മളോട് ചോദിക്കുന്നു. വയസ്സാവും, ശരീരവും മനസ്സും ദുർബലമാകും, രോഗികളാകും, മരിക്കും. ഇങ്ങനെയാണ് മനുഷ്യർ. ഇതാണ് സ്വാഭാവികത എന്ന് ചിന്തിച്ചു വച്ചിരിക്കുന്നതിനെ മനസ്സിൽ നിന്ന് കളയുക. കാരണം അതൊരു മുൻവിധിയാണ്. വയസ്സാകുമെന്നത് മുൻവിധിയാണ്, ദുർബലമാകുമെന്നത് മുൻവിധിയാണ്, രോഗിയാവുമെന്നത് മുൻവിധിയാണ്. അതൊക്കെ അങ്ങനെയാകുമ്പോൾ മതി. അതിനു മുമ്പേ ചിന്തിച്ചു കൂട്ടിവെക്കേണ്ട ഒരു കാര്യവുമില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. കോടാനുകോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം, ഈ അസംഖ്യം കോശങ്ങളാകട്ടെ, അനുനിമിഷം പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നിത്യനൂതനമായിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഇന്ന് ഈ ദിവസം നമ്മുടെ ശരീരത്തിലെ നൂറുകണക്കിന് കോശങ്ങളും പുതിയതാണ്. കഴിഞ്ഞ മാസം ഇതേ ദിവസം ഉണ്ടായിരുന്ന ഒന്നും നമ്മളിലില്ല. അത്ര പുതുമയാർന്നതാണ് നമ്മുടെ ശരീരം. അത് അതിനെ സംശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു, നവം നവമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒരുതരം കോശാടിസ്ഥാന നിത്യനൂതനത എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാനാകും നിങ്ങൾ വയസ്സായി എന്ന്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന ശ്ലോകമാണ് ഓർമ്മ വരുന്നത്. നിത്യനൂതനവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് അർജുന ഈ ശരീരമെന്നത്. സ്വശരീരം സദാ നൂതനമായിക്കൊണ്ടിരിക്കുന്നു, എന്നിട്ടും സ്വയം പറയുകയാണ് വയസ്സായി എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ തന്നെ നമ്മളെ വെല്ലുവിളിക്കുന്നു എന്നല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് വയസ്സാവുന്നു എന്ന് കരുതുന്നത് ഒരു മുൻവിധിയാണെന്ന്. ശരീരം വയസ്സാവുകയല്ല, അനുനിമിഷം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ജീവസ്സുറ്റതായിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കൂ. അതായത് വയസ്സാവുകയല്ല, പകരം വാർദ്ധക്യപ്പെടുകയാണ്. വാർദ്ധക്യമെന്നാൽ വൃദ്ധി തേടൽ എന്നാണ്. അതായത് അഭിവൃദ്ധിപ്പെടൽ, ശരീരകോശങ്ങളുടെ അഭിവൃദ്ധിപ്പെടൽ. ഇനി മനസ്സിന്റെ കാര്യമെടുക്കൂ. പ്രായത്തിന്റെ ഓരോ പടി ചവിട്ടുമ്പോഴും അനുഭവ പാഠങ്ങൾ നിങ്ങളെ സമൃദ്ധമാക്കുന്നു. ജീവിത പാഠങ്ങൾ കൂടുതൽ ബലപ്പെടുന്നു, അറിവ് കൂടുന്നു, ബന്ധങ്ങൾ വർദ്ധിക്കുന്നു, ധാരണകൾ മാറുന്നു, ആശയങ്ങൾ പിറവികൊള്ളുന്നു. അങ്ങനെയെങ്കിൽ ഒന്നോർത്തു നോക്കൂ, മനസ്സും പുതിയതായിക്കൊണ്ടിരിക്കുകയല്ലേ? പിന്നെ എന്തർത്ഥത്തിലാണ് പ്രായമേറുന്തോറും ദുർബലരാകുന്നു എന്ന് പറയുന്നത്? ശരീരം നവമായിക്കൊണ്ടിരിക്കുന്നു, മനസ്സും പുതിയതായിക്കൊണ്ടിരിക്കുന്നു, എന്നിട്ടും സ്വയം പറയുന്നു ദുർബലരാവുകയാണെന്ന്. അതാണ് പറയുന്നത് അതൊക്കെ മുൻവിധിയാണെന്ന്. ശരീരവും മനസ്സും എപ്പോഴും യൗവനാവസ്ഥയിലാണ്, സജീവമാണ്, നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ദുർബലമാകുന്നത് എന്താണ്? ചിന്തകളാണ്, വികാരങ്ങളാണ്. ചിന്തകളെ നവീകരിക്കേണ്ടത് നമ്മളാണ്. അത് ശരീരം ചെയ്യില്ല. വികാരങ്ങളെ വിമലീകരിക്കാനുള്ള ബാധ്യതയും ശരീരത്തിനോ മനസ്സിനോ ഇല്ല. അത് നമ്മൾ ചെയ്യാനുള്ളതാണ്. അതിനാണ് നമ്മൾ പഠിക്കുന്നത്, നിരീക്ഷിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ചിന്തകൾ ഒരു പെട്ടിയിലാണെന്ന് സങ്കൽപ്പിക്കൂ. എങ്കിൽ അതൊന്ന് തുറന്നു നോക്കിയാൽ ലജ്ജിച്ചു പോകുന്ന വിധം പഴയതും മോശമായതും തരംതാഴ്ന്നതും മറ്റാരെങ്കിലും കേട്ടാൽ അറച്ചുപോകുന്നതും ആവർത്തിക്കുന്നതുമായ എത്രയെത്ര ചിന്തകൾ അതിൽ കെട്ടിക്കിടക്കുന്നു. അവയാണ് ശരിക്കും നമ്മളെ ദുർബലമാക്കുന്നത്, പ്രായമായവരാക്കുന്നത്, രോഗികളാക്കുന്നത്. അതുപോലെ വികാരങ്ങൾ, അതിൽ പലതും നമ്മളെ അധപ്പതിപ്പിച്ചു കളയും, അവമതിച്ചു കളയും, വീഴ്ത്തിക്കളയും, ഒറ്റപ്പെടുത്തിക്കളയും. ഉദാഹരണത്തിന് ദേഷ്യം, അത് ആളുകളിൽ നിന്ന് അകറ്റിക്കളയും. അതുപോലെ അസ്വസ്ഥത, സൗഹൃദ കൂട്ടങ്ങളിൽ ഒരാൾ അസ്വസ്ഥമായി വേറിട്ട് നിൽക്കുന്നത് മറ്റുള്ളവരിലും ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് വൈകാരിക വിക്ഷോഭങ്ങൾ അരുത് എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവർത്തിക്കുന്ന ചിന്തകൾ, അധികമായ ചിന്തകൾ നിങ്ങളെ ദുർബലരാക്കും. അതുപോലെ വൈകാരികമായ അപക്വതകൾ, അനിയന്ത്രിതമായ വികാരങ്ങൾ, അവയും നിങ്ങളെ ദൗർബല്യമുള്ളവരാക്കും. അതുകൊണ്ട് ദുർബലരും രോഗികളും വയസ്സായവരുമാകാതിരിക്കാൻ മനസ്സിനെയും ശരീരത്തെയും അനുവദിക്കുക.
ചിന്തകളെയും വികാരങ്ങളെയും വിമലീകരിക്കുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോദലങ്ങളിൽ പൂത്തുവിടർന്നു സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടുപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളും വൃത്തങ്ങളുമില്ല. ജീവിതത്തിന്റെ പാട്ടുകളാണവ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായുമൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ. ജീവിതത്തിലെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയുമൊക്കെ ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് അനന്തപുരി കണ്ട ഒരു സവിശേഷ രാജകീയ എഴുന്നള്ളത്തിനെ കുറിച്ച് കേൾക്കാം. കടപ്പാട് മലയങ്കീഴ് ഗോപാലകൃഷ്ണൻ. വൈദ്യുത വിളക്കുകളോ സൌരോർജ്ജ വിളക്കുകളോ ഇല്ലാതിരുന്ന കാലം. മണ്ണെണ്ണ വിളക്കുകൾ പ്രചാരത്തിലെത്തിയിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവ് ആദ്യമായി മദ്രാസിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇന്നത്തെ ഗവർണർമാരുടെയോ മന്ത്രിമാരുടെയോ സർക്യൂട്ടുകളേക്കാൾ എത്രയോ വിപുലമായ ഒരുക്കങ്ങളാണ് അക്കാലത്ത് രാജകീയ സഞ്ചാരത്തിന് വേണ്ടിയിരുന്നത്. യാത്ര ചെയ്യാൻ മോട്ടോർ വാഹനങ്ങളോ മോട്ടോർ ബോട്ടുകളോ പലയിടത്തും താമസിക്കാൻ സർക്കാർ മന്ദിരങ്ങളോ അന്നുണ്ടായിരുന്നില്ല. മഹാരാജാവിന്റെ യാത്രകൾ സുഗമമാക്കാൻ കളക്ടർക്ക് തുല്യമായ ഉദ്യോഗം വഹിച്ചിരുന്ന പേഷ്കാർമാർക്കായിരുന്നു ചുമതല. ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുൻപേ പേഷ്കാർമാർ ആരംഭിക്കും. അനന്തപുരിയിൽ നിന്ന് രാജകീയ യാത്ര സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ പേഷ്കാർമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും അടിക്കടി നൽകിക്കൊണ്ടിരിക്കും. ഒരുക്കങ്ങളിൽ പ്രധാനമായ ഒരു കാര്യമായിരുന്നു വെളിച്ചം നൽകുക എന്നത്. തീവെട്ടിയായിരുന്നു പ്രകാശം നൽകിയിരുന്ന പ്രധാന വിളക്ക്. എന്നാൽ കായലിലൂടെ മഹാരാജാവ് യാത്ര ചെയ്യുമ്പോൾ തീവെട്ടിയുടെ പ്രകാശം മാത്രം പോരെന്ന് അന്ന് പേഷ്കാറായിരുന്ന പി ശങ്കുണ്ണി മേനോൻ തീരുമാനിച്ചു. കൊല്ലം മുതൽ ഷൊർണൂർ വരെയുള്ള എഴുന്നള്ളത്തിന്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. ഷൊർണൂറിൽ നിന്നായിരുന്നു മഹാരാജാവ് പുകവണ്ടി അഥവാ തീവണ്ടി കയറി മദ്രാസിലേക്ക് പോകാൻ തീരുമാനിച്ചത്. വൈക്കം മുതൽ അരുക്കുറ്റി വരെയുള്ള കായലുകളിലൂടെ രാജാവ് കടന്നുപോകുമ്പോൾ ഇരുകരയിലുള്ള ആളുകൾ ഓലച്ചൂട്ട് കത്തിച്ച് വെളിച്ചം നൽകാൻ ശങ്കുണ്ണി മേനോൻ ഉത്തരവ് നൽകി. വൈക്കത്ത് കടവിൽ 10 പോണ്ടന്മാരും 150 ശൂദ്ര ചുമട്ടുകാരും ഉണ്ടാകണമെന്നും രാത്രിയിൽ വെളിച്ചം കിട്ടാൻ ചൂട്ടുകൂടാതെ ആവശ്യമായ തീവെട്ടികളും മഹാരാജാവ് വിശ്രമിക്കാനിറങ്ങുന്ന സ്ഥലത്ത് വലിയ അലങ്കരിച്ച പന്തലുകളും വെള്ളശീലയിലുള്ള ഉടുപ്പും തൊപ്പിയും വെളുത്ത മുണ്ടും ധരിച്ച പരിചാരകരും ഉണ്ടാകണമെന്നും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. കുലവാഴ, തോരണം എന്നിവ കൊണ്ട് പന്തൽ അലങ്കരിക്കാനും മഹാരാജാവ് രാത്രി സഞ്ചരിക്കുന്ന ബോട്ടിലെ ആളുകൾ പാടുകയോ കരയിൽ നിൽക്കുന്നവർ ആർപ്പ് വിളിക്കുകയോ കുരവയിടുകയോ വാദ്യം വിടി മുതലായവ ഒന്നും നടത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിലുണ്ട്. ആയില്യം തിരുനാൾ മഹാരാജാവ് 1862 മദ്രാസിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് ജലഗതാഗതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൽപ്പാലക്കടവിൽ, അതായത് ഇന്നത്തെ വള്ളക്കടവിൽ നിന്ന് തോടുകൾ വഴി കായലുകളെ ബന്ധിപ്പിക്കുന്ന ജലപാത ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വരെ നീണ്ടിരുന്നു. എന്നാൽ വർക്കല തുരപ്പ് അന്നില്ലായിരുന്നു. ഇത് കാരണം അവിടെ ഇറങ്ങി കുന്നുകയറി അപ്പുറത്ത് കടന്നാലേ പിന്നീട് ജലപാത ഉണ്ടായിരുന്നുള്ളൂ. ആയില്യം തിരുനാളിന്റെ കാലത്ത് തന്നെയാണ് പിന്നീട് ഇവിടെ തുരങ്കം നിർമ്മിച്ചത്. അതിന് വർഷങ്ങൾ വേണ്ടിവന്നു. മദ്രാസിലേക്ക് ആദ്യം ആയില്യം തിരുനാൾ പോയത് കോട്ടയം വഴിയാണ്. വൈക്കം, ഗുരുവായൂർ വഴി ഷൊർണൂറിലേക്ക് പോയ അദ്ദേഹത്തിനു വേണ്ട ഏർപ്പാടുകളെല്ലാം കൊച്ചി സർക്കാർ ചെയ്തിരുന്നു. ശങ്കുണ്ണി മേനോൻ മാസങ്ങൾക്ക് മുൻപ് പല പ്രാവശ്യം ഈ പ്രദേശങ്ങൾ സന്ദർശിച്ച് ഒരുക്കങ്ങൾ തുടങ്ങി. എഴുന്നള്ളത്ത് പോകുന്ന വഴികളിലെല്ലാം പട്ടാളക്കാർ, പാചകക്കാർ, പല്ലക്ക് ചുമട്ടുകാർ എന്നിവരെ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി. തഹസീൽദാർമാരും പാർവത്യകാരന്മാരും എല്ലാം അദ്ദേഹത്തിന്റെ ഉത്തരവുകൾ അക്ഷരം പ്രതി അനുസരിക്കാൻ ജാഗരൂകരായി നിന്നു. ബോട്ടുകടവുകളിലും മഹാരാജാവ് വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലും സജ്ജീകരണങ്ങൾ തഹസീൽദാർമാരുടെ ചുമതലയിലായിരുന്നു. യാത്രയ്ക്ക് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് പന്തങ്ങളും തീവെട്ടികളും തയ്യാറാക്കലാണ്. ഓലച്ചൂട്ട് കത്തിച്ച് രാത്രി ആറ്റിൻകരകളിൽ പന്ത വെളിച്ചം കാട്ടുന്നതുപോലെ പ്രധാനമായിരുന്നു മഹാരാജാവ് താമസിക്കുന്ന സ്ഥലങ്ങളിൽ പന്തങ്ങളും തീവെട്ടികളും വഴിവെളിച്ചം സൃഷ്ടിക്കുക എന്നത്. ഇതിനുവേണ്ടി നല്ല വെളിച്ചെണ്ണ, പശുവിൻ നെയ്യ് എന്നിവ ശേഖരിക്കുക പ്രധാനമായിരുന്നു. കൊതുമ്പിൽ തുണി ചുറ്റിയാണ് പന്തങ്ങൾ കൂടുതലും നിർമ്മിച്ചിരുന്നത്. ഇതിലെണ്ണ മുക്കിയാണ് കത്തിച്ചിരുന്നത്. വെളിച്ചെണ്ണ, മരവുട്ടിയെണ്ണ, പുന്നയ്ക്ക എണ്ണ എന്നിവ കൊണ്ട് പ്രകാശിപ്പിക്കുന്ന നിലവിളക്ക്, ചങ്ങലവട്ട വിളക്ക്, ഗ്ലാസ് വിളക്ക്, കല്ലുറാന്തൽ വിളക്ക്, തൂക്കുവിളക്ക് തുടങ്ങിയവയാണ് ഒരു കാലത്ത് വീടുകളിൽ പ്രകാശം നൽകിയിരുന്നത്. അമ്പലങ്ങളിൽ ലോഹങ്ങളിലും കല്ലിലും നിർമ്മിച്ച വലിയ വിളക്കുകളുണ്ടായിരുന്നു. സർക്കാർ മന്ദിരങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലുമെല്ലാം അക്കാലത്ത് വിളക്കുവയ്പ്പുകാരൻ എന്ന ജോലിക്കാരനുണ്ടായിരുന്നു. എന്നാൽ മണ്ണെണ്ണയുടെ വരവോടെ വെളിച്ച രംഗത്ത് പുതിയ വിപ്ലവം തന്നെ ഉണ്ടായി. ആദ്യകാലത്ത് മണ്ണെണ്ണ അപൂർവ വസ്തുവായിരുന്നു. മാത്രവുമല്ല, ചില നമ്പൂതിരി ഗൃഹങ്ങളിൽ മണ്ണെണ്ണ വിളക്കുകൾക്ക് അശുദ്ധിയും കൽപ്പിച്ചിരുന്നു. തന്റെ മഠത്തിൽ ആദ്യമായി കത്തിച്ച മണ്ണെണ്ണ വിളക്ക് കാണാൻ ആളുകൾ കൗതുകത്തോടെ എത്തിയത് കാണിപ്പയ്യൂർ നമ്പൂതിരിപ്പാട് വിവരിച്ചിട്ടുണ്ട്. മണ്ണെണ്ണ വ്യാപകമായതോടെ അരക്കിയ ലാമ്പുകളും ശരറാന്തൽ വിളക്കുകളും ചിമ്മിനി വിളക്കുകളും വ്യാപകമായി. ആയില്യം തിരുനാളിന്റെ അന്ത്യകാലത്തോടെ മണ്ണെണ്ണ വിളക്കുകൾ മാത്രമല്ല ഗ്യാസ് ലൈറ്റുകളും പെട്രോൾ മാക്സ് ലൈറ്റുകളും എത്തിയിരുന്നു. എന്നാൽ പോക്കറ്റിലിട്ട് നടക്കാവുന്നതും ഏത് ഭാഗത്തും പ്രകാശം ചൊരിയാവുന്നതുമായ ടോർച്ച് ലൈറ്റുകളുടെ വരവ് ആദ്യം ജനങ്ങൾക്ക് അത്ഭുതമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടെ പട്ടാളക്കാർ തിരിച്ചു വന്നതോടെയാണ് ടോർച്ച് ലൈറ്റുകൾ വ്യാപകമായത്. അതിനു മുമ്പ് തന്നെ ഗ്യാസ് കൊണ്ടും മണ്ണെണ്ണ കൊണ്ടും നഗരത്തിൽ തെരുവു വിളക്കുകൾ കത്തിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്നിരുന്നു. എന്നാൽ വൈദ്യുത വിളക്കുകളുടെ വരവ് വെളിച്ചരംഗത്ത് പുതിയ വിപ്ലവം സൃഷ്ടിച്ചു. പ്രധാന കൊട്ടാരങ്ങളിലും അതിഥി മന്ദിരത്തിലും ജനറേറ്റർ ഉപയോഗിച്ച് വൈദ്യുത വിളക്കുകൾ കത്തിക്കാൻ തുടങ്ങി. നഗരത്തിൽ വൈദ്യുതി വ്യാപകമാക്കിയതിന്റെ ഓർമ്മകളുമായി നിൽക്കുകയാണ് മേലെ പഴവങ്ങാടിയിലെ പവർഹൌസ് മന്ദിരം. ഇപ്പോഴും പള്ളിവാസൽ ജലവൈദ്യുതി വരുന്നതുവരെ ഈ ഡീസൽ നിലയത്തിന്റെ പ്രതാപം നിലനിന്നിരുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: അവർ ഒടുവിൽ പറഞ്ഞത് എന്താണ് എന്നറിയാൻ ആഗ്രഹമുള്ളവരാണ് മനുഷ്യരിൽ ഏറെയും. മരണസമയം പലർക്കും അന്ത്യവാചകം പറയാൻ കഴിയാറില്ല. ചിലർ പറയും, എന്റെ രാജ്യം, എന്റെ ടൈംസ്, എന്റെ ജനത എന്ന് പറഞ്ഞാണത്രേ നെപ്പോളിയൻ കണ്ണടച്ചത്. ഹേറാം എന്നായിരുന്നു ഗാന്ധിജിയുടെ ഒടുവിലത്തെ മന്ത്രണം എന്ന് പറയപ്പെടുന്നു. അതുപോലെ പല പ്രശസ്തരും മരണം കാത്ത് ആശുപത്രിയിലാകുമ്പോൾ അവരുടെ അന്ത്യവാചകം എന്തെന്നറിയാൻ പത്രക്കാർ വരെ കാത്തു നിൽക്കും. ഒരു ശാസ്ത്രജ്ഞൻ ആശുപത്രി കിടക്കയിലാണ്. ഒരു സർജറി അദ്ദേഹത്തിന് ആവശ്യമാണ്. പക്ഷേ ഡോക്ടറോട് അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിന് എനിക്കായി ചെയ്തു കൊടുക്കേണ്ടതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. കൃത്രിമ മാർഗങ്ങളിലൂടെ ഞാൻ കുറച്ചുനാൾ കൂടി ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മരണദിനം അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കാൻ അവിടെ ഒരു നേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞ ജർമ്മൻ ഭാഷ അവർക്ക് മനസ്സിലായതുമില്ല. എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞത്? ശാസ്ത്രലോകത്തെ അറിയിക്കാൻ എന്തെങ്കിലും രഹസ്യമായിരിക്കുമോ? എന്തെങ്കിലും മുന്നറിയിപ്പുകളായിരിക്കുമോ? അറിഞ്ഞുകൂടാ. എന്തായാലും ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന അത്ഭുത പ്രതിഭയുടെ അവസാന വാക്കുകൾ എന്താണെന്നറിയാതെ പോയി. ജീവിച്ചിരുന്ന കാലത്തെ സംഭവബഹുലമായ ജീവിതം, മരണദിനം മാത്രമല്ല അതിനുശേഷവും അത് തുടർന്നു എന്ന് വേണം കരുതാൻ. 1955 76 വയസ്സിലാണ് ഐൻസ്റ്റീൻ മരണപ്പെടുന്നത്. അമേരിക്കയിലെ പ്രിൻസ്റ്റൺ ആശുപത്രിയിൽ വച്ചായിരുന്നു മരണം. ശവശരീരം കുടുംബത്തിന് വിട്ടു നൽകുന്നതിന് മുൻപ് ആശുപത്രിയിലെ ചീഫ് പാത്തോളജിസ്റ്റായ തോമസ് ഹാർവി വളരെ രഹസ്യമായി ഐൻസ്റ്റീന്റെ തലച്ചോർ എടുത്തുമാറ്റി ഒരു ജാറിൽ സൂക്ഷിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനായ ഐൻസ്റ്റീന്റെ തലച്ചോർ എന്തെങ്കിലും സവിശേഷതകളോട് കൂടിയതാണോ എന്നറിയാനായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. തലച്ചോറില്ലെന്ന സത്യം അറിയാതെ ആ മൃതദേഹം സംസ്കരിക്കപ്പെട്ടു. തോമസ് ഹാർവി നിരവധി പരീക്ഷണങ്ങൾ ഐൻസ്റ്റീന്റെ തലച്ചോറിൽ ചെയ്തുവെങ്കിലും പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനായില്ല. ഒടുവിൽ ന്യൂജേഴ്സി എന്ന മാസികയിൽ അദ്ദേഹം ഐൻസ്റ്റീന്റെ തലച്ചോർ തന്റെ കയ്യിലുണ്ട് എന്ന കാര്യം വെളിപ്പെടുത്തി. ലോകം ഞെട്ടിത്തരിച്ചു എന്ന് പറയുന്നതാവും ശരി. പക്ഷേ മാഗ്നസ്റ്റർ സർവകലാശാല അതേറ്റുവാങ്ങി പഠനങ്ങൾ നടത്തി. മറ്റുള്ളവരുടെ തലച്ചോറിൽ ഉള്ളതിനേക്കാൾ 17% ന്യൂറോണുകൾ ഐൻസ്റ്റീന്റെ തലച്ചോറിലുണ്ട് എന്നതായിരുന്നു മാഗ്നസ്റ്റർ കണ്ടെത്തിയത്. അത് കൂടുതൽ സിനാപ്സുകൾക്ക് കാരണമാവുകയും അത് തലച്ചോറിലെ വൈദ്യുത തരംഗങ്ങൾ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും കണ്ടെത്തുകയുണ്ടായി. പെരേറ്റൽ ഓപ്പർകുലം എന്ന ഭാഗത്ത് മടക്കുണ്ടായിരുന്നില്ല. അങ്ങനെയൊരു മടക്ക് സർവ്വസാധാരണമാണ് താനും. പിന്നെ അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ പിൻഭാഗം സാധാരണയിൽ നിന്നും 20% വലുതായിരുന്നു എന്നും പറയപ്പെടുന്നു. ഇതൊക്കെ പ്രത്യേകത തന്നെയാണെങ്കിലും ഇതൊക്കെയാണ് ബുദ്ധിയുടെ പിന്നിലുള്ള ഘടകങ്ങൾ എന്ന് പറയാനാവില്ല താനും. എന്നാലും പ്രാഗൽഭ്യമറിയാൻ ഒരു തലച്ചോറ് മോഷ്ടിക്കപ്പെടുക, അത് ലോകത്തെ പ്രഥമ സംഭവമായിരുന്നു എന്നതാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

റഹ്മാനിയ. ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. സിറ്റാഡൽ ഫിലിം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ബാനറിൽ ഡൊമിനിക് ജോസഫ് കുരുവിനാക്കുന്നേൽ നിർമ്മിച്ച ചിത്രമായിരുന്നു ആത്മശാന്തി. ജോസഫ് തളിയത്തായിരുന്നു ആത്മശാന്തി സംവിധാനം ചെയ്തത്. എം പി ചെല്ലപ്പൻ നായരുടെ കഥ, സംഭാഷണം എന്നിവയാൽ അനുഗ്രഹീതമായ ആത്മശാന്തിക്ക് ഛായാഗ്രഹണം ആർ എൻ പിള്ള, കെ ബോറ എന്നിവർ ചേർന്നായിരുന്നു. ശബ്ദലേഖനം എസ് വിമലൻ, കലാസംവിധാനം കൃഷ്ണനാചാരി. അഭയദേവിന്റെ ഗാനങ്ങൾക്ക് പാപ്പാ ടിആർ സംഗീത സംവിധാനം നിർവഹിച്ചു. വിജയരാഘവൻ, എ പി കോമള, പി ലീല, ജാനമ്മ ഡേവിഡ് എന്നിവരായിരുന്നു ഗായകർ. 1952 മാർച്ച് 6 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ വഞ്ചിയൂർ മാധവൻ നായർ, എസ് പി പിള്ള, ഫ്രണ്ട് രാമസ്വാമി, മിസ് കുമാരി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, വി എം ദേവൻ, ആറന്മുള പൊന്നമ്മ, നെയ്യാറ്റിങ്ങര കോമളം, വാണി, സി ആർ ലക്ഷ്മിദേവി, എസ് മേനക, പ്രഫുല്ല കെ രാമസ്വാമി, കുമാരി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 15 പാട്ടുകളായിരുന്നു ആത്മശാന്തിയിലുണ്ടായിരുന്നത്.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിദ്യ വരെയുള്ള വളർച്ച, നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതം ഒരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ. ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെയില്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിലിരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി, ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്, നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തെ മലയാളത്തിൽ ഇനി ചരിത്ര പ്രശ്നോത്തരിയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ശരിയുത്തരം: 8891773219 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.

0: കൗതുക രസങ്ങൾ. ആംസ്ട്രോങ്, ആൽഡ്രിൻ, കോളിൻസ് എന്ന മൂന്ന് ബഹിരാകാശ യാത്രികർ 1969 ജൂലൈ 20 വിജയകരമായി ചരിത്രം സൃഷ്ടിച്ച ഒരു ചാന്ദ്രയാത്ര നടത്തിയ കാര്യം ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണല്ലോ. ഇവരിൽ രണ്ടുപേർ, ആംസ്ട്രോങ്ങും ആൽഡ്രിനും, ചന്ദ്രഗോളോപരിതലത്തിൽ ഇറങ്ങുകയും ചെയ്തു. ശാസ്ത്രചരിത്രത്തിലെ ഒരു മഹാസംഭവമായിരുന്നു ഇത്. 20 ആദ്യ ദശകങ്ങളിൽ പോലും തികച്ചും അസാധ്യമെന്ന് സാധാരണ മനുഷ്യർ മാത്രമല്ല ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും കരുതിയിരുന്ന ഒരു സ്വപ്നമായിരുന്നു ചാന്ദ്രയാത്ര. പക്ഷേ 1865 പോലും, അതായത് യഥാർത്ഥ ചാന്ദ്രയാത്രയ്ക്ക് 100 കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ ശാസ്ത്ര സാഹിത്യകാരന്മാർ ചാന്ദ്രയാത്രയെപ്പറ്റി കൽപ്പിത കഥകൾ എഴുതിയിരുന്നു. ഈ ഭാവനാശാലികളിൽ പ്രഥമ ഗണനീയനാണ് ജൂൾ വേൺ എന്ന ഫ്രഞ്ച് നോവലിസ്റ്റ്. അദ്ദേഹത്തിന്റെ പ്രശസ്ത സയൻസ് ഫിക്ഷൻ നോവലാണ് ഡി ലാ ടെറെ എ ലാലൂൺ അഥവാ എ വോയേജ് ടു ദ മൂൺ അഥവാ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എന്ന കൃതി. 1865 വേണിന്റെ ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. അല്പം പരിഹാസത്തോടും ലാഘവ ബുദ്ധിയോടും കൂടിയാണ് ഫ്രാൻസിലെ വായനക്കാർ ഈ കൃതിയെ സ്വീകരിച്ചത്. കേവലം കുട്ടികൾക്കും മന്ദബുദ്ധികൾക്കും മാത്രം വായിക്കാവുന്ന കെട്ടുകഥ, തീരെ അസംഭവ്യം എന്ന മറ്റുമായിരുന്നു പൊതുവെ പ്രതികരണം. എന്നാൽ 1969 മനുഷ്യൻ ചന്ദ്രനിലെത്തിയല്ലോ. സയൻസ് ഫിക്ഷൻ ഭാവന അങ്ങനെ യാഥാർത്ഥ്യമായി.
1: കൗതുക രസങ്ങൾ അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവരതീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമരങ്ങളുടെ താളം, കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീതിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുടൽ നാദം, പനീർ പൂക്കളുടെ മണം, നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതെ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം സൗമ്യവും ഹൃദ്യവുമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്ജലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. ആരോടും ദേഷ്യപ്പെടാതെ, അസ്വസ്ഥമാകാതെ, അനാവശ്യ ചിന്തകൾ കൊണ്ട് ഭാരപ്പെടാതെ സ്വതന്ത്രവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സാമൂഹിക മാധ്യമങ്ങളിൽ ആശയമോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കുകയാണെന്ന് കരുതൂ. എന്നിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നാണോ, അതോ അതുന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സർവാത്മന സ്വീകരിക്കപ്പെടണമെന്നാണോ? സ്വയം വിശകലനം ചെയ്യേണ്ട കാര്യമാണത്. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സിനിമ ശബ്ദരേഖ
1: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
2: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം കുടുംബപുരാണം. സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ എ കെ ലോഹിതദാസ്. നിർമ്മാണം മാത്യു ജോർജ്. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ തിലകൻ, ബാലചന്ദ്ര മേനോൻ, ശ്രീനിവാസൻ, അംബിക, കെ പി എസ് സി ലളിത, പാർവതി, ശ്യാമ, മണിയൻപിള്ള രാജു, ശ്രീനാഥ്, ബൈജു, ഫിലോമിന, ഒടുവിലുണ്ണികൃഷ്ണൻ, സുകുമാരി, ശാന്തകുമാരി തുടങ്ങിയവർ.
3: പോയിട്ട് എത്ര വേഗം വന്നു?
4: പോയില്ല, പകുതി വഴിയുന്നപ്പോ ഒരു സംശയം.
3: എന്തേ?
4: അലക്കുന്ന സോപ്പ് സൺലൈറ്റ് ആണോ 500 ആണോ?
3: അതിപ്പോ ഏതായാലും പോരെ.
4: അത് ശരി. അപ്പൊ സോപ്പ് മിനിക്കാരെ വെറുതെ ഒരു പേരുണ്ടാക്കിയിരിക്ക. നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഗീതേ, ഗീതേ,
5: എന്താ?
4: അതെ, പൊട്ടിപ്പോയി.
5: എന്ത്
4: കുടവേ?
5: ആരുടെ?
4: ആ രാഘവന്റെ ചെറിയ കുടവാ.
5: അതിന് നമുക്കെന്താ?
4: അത് ഇതുണ്ടായിരുന്നു.
5: ഏത്?
4: കല്ല്. അതെ, പിള്ളേര് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കാന്നുണ്ടോ? അപ്പൊ ഞാൻ അവഴി പോവായിരുന്നു. സാധനം വാങ്ങിക്കാൻ വെച്ച് കാശിന്ന് ഒരു 50 രൂപ കൊടുത്തു. രാഘവൻ പാവല്ലേ, അവന്റെ കുടം പൊട്ടിപ്പോയില്ലേ.
5: അച്ഛാ, അച്ഛൻ ക്രിക്കറ്റ് കളിച്ചു, രാഘവന്റെ കള്ളുകുടം പൊട്ടിച്ചു, അയാൾ അച്ഛന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു.
4: അതെ, അത് തന്നെ. ഇത് നിന്റെ അമ്മായിമ്മോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? അവളൊരു കാര്യം ചെയ്യ്, ഒരു 50 രൂപ എടുത്തു, അവൾ അറിയണ്ട.
3: എന്താ മരുമോളുമായിട്ട് ഒരു രഹസ്യം പറച്ചില്ലേ?
4: നിന്നെ ഇവിടുന്ന് പുകച്ച് പുറത്ത് അടിക്കാനുള്ള കാര്യം ആലോചിച്ചോണ്ടിരിക്കാ ഞങ്ങള്. സാധാരണ മരുമക്കളെ കൊണ്ട് അമ്മായിമാർക്ക് കിടക്കപ്പുറത്തി ഉണ്ടാവില്ല. ഇതൊരു പഞ്ചപാപം ആയതുകൊണ്ട് നീ ഇങ്ങനെ ഞെളിഞ്ഞ് കിടക്കല്ലേ.
3: പിന്നെ പിന്നെ
4: അവൾ അങ്ങനൊക്കെ പറയും, മോളിയല്ലേ. മറ്റേ മറക്കല്ലേ. എന്റെ അമ്മായിമ്മ കണ്ടില്ലല്ലോ.
3: ഇല്ല. ആ കുന്തം കളിച്ചിനെ കണ്ണി കണ്ടൊന്നും ഉടക്കണ്ട.
4: ഓ, അപ്പൊ അവളത് പറഞ്ഞല്ലേ.
3: നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ കൂടെ കളിച്ചു നടക്കാൻ?
4: എടി, എന്റെ ശരീരത്തിന്റെ പ്രായമായിട്ടുള്ള മനസ്സ് ഇപ്പഴും ചെറുപ്പാ.
3: ഷഷ്ടിപൂർത്തി 6 ആകുമ്പോഴാ ചെറുപ്പം.
4: വെറുതെ അല്ല, 34 വർഷം ശരിക്കും അധ്വാനിച്ചിട്ടാ ഇപ്പൊ സൂചിക്കുന്നേ. ഗവൺമെന്റ് സർവീസുള്ള മറ്റു ഡ്രൈവർമാരെ പോലെ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങായിരുന്നില്ല എന്റെ ജോലി. കളക്ടർമാര്, മന്ത്രിമാര്, പോലീസ് ഓഫീസർമാര് ഇവരെയൊക്കെ പുറകിലിരുത്തി രാവും പകലും വണ്ടി ഓടിച്ചിട്ടുള്ളവനാ ഞാൻ. അന്നൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ഒരു VIP വന്ന ആദ്യം അന്വേഷിക്കുന്നത് ഡ്രൈവിങ്ങിന് ശങ്കരനായരെ കിട്ടുമെന്നാ. എന്തുകൊണ്ടാ? എന്റെ സൽപ്പേര് കൊണ്ടും സർവീസിലുള്ള എന്റെ ആത്മാർത്ഥം കൊണ്ടുവാ. ഇപ്പൊ പെൻഷനായി, ഇനിയുള്ള കാലം സുഖമായിട്ട് വിശ്രമജീവിതം നയിക്കുക.
3: വിശ്രമജീവിതം നയിക്കാനാവും, സൈക്കിൾ എടുത്തിട്ടിങ്ങനെ വിശ്രമമില്ലാതെ ചുറ്റുന്നത്.
4: എടി, എനിക്ക് എന്താണ് ഇപ്പൊ ഒരു കുഴപ്പം? ശാലീന സുന്ദരിയായ ഒരു ഭാര്യ, ആരും കേട്ടില്ല, മൂത്ത മകൻ ബാങ്ക് ഉദ്യോഗസ്ഥനാ, ഇന്നല്ലെങ്കിൽ നാളെ അവൻ മാനേജരാ, പിന്നെ രണ്ടാമത്തെ മകൻ.

0: പ്രേമൻ വടക്കേമുറി റെഡി ആയില്ലേ?
1: അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
0: അയ്യോ നേരല്ല, 7 മണിക്ക് നടൻ തുടങ്ങേണ്ടതാ. 19 കിലോമീറ്റർ ഓടിയെത്തണം.
2: അതിനെന്താ, പഴയ ഫെർഗോ അല്ലേ അവൻ? അവൻ ആരാ? പണ്ട് ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോഴേ ഇന്നത്തെ നമ്മുടെ രാമൻകുട്ടിനാരാണ് കളക്ടർ. അന്ന് ഞാൻ നല്ല ചെറുപ്പമാ, ഒരു 30-32 വയസ്സ് കാണും. പ്രേമൻ അന്ന് പ്രേമനുണ്ടോടി?
1: പിന്നെ നമ്മൾ കോഴിക്കോട് വരുമ്പോ പ്രേമൻ 1 വയസ്സാ.
2: ഏയ് അന്ന് കൃഷ്ണൻ ഉണ്ണിയാ, 53 ഉണ്ണി. അത് കഴിഞ്ഞ 1.5 കൊല്ലം കഴിഞ്ഞ പിന്നെ പ്രേമൻ.
1: അതെങ്ങനെയാ, ദേവകി മുരളിയെ പ്രസവിക്കുന്നതിന് 3 മാസം മുമ്പല്ലേ പ്രേമൻ? അന്ന് നമ്മള് പാലക്കാട്
0: കോഴിക്കോട് എവിടെങ്കിലും ആകട്ടെ.
2: ആ എവിടെങ്കിലും ആകട്ടെ, ഞാൻ പറഞ്ഞു വന്നേ അന്ന് ബേപ്പൂരുടെ ഹാജിയാർക്ക് ഇതുപോലെ ഫർഗോ വണ്ടി.
0: നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. സമയം ഇപ്പോഴേ വൈകി, ഇനിയും വൈകിയാൽ നാട്ടുകാർ പെരുമാറും. 4 മണിക്ക് സെറ്റ് കെട്ടേണ്ടതാ. പ്രേമൻ വടക്കേമുറി ഒന്ന് വിളിക്കാമോ?
1: പ്രേമാ,

0: കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ, അവര് വെയിറ്റ് ചെയ്യുമ്പോ ഈ നാട്ടുകാർക്കിടയിൽ എന്റെ വെയിറ്റ് ഒന്ന് കൂടും.
1: ആ അത് കൂടും, പക്ഷേ അവര് വെയിറ്റ് പറഞ്ഞ വേറെ ആളെ നോക്കും, അല്ലെങ്കിൽ തന്നെ മാസം നാലോ അഞ്ചോ കളിയേ ഉള്ളൂ. നീ വെയിറ്റ് കൂട്ടിക്കൂട്ടി അതും കൂടി ഇല്ലാണ്ടാക്കും.
0: എന്റെ അമ്മേ, മലയാള നാടക ലോകത്ത് എനിക്ക് പകരക്കാരനായി ഒരൊറ്റ ആളേ ഉള്ളൂ.
1: ആരാ?
0: ഞാൻ തന്നെ. ഇത് എന്റെ അഭിപ്രായമല്ല, നാടക പ്രേമികൾക്ക് മൊത്തത്തിലുള്ള അഭിപ്രായമാണ്.
1: ഓ, എന്ത് കുന്തോങ്കിലും ആവട്ടെ, നീ അങ്ങോട്ട് ചെന്നേ, അവർക്ക് നാലു മണിക്ക് കർട്ടൻ കിട്ടാനുള്ള അത്രേ.
0: അതെന്റെ ജോലിയല്ല, ഞാൻ നടനാണ്, നടൻ മാത്രമാണ്.
2: സിക്സ് സിലിണ്ടർ അല്ലേ?
3: അതെ.
2: എഞ്ചിൻ എങ്ങനെ?
3: എഞ്ചിന് കുഴപ്പമൊന്നുമില്ല,
2: കേറ്റമൊക്കെ നല്ല വലുവ.
3: നല്ല വലുവ.
2: അതാ ഇവന്റെ ഒരു കണ്ടീഷൻ.
4: പ്രേമം അടക്കമുറിയുടെ അച്ഛനല്ലേ?
2: കണ്ടിട്ട് എന്ത് തോന്നുന്നു?
5: നല്ല ചായ.
2: ആ, പണ്ട് മുതലേ കലാകാരന്മാരുടെ കുടുംബമാണ് ഞങ്ങളുടെ. എന്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, വടക്കേമുറി ഉണിക്കണ്ടെന്നായര്. രാവണ മതത്തിൽ ഹനുമാന്റെ വേഷം കിട്ടുക, ഉടുത്ത് കെട്ടി വന്നാല് അസൽ ഹനുമാൻ തന്നെ. ആ അമ്മാവന്റെ തനി സ്വരൂപമാ പ്രേമൻ.
0: മതിയച്ചാ ആളുകളെ വധിച്ചത്, പോവാ.
2: എടാ, അമ്മാവന്റെ ഹനുമാൻ വേഷത്തിന്.
4: വരട്ടെ.

0: നേരം എത്രയായെന്നറിയോ?
1: ഒരു നാല് നാലരയായി കാണും. അല്ല, വാച്ചല്ലേ കയ്യെ കിടക്കുന്നേ.
0: സമയം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ഈ ഉളി തേക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയെന്നാ ഞാൻ ചോദിച്ചത്. തേച്ച് തേച്ച് ഉളി തീരാറായി. മേസ്ത്രി, ഇത്രയും പേര് പണിഞ്ഞിട്ട് പണിയൊന്നും ആയില്ലെന്ന് പറഞ്ഞാൽ?
2: ഒന്ന് വേഗം നോക്കണോ?
0: നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട്, പണിയൊന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ.
2: എന്തായി പെരപണിയൊക്കെ?
0: എന്താവാനാ ശങ്കരേട്ടാ, ഇതിപ്പോഴും തീരുന്ന ലക്ഷണമില്ല. രാവിലെ മുതൽ നാട്ടുകാര്യങ്ങൾ രാഷ്ട്രീയം പറിച്ചല്ലോ ഇവർക്ക് പ്രധാനം. ഇവരൊക്കെ ഇവിടെ തർക്കിച്ച സോഷ്യലിസം വരുമോ നാട്ടിൽ?
2: അതെ, പണിയെടുപ്പിക്കാൻ ഒരു വൈഭവം പിടിച്ചേ. അപ്പോഴേ ഒന്ന് നിർത്തി പറയട്ടെ, അവനവൻ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണം. വേണ്ടേ?
0: വേണം.
2: ഇത് നമ്മുടെ ചോറാ. പേർഷ്യയിൽ പോയെന്നരിച്ച് അവിടുത്തെ ഷേഖുമാരുടെ പണപ്പെട്ടി ഒന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ല. എന്റെ ഒപ്പം പണിയെടുത്തിരുന്ന ഒരു വെറും സാധാ സർക്കാർ ഡ്രൈവറുടെ മകനായവൻ. നമ്മളൊന്നറിയാമത്തെ കിഴങ്ങന്ന് വിചാരിക്കരുതല്ലോ. മതിയല്ലേ,
0: ഞാനിപ്പോ വരാം.
3: നിങ്ങൾ എന്ത് മനുഷ്യനാ മുരളിയെ കൊണ്ട് ഇതൊക്കെ എടുപ്പിക്ക?
0: അതിനെന്താ അമ്മ എടുത്തി? പാലക്കാട് കോട്ടയത്ത് താമസിക്കുമ്പോ സ്ഥിരം പീഡിയപ്പൊക്കെ ഞാനല്ലായിരുന്നു?
3: അതന്ന്, ഇന്ന് അങ്ങനെയാ?
2: ഇന്നും അങ്ങനൊക്കെ തന്നെയാ. ഇവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ കുട്ടിയല്ലേ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? മുരളി ഇരിക്കട്ടോ.
3: ദേവുന് സുഖം തന്നെയല്ലേ?
0: അസുഖമൊന്നുമില്ല.
3: അമ്പലത്തിലെ ഉത്സവത്തിന്റെ കണ്ടതാ ദേവുനെ?
0: അമ്മ ഒരു ദിവസം ഇങ്ങോട്ട് വരണം പറഞ്ഞിരിക്കുക.
4: മുരളി കാപ്പി എടുക്കട്ടെ?
0: വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചു. പിന്നെ ഉണ്ണിയേട്ടാ എന്ത് പറയുന്നു?
4: ഇന്ന് ലീവാ, ബാങ്കിന്റെ ചെയർമാനെ കാണാൻ പോയിരിക്കുക. മുരളി എന്നാ തിരിച്ചു പോകുന്നത്?
0: ഗൾഫിലേക്കോ? ചിലപ്പോ തിരിച്ചു പോകുണ്ടാവില്ല. ഇവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കിയാ കൊള്ളാമെന്നുണ്ട്. എത്ര കാലം അന്യനാട്ടി കിടന്നിങ്ങനെ? വീട്ടിലാണെങ്കിൽ അമ്മ ഹിന്ദു മാത്രല്ലേ ഉള്ളൂ.
3: ഹിന്ദു ഇപ്പൊ പഠിക്കാൻ പോണില്ലേ?
0: പഠിപ്പൊക്കെ നിർത്തി, മണ്ടിയാണെന്നേ. ഇനി കെട്ടിച്ചു കൊടുക്കണം.
2: ഓ, ഇവറ്റകളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ ഒരുത്തി ഉണ്ട് രമേ, പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നല്ലേ.
0: രമ വരാറായില്ലേ?
3: കോളേജ് വിട്ടാ ചിലപ്പോ ഗോപനെ കാത്തു നിക്കും. അവനും ട്യൂട്ടോറിയൽ ഒരുമിച്ച് ആ ബസ്സിലാ വരിക.
0: നിന്റെ പുറകെ നിന്നോട് എന്താ പറഞ്ഞത്?
4: എനിക്കെങ്ങനെ അറിയാം, പോയി ചോദിക്ക.
0: വായി നോക്കികളെ കൊണ്ട് വഴി അടക്കാൻ വയ്യ. രമയെന്ന് വൈകിയോ?
4: ഇല്ലല്ലോ.
0: ഗോപു, പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? തവണയെങ്കിലും പത്താം ക്ലാസ് കിടക്കോ? മുരളിയാട്ടിന് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ആര് കണ്ടാലും പഠിപ്പ് പഠിപ്പ് പഠിപ്പ്. അയ്യോ,
4: എന്തായാലും ഇവ മുരളിയാട്ടിനെക്കാളും ഭേദം.
0: അതെന്താ?
4: പത്താം ക്ലാസ് ആറ് തവണ എഴുതിയ ആളല്ലേ, ഇവൻ അഞ്ചാകുന്നേ ഉള്ളൂ.
0: അല്ലെങ്കിൽ പഠിപ്പിലേക്ക് എന്തിരിക്കുന്നു? എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിലായാൽ പോരെ.
5: രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം.
4: അമ്മേ, അടുപ്പത്ത് എന്താ വെച്ചിരിക്കുന്നേ? കരിയെന്ന് മണം വരുന്നു.
5: രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം.

0: പട്ടിയുണ്ടോ? ശങ്കരൻ നായരുണ്ടോ?
1: ഇതിൽ ആരെയായിപ്പോ വേണ്ടത്?
0: ആ
1: കുഞ്ഞമ്മതാണോ? വാ അതോട്ടിരിക്കാം.
0: മൂന്നി നേരത്തെ അകത്തേ കേറുന്നില്ല.
1: ആ എന്നാ പിന്നെ അവിടെ. ആ പിന്നെ
0: മോളല്ലേ?
1: ആ മോള് തന്നെ വരുമോള്. ബാങ്കിൽ ജോലിയുള്ള കൃഷ്ണനുണ്ണിയുടെ.
0: ഒന്നും വേണ്ട, ഇപ്പൊ ചായ കുടിച്ചേ ഉള്ളൂ.
1: പുറത്ത് മഞ്ഞു വീണ അപ്പ തുടങ്ങും മൂക്കടപ്പും തുമ്മലും.
0: ആ ഞാനൊരു കോളും കൊണ്ടാ വന്നിരിക്കുന്നു. ഹാജിയാരുടെ തടിക്കമ്പനിയിലാ ഞാനിപ്പോ ഒന്ന് അറിയാവല്ലോ. മുതലാളി ഒരു പുത്തൻ കാറ് മേടിച്ചിരിക്കുന്നു, ഫോറിനാ. നമ്മുടെ നിരത്തിലൊന്നും ഇറങ്ങാത്ത സാധനം. അവനെ അതിന്റെ തത്വത്തിലൊന്ന് കൊണ്ടു നടക്കാൻ ആരുണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ നിങ്ങളുടെ പേരാ പറഞ്ഞത്. അറിവും വിവരവും ഉള്ള ഒരു ഡ്രൈവർ നമ്മുടെ നാട്ടിൽ നിങ്ങളെ ഉള്ളു. അതുകൊണ്ട് മോലാളി പറഞ്ഞത് നാളെ നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലണമെന്നാ. ഓട്ടോധികം വരില്ല, തരക്കേടില്ലാത്ത കാശും കിട്ടും.
1: കാര്യം എനിക്കിഷ്ടമുള്ള ഏർപ്പാടാ, പക്ഷെ മോൻ സമ്മതിക്കില്ല.
0: അതെന്താ?
1: നമ്മൾ മോട്ടോർ വാഹനം ഓടിച്ച ജീവിച്ചതെങ്കിലും പിള്ളേരൊക്കെ വലിയ വലിയ നിലയിരിക്കുമ്പോ അവൻ സമ്മതിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ബാങ്ക് മാനേജരാ.
0: ആലോചിച്ചിട്ട് പറഞ്ഞാ മതി.
1: ആലോചിക്കാനൊന്നും ഇല്ല, പിള്ളേര് സമ്മതിക്കില്ല.
2: റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വരെ 10 രൂപയോ? ഇത് എവിടുത്തെ കണക്കാ? എടോ ഇതിന്റെ മീറ്റർ എന്ന സാധനം
3: മീറ്റർ ഒന്നുമില്ല, 10 രൂപ താ.
2: എടോ മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ?
3: ന്യായമായ ചാർജ്.
2: എനിക്കിവിടെ തോന്നണ്ടേ ഈ വണ്ടിക്ക് മീറ്റർ ഇല്ല എന്ന് എഴുതി ഞാൻ കേറില്ലായിരുന്നല്ലോ. ഓ ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട.
1: എന്തു പറ്റി?
2: അച്ഛാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ.
1: ആ 10 രൂപ ആകുമല്ലോ.
2: 10 രൂപയോ? ഞാൻ നമ്പർ കുറിച്ച് വെച്ചിട്ട് ഓട്ടോറിക്ഷയുടെ, ഞാൻ നോക്കട്ടെ.
4: നീ എന്താ ഇന്നലെ വരാണ്ടിരുന്നേ?
2: എന്റെ അമ്മ ഞാൻ എങ്ങനെ വരും? ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ബസിന്റെ സമയം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഒറ്റ ബസ്സില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏതോ അമ്മമാരുടെ ബന്ധു കാരണം ഒറ്റ ട്രെയിൻ ഓടുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ വരും?
4: നിന്നെ കാണാണ്ട് അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉണ്ണിയേ. പോയ കാര്യം എന്തായി?
2: അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. എടി എന്നെ കണ്ട ഉടനെ ചേർന്നാൽ എന്താ മിസ്റ്റർ കൃഷ്ണൻ ഉണ്ണി ഇന്നും വല്ല കംപ്ലൈൻസും ഉണ്ടോ എന്ന് ഞാൻ ശരിക്കും തട്ടിക്കൊടുക്കും. ഇവിടുത്തെ മാനേജർ ഉണ്ടല്ലോ, അവനൊരു പാഠം പഠിക്കും. അത് പറ്റിയല്ലോ, എവിടെ പോയി അറിയണ്ടേ?
4: അയ്യോ എന്തിനെങ്കിലും ചെലവായി കാണും.
2: ചെലവായതിന്റെ അല്ല, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം.
4: ബാങ്കിൽ പോണ്ടേ, കുളിമുറിയിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട്, കുളി കഴിഞ്ഞിട്ട് അവ അളന്ന് കളയലൊക്കെ. ഉണ്ണേട്ടാ,
2: ഓ എന്നാലാ 3 രൂപ ഞാൻ അറിയാതെ പോകാൻ പാടില്ലല്ലോ. നിനക്ക് അറിഞ്ഞൂടാ
4: ഇങ്ങനെയുണ്ടൊരു പിശുക്ക.
2: കൊറേ നാളായി യവനെ ഈ പണി തുടങ്ങിട്ട്.
4: എന്റെ ഈശ്വരാ ഇതും തുടങ്ങിയോ? യവനെ ഇനിയിപ്പോ എന്താ ചെയ്യാ?
2: അയ്യോ അമ്മേ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, 2-3 ദിവസമായി ഇവൻ അടുത്തൂടെ പോകുമ്പോഴൊക്കെ ഒരു വീടിന്റെ മാറ്റം.
3: അയ്യോ ഈ ഉണ്ണിയേട്ടൻ കള്ളം പറയുന്നത്, ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു കുറ്റി വേടി വലിച്ചു
1: നോക്കുന്നത്.
2: ആ നിങ്ങളൊക്കെ അവന് ചീത്തയാക്കുന്നത്. ഇപ്പൊ അതേ കുറ്റിപീടി, നാളെ മുഴുവൻ പീടിയാകും, മറ്റന്നാൾ സിഗരറ്റാവും. അച്ഛാ ഒരു പാക്കറ്റ് സിഗരറ്റ് എന്ന് വെച്ചാൽ രൂപ എത്രയായി? കാശ് കിട്ടാതാവുമ്പോ അവൻ എന്റെയോ അച്ഛന്റെയോ പോക്കറ്റ് ഇന്ന് കക്കാനും തുടങ്ങും. ഒരുത്തനെ കള്ളനാക്കാൻ ദേ ഇത്രയൊക്കെ മതി.
4: ഇനി അവൻ ചെയ്യത്തില്ല ഉണ്ണേട്ടാ. ഗോപു പോയിരുന്നു
1: പഠിക്കൂ.
2: ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതിന് ഡ്യൂട്ടി ഒന്നും അയക്കണ്ടെന്ന്. വേണ്ടാത്ത ദുശീലൊക്കെ പഠിച്ചു വെക്കാൻ.
4: ഉണ്ണേട്ടാ പോയി കുളിക്കാൻ നോക്ക്, സമയം എത്രയെന്നറിയോ? ചെറിയൊരു കാര്യം കിട്ടിയോ അത് ഊതി വലുതാക്കാൻ.
1: പണ്ടേ സ്കൂളിൽ പോകുമ്പോ വഴി കിടന്ന വീടി കുറ്റി എടുത്ത് വലിച്ചതിന് ഞാൻ തല്ലിയ പാടെ ഇപ്പോഴും എന്റെ തുടയിലുണ്ട്. ആളാ ഇപ്പോ
4: അച്ഛന്റെ സ്വഭാവം തന്നെയാ മക്കൾക്ക്.
1: അത് ശരിയാ, അമ്മ വീടി വലിക്കും.
2: സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ?
3: ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ?
2: അല്ലേ എന്നോടോ? നിന്നോടാ ചോദിച്ചത്?
3: ഗോഖല തന്നെ. ഗോഖല തന്നെ.
2: നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്ക.
3: ഇങ്ങനെ എല്ലാരും കൂടെ ശവിച്ചാ ഞാൻ ഗതിയായത്.
2: എങ്ങനെ ശവിക്കാതിരിക്കണാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായ് മോഹൻ റായ് എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിന് എങ്ങനെയാ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ചാ നോക്കൂ. ഓ എന്താ ഒരു കണിയാന്റെ ചുമ?
5: ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു.
2: എന്താ?
5: ഞങ്ങളുടെ ട്രൂപ്പിന് ഒരു വണ്ടി സ്വന്തമാക്കിയാ കൊള്ളാമെന്നുണ്ട്.
2: അതിന്
5: ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ?
2: എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചെന്ന് ഞാൻ വെള്ളത്തിലാണല്ലേ.
5: 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്തം 25 കഴിഞ്ഞു.
2: ആ, കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു.
5: അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ.
2: നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത അഭിപ്രായം.
3: അത് ഞാനും കേട്ടു.
5: നീ പോടത്തുണ്ടി.
2: ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും?
5: തരക്കേടില്ലാത്ത വിധം കിട്ടും.
2: കൃത്യമായ സംഖ്യ പറ.
5: അത് 150.
2: 150 രൂപ നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും.
5: അന്വേഷിക്കും, എന്നാ 100 വരും.
2: എടാ ശരിയായ സംഖ്യ
5: പറഞ്ഞു. മനുഷ്യന്റെ വിശ്വാസം ഇല്ലാത്ത പോലെ
2: വളച്ച കള്ളയ.
4: വച്ചടാ, ഇവിടെ ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല.
5: കുഴപ്പമില്ല, എന്റെ ആവശ്യത്തിനുള്ളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത സീസൺ ആവട്ടെ, ഞാനിവിടെ ഒരു കലക്ക് കലക്കും. പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്. മാസത്തിൽ 30 ദിവസവും കളിയുള്ളവര്.
4: ഓ, മാസത്തിന് 30 ദിവസം ഉണ്ട്, എനിക്കറിയാം. നീ പോയി കുളിച്ചിട്ട് വന്നേ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്.
5: എന്റെ അമ്മയെ ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഭാവി എന്താന്ന് പറയാൻ പറ്റില്ലോ. ചിലപ്പോ എന്റെ ചിത്രവും ചവരന്റെ മേലെ വരും.
4: പോയി കുളിക്കടാ.

0: ആ 3 രൂപ എവിടെ പോയെന്ന് എത്ര ആലോചിച്ചിട്ടും.
1: അത് ഇതുവരെ വിട്ടില്ലേ. കഷ്ടം, ഞാൻ തരാം 3 രൂപ.
0: അതിന്റെ അല്ല, ആ രൂപ എവിടെ പോയിന്നൊന്ന് അറിയണ്ടേ. എടേ, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്. ഞാൻ വെറും ഒരു പിശകനാണ്. അല്ല ആണെങ്കിലേ നീ ഇപ്പൊ ഇടാറുള്ള മാതിരിയുള്ള വേഷവും ഭൂഷവും ഒന്നും ഇടുകയല്ല. വീട്ടുകാരനു വേണ്ടി മാത്രം മാസം 1000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ?
1: കുറവൊന്നുമില്ല.
0: ആ പിന്നെ ഉണ്ടാണ്ടിരി.
1: പക്ഷേ
0: എന്തോന്ന് പച്ചേ തറ?
1: കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി.
0: മനസ്സിലായി. നീ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. എടീ, ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. ഒരുപാട് കാശിലുള്ള ഏർപ്പാടാ. പ്രസവം തന്നെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഒരുമാതിരി ഫാഷനാ. ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മാസാമാസം ഡോക്ടറെ പോയി കാണുക, അവര് പറയുന്ന വില കൂടിയ മരുന്നുകൾ വാങ്ങിച്ചു കഴിക്കുക, പ്രസവത്തിന് 1 മാസം മുമ്പേ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യുക. ആ ആദ്യന്റെ പ്രമോഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് മതിയടി നമുക്കിതല്ല.
1: പ്രമോഷൻ കിട്ടുമ്പോഴേക്കും നമ്മൾ മൂത്തുകാരിക്കും.
0: എന്തിന്? അടുത്ത കൊല്ലം ഞാൻ ഓഫീസറാ, പിന്നുടനെ മാനേജർ. ഒരു ബാങ്ക് മാനേജർ എന്ന് വെച്ചാൽ ആരാ?
1: ദേവേന്ദ്രനായിരിക്കും.
0: ആ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ.
1: ഈ ഉണ്ണേട്ടനെ കൊണ്ട് തോറ്റു.

0: ദാ അവിടെ ആ പുളിമരത്തിന്റെ ചോട്ടിലെ അധികാരിന്റെ മോള് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. അന്നൊക്കെ എത്ര ദൂരെ നിന്നാലും അവളുടെ കണ്ണിലെത്തി എന്റെ നെഞ്ചു പൊള്ളിക്കുമായിരുന്നു.
1: ഭാനു അല്ലേ, അവക്കിപ്പോ കൊച്ചുങ്ങൾ രണ്ടായി.
0: ഞാൻ കണ്ടിരുന്നു, മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു. പാവാടയും ദാവണിയും തന്നെ അവൾക്ക് ചേർച്ച. ആ ഗോപാലൻ കോൺസ്റ്റബിളിന്റെ മോള് വളർന്നുപോയോ?
1: ഒരൊറ്റ എണ്ണത്തിന് നീ മറന്നിട്ടില്ലല്ലേ.
0: മരുഭൂമി കിടക്കുമ്പോ ഈ ഓർമ്മകളൊക്കെ അല്ലേടാ ആകെ ഒരു മരിപ്പച്ച. പിന്നെ നിന്റെ ട്രൂപ്പില് നല്ല പെൺകുട്ടികളൊക്കെ കാണുമായിരിക്കല്ലേ.
1: എന്തിനാ?
0: അല്ല, ഞാനൊരു നാടൻ ട്രൂപ്പ് തുടങ്ങട്ടെ.
1: ഉദ്ദേശം?
0: അത് എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ?
1: വേണ്ട വേണ്ട, ഗൾഫ് വിട്ടു വരുന്ന എല്ലാ മലയാളികളും ചെയ്യുന്നതൊക്കെ നീയും ചെയ്താ മതി കേട്ടാ.
0: എന്ന് വെച്ചാൽ
1: ഒരു കളർ ഫോട്ടോ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോപ്പ് ഇതൊക്കെ തന്നെ നീയും ചെയ്താ മതി. അല്ലെങ്കില് നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു സിനിമ എടുക്ക് എന്നെ നായകനാക്കിട്ട്.
0: അങ്ങനെ തൊലയെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ അമ്മ
1: മുങ്ങിയ ഇത് ഇവിടെ നല്ലാണോ?
2: അല്ല, വാങ്ങിയതാ. അമ്മേ,
1: മുരളി എവിടെ?
2: ചേട്ടൻ ഊണ് കഴിഞ്ഞ് ഇറങ്ങിയതാ, പെരവണി നിന്നിട്ടുണ്ടാവും.
3: അവന്റെ കാര്യം ഒന്നും പറയണ്ട, അവൻ എപ്പോഴും അവിടെ തന്നെയാ. എടുപ്പണ്ടേ, ഇത്തിരി വെള്ളം അടുപ്പത്ത് വയ്ക്ക്, ഇരിക്ക്.
1: ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണി ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു.
3: പണി ഉണ്ടായിട്ടില്ല, അവനവിടെ ഓരോന്ന് തൊട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അമ്മേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ?
1: പിന്നെ അവക്കാകെ ഒരു അസുഖം ഉള്ളു, എന്നോടുള്ള അസൂയ. എനിക്ക് ഈ വീട്ടിനകത്ത് അടച്ചു കൂട്ടിയിരിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. അതുകൊണ്ടായി ചുറ്റി അടിക്കുന്നതേ. 10-34 കൊല്ലം അധ്വാനിച്ചല്ലേ, ഇനിയുള്ള കാലം സൂഹിക്കാം. അത് പറഞ്ഞ അവക്ക് സഹിക്കില്ല.
3: ഞാനങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പുരോപണി കഴിഞ്ഞിട്ട് ആവാമെന്ന് വെച്ചാ, നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ഇന്ദുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. ചെക്കനൊരു പോലീസുകാരനാ, അവൾക്കത് ഇഷ്ടമല്ലാത്രേ. നടത്തുമ്പോ രണ്ടാളെ ഒരുമിച്ച് നടത്തിയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്.
1: അതാ നല്ലത്, ഇന്ദു വേറൊരിടത്തേക്ക് പോകുമ്പോ ഇവിടെ ഒരാൾ വേണ്ടേ?
3: രമയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാ അവന്റെ ആശ. മുരളിയുടെ അച്ഛനും അതൊരു മോഹമായിരുന്നു.
1: എനിക്കറിയാം, കേശവൻകുട്ടി പണ്ട് എന്നും പറയുമായിരുന്നു, ഒന്നീ തന്റെ മോൾ എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എന്റെ മോൾ തന്റെ വീട്ടിലേക്ക്. നമുക്കത് ആലോചിക്കാം.
0: എന്താ ശങ്കരേട്ടാ ഇങ്ങനെ നോക്കുന്നത്?
1: ഈ ശങ്കരേട്ടാന്നുള്ള വിളിയേ മാറ്റേണ്ടി വരും.
4: എനിക്കവനെ പണ്ട് മുതലേ ഇഷ്ടാ. കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന പിള്ളേരെ ഇക്കാലത്ത് കണ്ടുകിട്ടാൻ വിഷമ.
1: അവിടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് കരുതിയാ മതി.
5: എനിക്കെന്തോ ഇതത്ര വലിയ ബന്ധമായിട്ടോ എന്ന് തോന്നില്ല. കാര്യം ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടായി കാണും, പക്ഷെ ആ കാശെല്ലാം ഒരു വീട് പണിഞ്ഞ് തീർത്ത് വെച്ചിരിക്കും. തന്നെയല്ല, ഇപ്പൊ കല്യാണക്കാര്യത്തിൽ ഗൾഫുകാർക്ക് പൊതുവേ മാർക്കറ്റ് സ്വല്പ ഡിമ്മ.
1: ഏ, ആ മാർക്കറ്റ് ഒന്നും മുരളിയുടെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല.
5: അതെ, പിന്നെ നോക്കാതെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണെ നോക്കാൻ ചെറുക്കനൊരു ജോലി ഉണ്ട്.
2: മുരളി ടൗണിൽ എന്തോ ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു.
5: എന്താണ് ബിസിനസ്?
0: വീഡിയോ ഷോപ്പ്. സ്ഥലമൊക്കെ കണ്ടു
5: കഴിഞ്ഞിട്ടാ നിനക്കൂടെ എന്താ കാര്യം? പോയി പഠിക്കടാ.
1: അങ്ങനെ ഇരതിരിച്ചന്വേഷിക്കൊന്നും വേണ്ട, അവൻ നല്ലവനാ. നമ്മുടെ രമയെ നോക്കാനുള്ള തന്റെ ഇടമൊക്കെ അവനുണ്ട്, നമുക്കിത് അധികം വയ്യാതെ നടത്താം.
2: എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട.
1: അതെന്താ?
2: എനിക്ക് പഠിക്കണം.
1: പഠിച്ചോ, കല്യാണം കഴിഞ്ഞ ഉടനെ പഠിപ്പ് നിർത്തണമെന്ന് നിയമമൊന്നുമില്ലല്ലോ.
6: അല്ല, കല്യാണ കാര്യം പറയുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്നതായത്.
2: അല്ല, എനിക്കിപ്പോ കല്യാണം വേണ്ട.
4: കൊഞ്ചാത്ത പോടിയപ്പുറത്ത് മകരത്തിന് മുമ്പ് നടത്തേണ്ടി വരുവോ? വരുവടാ.
2: എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞേ.
5: ഡേയ്, അധികം സംസാരിക്കുന്ന വേണ്ട. കല്യാണം നടത്തണോ വേണ്ടോ എന്ന് ഞങ്ങളെല്ലാം ചേർന്ന് തീരുമാനിക്കും.
1: ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം കേട്ടാ.
2: എനിക്ക് പഠിക്കണം. പേടിക്കാതെ രമേ, എന്നായാലും വേണ്ടതല്ലേ. എനിക്കിപ്പോ കല്യാണം വേണ്ട.
4: ദേ ഞാൻ എഴുന്നേറ്റ് വന്നൊരു കുത്തം കോച്ചിരും കേട്ടോ. ആസത്തെ
1: വെറുതെ നിന്ന് ചുടുങ്ങണ്ട. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയില.
2: ഇത്രക്ക് പിണങ്ങാനെന്തുണ്ടായി? കല്യാണം വേണ്ടെങ്കി വേണ്ട, അത്രയല്ലേ ഉള്ളൂ. പിന്നെന്തിനാ നിർബന്ധിക്കുന്നേ? അതവർക്ക് നിന്നോട് സ്നേഹമുള്ളണ്ടല്ലേ.
7: അത്രയ്ക്ക് സ്നേഹമൊന്നും വേണ്ട.
2: ഏട്ടത്തി, ഒരു മുഖലക്ഷണം പറയട്ടെ. നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ട്. ആരാ നിന്റെ മനസ്സിൽ? ധൈര്യമായിട്ട് പറ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നോക്ക്, ഏട്ടത്തി നിന്റെ കൂടെയാ. നിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. പറ മോളെ. എന്റെ കോളേജില് മലയാളം പഠിപ്പിക്കുന്ന സാറിന് എന്നെ ഇഷ്ട. എന്താ അയാളുടെ പേര്?

0: ശിവൻ ഉറങ്ങിയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞാ ദേഷ്യപ്പെടൂ? ദേഷ്യപ്പെടൂ?
1: എന്തോ നിന്റെ കാശ് വല്ലതും പോയോ?
0: അതല്ല, നമ്മുടെ രമയുടെ കാര്യ.
1: എന്താ?
0: പിന്നെ കേട്ടാ ബഹളം വയ്ക്കരുത്.
1: ഇല്ല,
0: നമുക്ക് പറഞ്ഞു ശരിയാക്കാവുന്നേ ഉള്ളൂ.
1: നീ കാര്യം പറ.
0: രമ അവളുടെ മലയാള ലെക്ചറുമായി സ്നേഹത്തിലാണെന്ന്.
1: കൊല്ലം ഞാൻ പഠിക്കാനെന്നും പറഞ്ഞ മാസാമാസം ഫീസും ബസ് ചാർജും വാങ്ങി നീ ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരുന്നത് ഇതിലായിരുന്നു നോടി? കുടുംബത്തിന് ചിത്തപ്പേര് ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കല്ല. മുട്ടിനും തല്ലൊടിച്ച മൂലകിടും പോലും.
2: എന്താ ഉണ്ണി?
1: എന്താണോ എടുത്ത മണ്ഡലോട്ട് വെക്കേ.
2: എന്താ
1: മോള് പാരലൽ കോളേജ് വാദ്യാലോട്ട് പ്രേമത്തിലാണോ?
2: അച്ഛാ,
1: ഇതിങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുകയല്ല. ഒറ്റ മോളാന്ന് കരുതി നിങ്ങൾ രണ്ടുപേരും ലാളിച്ചവളെ ചീത്തയത്.
3: ഒന്ന് മാറിക്കേ, ഇനി ഞാൻ ചോദിക്കാം. ഞാനും ഇവളുടെ ഒരു സഹോദരനാണല്ലോ. ഇടീ, അവൻ ആരാണ്? അവന്റെ പേരെന്താണ്? നാടെവിടിയാ? ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി?
0: ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാ അയൽവക്കാരെ കൂടെ അറിയിക്കും?
1: അറിയില്ലടി, ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടോ നാളെ അറിയട്ടെ. ഇവളുടെ തോന്നിയാസം
3: നാളെ മുതൽ നീ കോളേജിലും പോണ്ട, ഒരു കുന്തത്തിലും പോണ്ട. ഈ വീട്ടിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല.
4: അല്ല, എനിക്ക് ആദ്യം പോലെ സംശയം ഉണ്ടായിരുന്നു.
1: ഉണ്ണിയുടെ
0: നേരം വിളിക്കട്ടെ.
1: ഇതിൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് നേരം വെളുത്താ മതി. നീ ഇനി അവനെ കാണൂ?
0: കാണും.

0: മിസ്റ്റർ ശിവൻ. മിസ്റ്റർ ശിവൻ ആരാണ്?
1: എന്താ?
0: സ്വല്പം പേഴ്സണലാണ്.
1: ഒരു മിനിറ്റ് മാഷേ.
0: തിരുനെല്ലിക്കാട്ടിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച വർഗീസ് എന്ന നക്സലേറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ?
1: എനിക്ക് മനസ്സിലായില്ല.
0: അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു. തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ നാടകത്തിലോട്ട് മാറിയെന്നേ ഉള്ളൂ. പക്ഷെ പ്രസ്ഥാനത്തിലെ പലരും ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ്.
1: അല്ല, ആരാ നിങ്ങള്? ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ?
0: ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ. താം പഠിപ്പിക്കുന്ന പെമ്പിള്ളേരെ പഴപ്പിക്കാൻ നടക്കുകയാണ് അല്ലേ?
1: നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു.
0: ഇല്ല, ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾ രൂപം ഞങ്ങൾ മാറ്റും. രമ ഞങ്ങളുടെ ഒറ്റപ്പങ്ങളാണ്.
1: ഓ, ഇപ്പൊ മനസ്സിലായി. നാടകപ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു. പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ?
0: അല്ല, പ്രേമം വടക്കേ മുറി.
1: ആ, അത് തന്നെ. ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു. നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര്?
0: ശാന്തി മുഹൂർത്തം.
1: ആ, ഏതോ ഒരു മുഹൂർത്തം. അത് കാണേണ്ട ഗതികേട് എനിക്കുണ്ടായി. നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും.
0: ഇപ്പോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തില് എനിക്ക് നല്ല റോളാണ്, ഞാൻ കലക്കും.
1: എനിക്ക് പ്രതീക്ഷയില്ല.
0: ഇല്ലേ, വേണ്ട. പ്രേമിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ പെങ്ങളുടെ പുറകെ താൻ ഇനി നടക്കരുത്.
1: സുഹൃത്തെ, ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലോക സമസ്ത സുഖിനോഭവന്തു മാ ഫലേഷു കഥാചന, സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ.
0: എന്ന് വെച്ചാൽ
1: ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകേ വരല്ലേ വരല്ലേ, അവസാനം അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ, നീ തന്നെ ജനനവും സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ജനനവും നീ തന്നെ മരണവും നീ തന്നെ സന്ധ്യേ, ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകേ വരല്ലേ വരൽ.
2: ഹലോ, എന്താ ഈ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ശിവൻ ഉണ്ടല്ലോ,
1: ആ
2: പുള്ളിയുടെ വീട് ഏതാ?
1: ഇത് തന്നെ.
2: ഇത് തന്നെയാണോ?
1: ഇത് തന്നെയാ, സംശയിക്കണ്ട. കോളേജിലൊക്കെ വെറുതെ പോകുന്നതല്ലേ. മൂപ്പരക്ക് എന്തിനാ ജോലി? അമ്മയ്ക്ക് ആ കൂടെ ഒറ്റ മകൻ, കണ്ടമാനം സ്വത്തും. നമ്മൾ ആരാണാവോ?

0: ആരാ?
1: നമസ്കാരം.
0: ആ നമസ്കാരം.
1: മിസ്റ്റർ ശിവന്റെ
0: അമ്മ, തൃക്കുന്നത്തെ ഭഗീരഥി അമ്മ. മനസ്സിലായില്ലല്ലോ.
1: എനിക്ക് ശിവനെ ഒന്ന് കാണണം.
0: അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. കാർത്തു,
2: എന്താ ചമ്മേ?
0: ആ ചുമന്ന മാരുതിക്കാരെ അവിടെ കിടപ്പുണ്ടോ?
2: അതിവിടെ കിടപ്പുണ്ടല്ലോ.
0: നീല അംബാസിഡറോ?
2: അതുകൊണ്ട്.
0: ആ എന്നാ അവൻ ടൗണിൽ പോയതാവൂല, ഇവിടെ അടുത്തെങ്ങാനും പോയതായിരിക്കും. ഇരിക്കൂ.

0: നല്ല കാഫലമുള്ള തെങ്ങാണല്ലോ.
1: പിന്നെ നല്ല ഒന്നാന്തരം മണ്ണല്ലേ ഇവിടെ. പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്കി നടത്താൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ. 30 ഏക്കറിയാ ഭൂമി, അത് മുഴുവനും തെങ്ങ്. നെല്ലാണെങ്കിൽ അത് ഒരു വശത്ത് അങ്ങനെ. ഒരു നിലയ്ക്ക് നോക്കിയാ സ്വത്തും മുതലൊന്നും അത് ഇല്ലാത്ത നല്ലത്. കാപ്പുടിക്കാൻ വരൂ.

0: രമയുടെ ചേട്ടനല്ലേ, ബാങ്കിൽ വെച്ച് ഒരിക്കാൻ കണ്ടിട്ടുണ്ട്. വരൂ, അകത്തിരിക്കാം. അമ്മേ,
1: എല്ലാ വശങ്ങളും സൂക്ഷ്മമായി ഞാൻ അന്വേഷിച്ചു. ഏക്കർ കണക്കിന് ഉഗ്രം വീട്, അധികം ആലോചിക്കാനൊന്നുമില്ല. നമുക്കിതങ്ങ് ഉറപ്പിക്കാം.
2: നല്ലതുപോലെ സാഹിത്യവാസനയും ഉണ്ട്. ഈ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അഭിനയവേദിയുടെ അടുത്ത നാടകത്തിന് പാട്ടെഴുതുന്നത് ശിവനായിരിക്കും.
3: ചുമ്മാരടാ, അപ്പൊ ഞാൻ മുരളിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നതിൽ ആർക്കും ഒരു വിഷമവും.
1: എന്ന് വെച്ചാ പെണ്ണിന് ഇഷ്ടമുണ്ടേ ചേച്ചാ, ഒരു സമാധാനം ഉള്ളത് അവള് കണ്ട അനവരാധികൾ ഒന്നും കയറി പ്രേമിച്ചില്ലല്ലോ. അല്ല, അങ്ങനെ ഉണ്ടാകുകയില്ല. ഒന്നുമില്ലെങ്കിലും അവൾ എന്റെ വെങ്ങളല്ലേ.
3: എന്നാലും നമ്മളെ മനസ്സിലൊന്നും ഉറപ്പിച്ചിട്ട്.
2: അച്ഛാ, മുരളിയുടെ കാര്യം ആലോചിക്കുമ്പോ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അവക്ക് ഇത് തന്നെ മതി എന്ന് പറയുമ്പോ
3: പ്രായക്കുറവിന്റെ അടുത്ത് അടുത്ത് പെൺകുട്ടികൾ അതൊക്കെ പറയും. നമ്മളെ വേണം മനസ്സിലാക്കി കൊടുക്കാൻ.
1: ആ, ഇതങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയല്ല. പ്രേമത്തിന് കണ്ടില്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ?
2: അത് ശരിയാ.
1: ആ, ചുവരെടുത്ത് ഒളിച്ചോട്ടം, ആത്മഹത്യ, എതിർക്കാൻ പോയ ഇതൊക്കെ ആയിരിക്കും ഫലം. അതുകൊണ്ട് നമുക്കിത് എതിർക്കണ്ട.
3: നീ എന്താവുന്ന മിണ്ടായിരിക്കുന്നേ?
4: എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ എന്ത് തീരുമാനിക്കുന്നോ അതെനിക്കും സമ്മതാ.

0: ഞാൻ മുരളി അങ്ങോട്ട് അയക്കാൻ ഇരിക്കുന്നു. രമയുടെ ജാതകക്കുറിപ്പൊന്ന് വാങ്ങാനാ. പണിക്കര് പറഞ്ഞ് നാളെ കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി വെക്കാമായിരുന്നെന്ന്.
1: ഞാനും അക്കാര്യത്തെ പറ്റി പറയാനാ ഇങ്ങോട്ട് വന്നേ. മുരളി, മക്കള് വളരുമ്പോ അച്ഛനമ്മമാർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അവരതിന് വില കൽപ്പിക്കാണ്ടാവുമ്പോ മനസ്സ് വിഷമിക്കും. അങ്ങനൊരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. പെൺകുട്ടിയായിട്ട് എനിക്ക് രമ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവളെ ഞാൻ കുറച്ചധികം ലാളിച്ചു. സ്വന്തമായ ഒരു തീരുമാനമെടുക്കാനുള്ള തൻ്റെ ഇടം അവക്കുണ്ടായത് ഞാൻ മനസ്സിലാക്കിയില്ല. മുരളി ക്ഷമിക്കണം, അവള് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടത്രേ.
2: ഞാൻ ഊഹിച്ചു.
1: അടിച്ചും ശാസിച്ചും മക്കളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എനിക്കറിയില്ല മുരളി.
2: ശങ്കരേട്ടൻ വിഷമിക്കുന്ന എന്തിനാ? സാരമില്ല, അല്ലെങ്കിൽ തന്നെ ഞാനാകെ കൺഫ്യൂഷനിലായിരുന്നു. ചെറുപ്പം മുതലേ ശങ്കരേട്ട അമ്മണിയടുത്ത് എന്നൊക്കെ വിളിച്ച് ശീലിച്ചിട്ട് ഇങ്ങനൊരു ബന്ധം ആവുകയാണെങ്കിൽ എന്ത് വിളിക്കും എന്നൊക്കെയുള്ള ഒരു പ്രശ്നം. ഏതായാലും അത് ഒഴിവായി കിട്ടിയല്ലോ.
1: പണ്ട് ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് തമാശയായിട്ട് പറയുമ്പോഴൊക്കെ ഞാൻ കേശവൻ കുട്ടിയോട് പറയും, താൻ വാക്കുമാറുമെന്ന്. ഇപ്പൊ വാക്കുമാറിയത് ഞാനാ.
2: വിട്ടുകള ശങ്കരേട്ട, അതൊന്നും പ്രശ്നമാക്കണ്ട. പിന്നെ അച്ഛനും ശങ്കരേട്ടനും കൂടി പറഞ്ഞ കാര്യം ഇനിയും വേണമെങ്കിൽ നടത്താം. നിങ്ങളുടെ സ്റ്റാറ്റസിന് കുറവാകുമെന്ന് കരുതിയിട്ടാ. പ്രേമന് ഇഷ്ടമാവുമെങ്കിൽ ഇന്ദുവിന് പോവാൻ കഴിക്കാം.
1: അവൻ ഒരു നാടകക്കാരനല്ലേ, സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാതെ.
2: അതിനെന്താ, ഇനി അതുണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രേമനെ മാത്രമല്ല, ശങ്കരേട്ടൻ, ആ കുടുംബം, ബന്ധം, അത്രയും ഞാൻ നോക്കിയുള്ളൂ. പ്രേമന് സമ്മതമാണോന്ന് അന്വേഷിക്കൂ. ഇന്ദുവിന് ഇഷ്ടമാകും, അവളെ അധികം ലാളിക്കാതെ വളർത്തിയത്.
3: ഇഷ്ടക്കേടുണ്ടായിട്ടല്ല, പക്ഷെ ഇത്ര പെട്ടെന്നൊരു കല്യാണം
4: ഇപ്പൊ തന്നെ പോയി കെട്ടണ്ട. ഉറപ്പ് കഴിഞ്ഞ് നിശ്ചയിച്ച് മുഹൂർത്തം കണ്ടുവച്ച്.
3: അതല്ല, സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണ് കെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാൽ എന്റെ ഇമേജ് ഇടിയും, സ്ത്രീ ഓഡിയൻസിന്റെ ഇടക്ക് എന്റെ മാർക്കറ്റ് പൊളിയും.
5: ഡേ, ഇവൻ വിട്ടിയാന്ന് ഞാൻ പറയുമ്പോ നീ വിശ്വസിക്കാറില്ലല്ലോ. ഇപ്പൊ തോന്നുന്നു ദൈവകൃപ കൊണ്ട് ഒരു സിനിമാക്കാരനും ഒരു കാലത്തും എന്റെ നിന്നെ വിളിക്കുകയല്ല, അതെനിക്ക് ഉറപ്പാ.
3: ചിലപ്പോ വിളിക്കുമായിരിക്കും.
5: എടാ, സ്ഥിര വരുമാനമില്ലാത്ത നിന്റെ കൂടെ പെണ്ണെ അയക്കുന്നതിന് ആ വീട്ടുകാർക്ക് സ്തുതി വരണം.
3: നാടക ലോകത്ത് എനിക്കുള്ള പേര് ചേട്ടൻ അറിയില്ലേലും അവർക്കറിയാം. ഞങ്ങളുടെ വയലേലകളിൽ കിളികൾ പാടുന്നു എന്ന നാടകത്തിന്റെ വീഡിയോ കാസറ്റ് ദുബായിൽ ഇറങ്ങി. അത് അവരും കണ്ടിരിക്കും, ചുമ്മാതൊന്നും അല്ല.
4: ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോ സമയം കളയണ്ട. പ്രേമന് ഇന്ദുവിനെ ഇഷ്ടമാണോ അല്ലയോ?
5: എടാ, രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തിയാൽ ചെലവ് അത്രയും കുറയും. അതുകൊണ്ടാ.
3: അല്ല, അതല്ല സിനിമയിലെ ചാൻസ്.
5: വണ്ണാൻ കട്ടി ഒന്ന് പോടാ.
3: ചേട്ടൻ ചൂടായിട്ട് കാര്യമൊന്നുമില്ല, കെട്ടിക്കളിയല്ലേ, പ്രായവും കടന്നു പോകുന്നു.
5: എങ്ങനുണ്ട്? രമയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പ്രോബ്ലം വേണ്ടെന്ന് കാശെടുക്കണം അച്ഛൻ. ആ വേളാതി കടയിലാ അവൻ ഒരു ഇളിഞ്ഞ പോസ് കാണിക്കലും.
4: പണം എടുക്കാതെ ഒക്കോ, ബാങ്ക് ഉദ്യോഗസ്ഥന്റെ പെങ്ങളാവുമ്പോ. അല്ല, അതിന്റെ ഒരു വെയിറ്റിൽ വേണമല്ലോ രമയെ പന്തലേക്ക് ഇറക്കാൻ. ക്ലാസ് ഇങ്ങനെ

0: ആ പാത്രം ഇങ്ങോട്ട് മാറ്റിവെച്ചേ.
1: ആ അല്ല ഇവിടെ വന്നിക്ക, നല്ല പാർട്ടിയാ, വാ മുകളോട്ട് വാ, അവിടെയാ നമ്മുടെ മുറി. എന്തേ
2: വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് അകന്ന് നിൽക്കുന്നേ.
1: അതുകൊണ്ടെന്താ? അല്ല അവിടെ കൊണ്ടാക്കണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. ഞാൻ വലിയ മഹാകവിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക തന്റെ ചേട്ടൻ നടൻ.
2: മഹാകവിയോ?
1: ആ അന്ന് അങ്ങേര് എന്നെ കാണാൻ കോളേജ് വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു ബുദ്ധിജി വിളിച്ചു, ഒരു കവിതയും കാച്ചി, അല്ലെങ്കിൽ റോട്ടി വെച്ച അന്ന് ഞാൻ തല്ലുകൊണ്ടേനെ. ഇന്ന് കല്യാണ തിരക്കിനിടയ്ക്ക് എന്നോട് പറയാ അവരുടെ അടുത്ത നാടകത്തിന് ഒരു പാട്ട് എഴുതി കൊടുക്കാൻ എന്നോടെ.
3: നീ ഇവിടെ ഒന്ന് നിക്കണോ, അപ്പുറത്തോട്ട് ചെല്ലേ, അവിടെ നൂറുകൂട്ടം പണിയുണ്ട്. മോളെ ഇവര് പുറപ്പെടുക അത്രേ. കേട്ടോ ശാരദെ, ഈ കുട്ടിയ എന്റെ മരുമകളായിട്ട് വരാൻ പോകുന്നു പറഞ്ഞപ്പോ പലരും ചോദിച്ചു എന്താ ഭഗീരഥമേ നിങ്ങൾക്ക് വേറെ ഒരു ബന്ധവും കിട്ടിയില്ലെന്ന്. കാര്യം സ്വത്ത് കുറച്ച് കുറവായിരിക്കും, ആയിക്കോട്ടെ, അവന്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത്. ആഭരണങ്ങൾ ഇല്ലെന്നോ ഒരു ഡ്രൈവറുടെ മോളാണെന്നോ ഇതൊന്നും ഞാൻ നോക്കില്ല. ജഡ്ജി ശിവദാസ മേനോന്റെ മോള് മാനതിയുടെ ആലോചന വന്നതാ, അവരാണെങ്കിൽ നമ്മുടെ തരാതരക്കാരാ. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാവുമ്പോ ഒന്നുമില്ലെങ്കിലും അടുക്കള പണിയെങ്കിലും അറിയാലോ.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കുടുംബപുരാണം.
2: ഒല്ലേക്കാടൻ കുട്ടപ്പൻ, 1, 2, 3, 30 രൂപ. മാട്ടാത്തൊടി രാജൻ, 50 രൂപ. കുന്നുംപുറത്ത് കൃഷ്ണൻകുട്ടി, 25 രൂപ. കുന്നുംപുറത്തുകാർ 25 രൂപയെ തന്നുള്ളൂ.
3: അവന്റെ പങ്ങളുടെ കല്യാണത്തിന് നമ്മൾ 25 അല്ലേ കൊടുത്തുള്ളൂ
2: എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണത്തിനടുത്ത് ഗോവ് മാത്രമേ പോയുള്ളൂ. ഇത് കുന്നുംപുറത്ത് 3 പേരെ വന്ന് മിഷ്ടാനം ഉണ്ടേച്ചു പോയത്.
3: കല്യാണ തിരക്കിനിടയ്ക്ക് നീ അത് നോക്കിയോ?
2: നോക്കാതെ പറ്റില്ല. വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ് എന്നൊരു ആശംസ കാച്ചാൽ ഒന്നും കല്യാണത്തിന് നടക്കുകയില്ല. റോണം കൊണ്ട് കാര്യമാറായി.
4: എനിക്ക് ഉറക്കം വരുന്നു.
3: അവൻ പോയി കിടന്ന് ഉറങ്ങട്ടാ ഉണ്ണി. പ്രേമ നീ പോ
2: എന്ന് പറഞ്ഞ അങ്ങനെ അവന് കണക്കറിയണ്ടേ?
4: എനിക്കൊന്നും അറിയണ്ട. എടാ ഗോപു, നീ ഇരുന്ന് എഴുതു.
3: വേണ്ട, ഞാൻ എഴുതാം. നീ വരുന്ന പഠിക്കടാ.
2: വേണ്ട, ആരും സഹായിക്കണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാം. വീട്ടിലായാലും ബാങ്കിലായാലും കണക്കെടുത്ത് നമ്മളെ വിളിക്കാനാ. ഒന്നുമില്ലേ?

0: സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു. പണത്തിന്റെ കണക്ക് തലയിൽ മനുഷ്യന്റെ വിവേകം നശിക്കും. ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തൊരു ബാങ്കാ, വേൾഡ് ബാങ്ക്. വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് എടോ നിഷ്ഠുര കാബാലിക, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു. പഴങ്ങളുടെ തട്ടവിട്, ആപ്പിളും ഓറഞ്ചൊക്കെ അങ്ങനെയാണല്ലോ രീതി. പിന്നെ ഒരു ഗ്ലാസ് പാല്. സിനിമയിലൊക്കെ ആദ്യ രാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ട.
1: പാലുണ്ടായിരുന്നു, തണുത്തു തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു.
0: ഓ, അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി. കുഴപ്പമില്ല, തൽക്കാലം ദൈവം ശപിക്കുന്നില്ല. മാത്രമല്ല, വരം വല്ലതും വേണേ ചോദിക്കുകയും ആവാം. ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ട, ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇന്ദുവിന് തുറന്നു പറയാം.
1: എന്നാ പറയട്ടെ?
0: തീർച്ചയായും.
1: നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല.
0: ഞാനോ? ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ?
1: അമ്മേ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ. സിനിമയ്ക്ക്?
2: സിനിമയ്ക്കോ? എന്താഴ്ച?
0: ഞായറാഴ്ച.
2: എടാ, ഞായറാഴ്ച ആരെങ്കിലും സിനിമയ്ക്ക് പോവോ?
1: ഞായറാഴ്ച സിനിമയ്ക്ക് മുടക്കമൊന്നുമില്ലല്ലോ.
2: അതല്ല മോളെ, ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്കിനിടയിൽ ക്യൂ നിൽക്കാനും ടിക്കറ്റ് എടുക്കാനും എന്റെ മരുമോള് ബുദ്ധിമുട്ടുന്നത് എനിക്ക് സഹിക്കില്ല. നിങ്ങൾ നാളെ പോയിക്കോ, വേണമെങ്കിൽ അമ്മയും വരാം.
0: എന്നാ പിന്നെ നമുക്ക് നാളെ പോവാം.
2: ആ, നാളെ ഉച്ച കഴിഞ്ഞ് മാറ്റിക്ക് മൂന്ന് ടിക്കറ്റ് ബുക്ക്
3: ചെയ്യും.
0: നാളെ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ സിനിമയ്ക്ക് പോവാം കേട്ടോ.
1: വേണ്ട, ഞാനില്ല, അമ്മയും മോനും കൂടെ പോയി കണ്ടാ മതി.
0: അയ്യേ, എന്തായത്? അമ്മ നമ്മളുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ.
1: അത് എനിക്കൂടെ തോന്നണ്ടേ? കോംപ്ലക്സ് ആ, മരുമോൾ വന്നപ്പോ മോന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നുള്ള പേടി.
0: ദേ, പറഞ്ഞു പറഞ്ഞു കാടുകാരണ്ട, തൽക്കാലം അമ്മ പറയുന്നത് കേട്ട് നടന്നാ മതി.
4: നീ ഇത് മുഴുവനും ഇന്ന് അലക്കാൻ പോവാ, കുറച്ചോടിട്ടേക്ക് ഞാൻ അലക്കിക്കോളാം.
1: വേണ്ടമ്മേ, ഒറ്റ അലക്കിന് തീർന്ന അതാ സുഖം. അച്ഛനെ ഷട്ടിങ് തന്നെ.
0: ഓ, ഇത് മുഷിഞ്ഞില്ല മോളെ.
1: ഇന്നലെ ഇതല്ലേ ഇട്ടത്? മുഷിഞ്ഞില്ലേലും സാരമില്ല.
0: എന്റെ ഷട്ടം മുണ്ട് എടുത്തോ.
4: കണ്ടോ, പഠിക്കുന്നതിനിടയിലെ അവന്റെ ഒരു കാര്യാന്വേഷണം. വായിക്കുന്ന പുസ്തകത്തെ ശ്രദ്ധിച്ചു വായിക്കടാ. ഈ ചെക്കനെ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നേ. ഇന്നലെ അവൻ എന്നോട് പറയുന്നേ അവന് ഡ്രൈവിംഗ് പഠിക്കുന്നതാ ഇഷ്ടം.
5: അതിനെന്താ ഇത്ര കുറവ്? നല്ല അന്തസ്സുള്ള ജോലി തന്നെ ഡ്രൈവിംഗ്.
0: ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കച്ചാ.
5: പക്ഷെ നിന്നെ പോലെ ബുദ്ധി കുറഞ്ഞവന്മാർക്ക് ആ പണി പറഞ്ഞിട്ടില്ലടാ. നീ പുത്തകം കാണാപ്പാടം പഠിച്ച് വല്ല ഡോക്ടർ എഞ്ചിനീയറോ മറ്റോ ആ നോക്ക്.
0: കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ദേവി, എനിക്ക് തെറ്റിപ്പോയി. സത്യത്തിൽ നീ ഒരു കാളസർപ്പമായിരുന്നു കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ.
1: ചേച്ചി പറഞ്ഞത് കേട്ടോ, നമ്മളോട് പുറത്തൊക്കെ ഒന്ന് പോയി വരാൻ, വല്ല സിനിമയ്ക്കോ മറ്റോ.
0: അതൊന്നും വേണ്ട. കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ ഞാൻ കരുതി അത് ഇവിടെ ഇപ്പോ നല്ല സിനിമയൊന്നും ഓടുന്നില്ല.
1: നല്ലതോ ചീത്തയൊന്നും കണ്ടാലല്ലേ പറയാൻ പറ്റൂ.
0: ഇപ്പോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാ ഞാൻ കണ്ടുമുട്ടി ആദ്യം.
1: എനിക്ക് ചീത്ത പടം കണ്ടാ മതി.
0: അങ്ങനെ ഇപ്പൊ കാണണ്ട.
1: കൂടെ കൊണ്ടുപോയി ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ മതി.
0: അതല്ല, സത്യം പറയാലോ, നമ്മൾ ഒന്നിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് അതെന്റെ ഇമേജിന് സ്വല്പം മോശമാണ്. എന്ന് വെച്ചാൽ എന്റെ ലേഡീസ് ഓഡിയൻസ് അപ്സെറ്റ് ആവും. മോഹൻലാല് പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് ഫാൻസാ നിരാശപ്പെടുന്നതെന്ന് അറിയുമോ നിനക്ക്? കെട്ടാത്ത നടന്മാരെയാ ലേഡീസിന് ഇഷ്ടം, ലേഡീസിന് മാത്രമല്ല എല്ലാവർക്കും.
1: പിന്നെന്തിനാ കിട്ടിയത്?

0: ആവു, ഞങ്ങൾ സംശയിച്ചിരിക്കുന്നു. പ്രോഗ്രാം നേരത്തെ പറയാത്തതുകൊണ്ട് പ്രേമൻ അവിടെ കാണുമെന്ന്. കവിതാലയക്കാരുടെ ഹീറോയിനിക്ക് സുഖമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു പകരക്കളി വീണ് കിട്ടി.
1: അത് പറ്റില്ല. ആ മഹാൻ കലാകാരന്മാരെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരു യഥാർത്ഥ കലാകാരന്റെ ഭാര്യക്ക് ഇതുപോലുള്ള പല ദുർഘടഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷണമാണ് കുട്ടി, പരീക്ഷണമാണ്.
2: ഇങ്ങോട്ട് വന്നേ.
3: പറഞ്ഞോ.
2: ഇങ്ങോട്ട് വരുന്നേ. നമ്മുടെ ആശ ദൈവം കേട്ടു എന്നാ തോന്നുന്നേ.
3: നമ്മുടെ ഏതാശ?
2: ഗീതയ്ക്ക് വിശേഷം ഉണ്ടോന്നൊരു സംശയം.
3: നിന്നോട് പറഞ്ഞോ.
2: രണ്ടു ദിവസം മുമ്പ് ഒരു സൂചന തന്നിരുന്നു. ഇപ്പതാ കടുമാങ്ങ ഇട്ട പരങ്ങയുടെ കെട്ടുപൊട്ടിച്ചിരിക്കുന്നു.

0: സുഖപ്രദമാണെ കുഴപ്പമില്ലായിരുന്നു. നല്ല കോംപ്ലിക്കേഷൻ അടച്ചെങ്ങാനെങ്കിലും ഉണ്ടായെങ്കിലും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രമോഷൻ കിട്ടിയിട്ട് മതിയായിരുന്നു.
1: എന്നാൽ ഇതങ്ങ് വേണ്ടെന്ന് വെക്കാം
0: എന്നാണോ ഞാൻ പറഞ്ഞത്? എടീ, നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പാർട്ടി കടന്നു വരികയാണ്. അതിനു മുമ്പ് നമ്മളൊന്ന് തയ്യാറാവണ്ടേ?
1: പിന്നെന്താ ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്ത പോലെ?
0: സ്നേഹമില്ലെന്നോ? ആർക്ക്? ഇങ്ങോട്ട് നോക്ക്, ഒരച്ഛനാകുന്നതിന്റെ ത്രില്ലൊക്കെ എനിക്കും ഉണ്ടടി.
2: എന്നാ താമസിക്കേണ്ടെന്ന് പറയും ഗീതോട്. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം. മാത്രമല്ല, ട്രെയിനിന്റെ കാര്യം വിശ്വസിക്കാനും പറ്റില്ല. ചിലപ്പോ നേരത്തെ വരും, അല്ലെങ്കിൽ എത്ര കാത്തിരുന്നാലും വരൂല്ല.
3: പ്രസവത്തിനാണെങ്കിലും അവിടെ ഇവിടുന്ന് പോവാന്ന് പറയുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. മാത്രമല്ല, ദൂരവും കൂടുതലല്ലേ.
2: ഇന്നത്തെ കാലത്ത് ദൂരം ഒരു പ്രശ്നമാണോ? ഹേ, നിങ്ങൾക്ക് അവളെ കാണണം തോന്നുമ്പോ എപ്പോ വേണമെങ്കിലും വരാലോ അങ്ങോട്ട്.
3: അതല്ല ഞാൻ ആലോചിക്കുന്നേ, പ്രസവം ഇവിടെ ആക്കിയാലെന്താ? അവിടെ ഗീതരാകാര്യത്തിൽ കുറവൊന്നും ഉണ്ടാവില്ലെന്നറിയാം. ഇവിടെയാകുമ്പോ സ്ഥിരമായിട്ട് നോക്കുന്ന ഡോക്ടറുണ്ട്, പിന്നെ ഞങ്ങളെല്ലാം ഉണ്ട്.
2: എന്ന് വെച്ച് നാട്ടു നടപ്പ് നടത്തണ്ടാണോ? അവളുടെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, അമ്മയുണ്ട്, അമ്മാവനായിട്ട് ഞാനുണ്ട്. ഒരു പ്രസവം നോക്കാനുള്ള ശേഷിയും ഇപ്പൊ ഞങ്ങൾക്കുണ്ട്.
3: അയ്യോ, അതല്ല പറഞ്ഞത്.
2: അത് തന്നെ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു 10 ദിവസം അവളെ വീട്ടിൽ നിർത്തിയിട്ടില്ല. ഏ, ഇപ്പോഴെങ്കിലും അതിന് സാധിച്ചില്ലെങ്കിലേ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കും. അവളുടെ അമ്മയാണ് ഇവിടെ കാത്തു നിൽക്കുക. ആരോഗ്യം ഉണ്ടായിരുന്നെ അവളോട് വന്നേനെ കേട്ട്. ഇക്കാര്യം കാരണം അവിടെ ചെന്ന് പറഞ്ഞ. അയ്യോ,
3: ഞാൻ വരുന്നേ.
0: അച്ഛനത്തിന് ആവശ്യമില്ല ടെൻഷൻ ഉണ്ടാക്കുന്നേ. അങ്ങനല്ലെങ്കിലേ ചൂടന. ഇനി ഇതുകൂടെ വഴക്കാവും. ആദ്യ പ്രസവം എന്നൊക്കെ വെച്ചാൽ പെൺവീട്ടുകാരുടെ അവകാശമാണ്. മാത്രമല്ല, ഇതിനൊക്കെ ഇപ്പൊ എന്താ ചെലവെന്നറിയോ? ഗീതേ, പെട്ടെന്ന് അടിയോ, ഞാൻ പോയി വണ്ടി വിളിച്ചു
1: വരാം. അമ്മ അധികം പണിയൊന്നും എടുക്കരുത്. പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ ആ കാർത്യാനെ വിളിപ്പിച്ചിട്ട് അവളെ കൊണ്ട് അലക്കിച്ചാ മതി.
4: അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോള് ദേഹം അനങ്ങാതെ സൂക്ഷിക്കണം.
1: ദേഹം അനങ്ങണോന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്?
4: ആ ഡോക്ടർ അങ്ങനൊക്കെ പറയും, മോള് അതൊന്നും കേക്കണ്ട.
1: ശരി. ഇന്ദു, പ്രേമനോട് വഴക്കിടരുത്. അവനെ ആള് പാവ. ഞാൻ വരുമ്പോഴേക്ക് നീ പുതിയ വിശേഷങ്ങളൊക്കെ പറയണം. ഗോപു, ഇത്തവണ പരീക്ഷാ ഫലം വരുമ്പോ ഇവരൊക്കെ ഞെട്ടണം.
5: അല്ലെങ്കിലും എന്റെ പരീക്ഷാ ഫലം അറിയുമ്പോ ഇവരൊക്കെ ഞെട്ടാറുള്ളതല്ലേ?
1: അങ്ങനെയല്ല, ക്ലാസ് വാങ്ങിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാ ഗോപുവിന് പറ്റും.
5: പറ്റും.
1: അച്ഛ, മഞ്ഞത്തൊന്നും ഇറങ്ങി നടക്കരുത്. പിന്നെ സ്വാമിമുറിയിലെ രാസനാഥപ്പൊടി വാങ്ങി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞാൽ ഉടനെ അത് തലയെ തിരുമണം. മൂക്കിലൊഴിക്കുന്ന തുള്ളിമരുന്നിന്റെ കാര്യം ഞാൻ ഇന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദു, ആ മരുന്നിന്റെ കാര്യം മറക്കല്ലേ.
3: മോള്, സമയാകുന്നതിന് മുമ്പ് തന്നെ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ആകണം. വേദന തോന്നുമ്പോ കൊണ്ടുപോകാൻ പെട്ടെന്ന് ആരും ഉണ്ടായെന്ന് വരില്ല. പിന്നെ
1: അച്ഛനൊന്നും പേടിക്കാതിരുന്നേ. ഇത് കണ്ടോ അമ്മേ, അച്ഛനെ പേടി മുഴുവൻ.
3: അല്ല, ആദ്യമായിട്ട് മുത്തശ്ശനാകാൻ പോലെ, അപ്പൊ അതിന്റെ ഒരു.
1: അതെ അതെ അതെ. വേറെ പിന്നെ അമ്മേ, വടക്കയിലെ കാർത്തൂന് ഇന്നലത്തെ നെയ്യിന്റെ കാശ് കൊടുത്തില്ല, അത് കൊടുക്കണം. പിന്നെ നമ്മുടെ മുളയടിക്ക് ദിവസം വെള്ളം ഒഴിക്കണം.
4: അതൊക്കെ അമ്മ നോക്കിക്കോളാം.
2: വണ്ടി വന്നു, ഒന്ന് വേഗം ഇറങ്ങാ.
3: ഒരു ടാക്സി വിളിക്കായിരുന്നില്ലേ മോനെ?
0: ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും സ്റ്റേഷനിൽ എത്തിക്കോളൂ. ടാക്സി ആകുമ്പോൾ 25 രൂപ, ഇതാ 10 രൂപ നിൽക്കും. ബാബാ,
2: 2 രൂപ കൂടുതൽ തരാന്ന് പറഞ്ഞു.
0: തരത്തില്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. വാ, സൂക്ഷിച്ചാ കയറാ, സാരി ഒന്നും കുത്തി കയറരുത്.
2: പൈസ ആള് കയറട്ടോ.
0: ഒരു ഓട്ടോ കൂടെ വേണ്ടി വരൂ. എന്തിനാ, ഇനിയും കയറുള്ള 7 എണ്ണം വേണമെങ്കിൽ.

0: അമ്മേ ഭഗവതി.
1: അച്ഛാ നാളെ ഞാൻ വരും. രമേ, ഇതൊക്കെ എല്ലാ കുടുംബങ്ങളും ഉണ്ടാകുന്നതല്ലേ, കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കണം.
2: ഇത്ര നാളെ ഞാൻ കണ്ടില്ലെന്ന് വെച്ചു. എനിക്കിവിടെ ഉറക്കൊന്ന് ചിരിക്കാൻ പാടില്ല, പുറത്താരോടും മിണ്ടാൻ പാടില്ല. ഇന്നലെ ഫ്രിഡ്ജ് തുറന്നപ്പോ പറയാ, അറിയാൻ വയ്യാത്തവരാവുന്നു തുടണ്ടാന്ന്. എന്താ ഞാനിതൊന്നും കണ്ടിട്ടില്ലേ?
1: അമ്മയുടെ സ്വഭാവം അതാണെന്ന് വെച്ച് അതങ്ങനെ സഹിക്ക.
2: വേണ്ട, ഞാൻ ഇവിടെ വലിഞ്ഞേറി വന്നൊന്നുമല്ലല്ലോ, എനിക്കും വീട്ടുകാരൊക്കെ ഉണ്ട്.
1: പക്ഷെ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയാണ് എന്നെ വളർത്തി ഇതുവരെ ആക്കിയത്. നീ വന്നെന്ന് കരുതി അമ്മയെ പിടിച്ച് പുറത്താക്കാനൊന്നും എനിക്ക് പറ്റില്ല.
2: വേണ്ട, ഞാൻ പുറത്തു പോയേക്കാം, അതാണല്ലോ ആവശ്യം. ഇവിടെ കാലുകുത്തി അന്ന് മുതൽ കേട്ട് തുടങ്ങിയത് ഓരോ കുത്തുവാക്കൾ. അമ്മായിമ്മ പോരെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പോര് ഞാൻ കണ്ടിട്ടില്ല.
1: കൂടുതൽ സംസാരിക്കണ്ട, ഇന്നലെ കയറി വന്ന നീയെ ഇവിടെ ഭരിക്കാന്ന് വിചാരിക്കണ്ട. ആരെന്ത് കുറ്റം പറഞ്ഞാലും എന്റെ അമ്മ എനിക്ക് വലുതാ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നീയെ.

0: ராஜாவு பரஞ்சு தர்மிஷ்டன் முனி ராஜாவினால் சபிக்கப்பட்டதெந்தின.
1: நடுவகத்தை அயலின் மேல் வெள்ளத்துணி ஞாத்திடும், பஞ்சி கொண்டு மீசையும் தாடியும் வைக்கும். நிழல் நாடகம், அம்மையான என்னும் காட்சிக்காரி. എനിക്കന്ന് 5 വയസ്സാ. ഇത്രയും കൂടി വലുതായപ്പോ കാലൂന്ത് വയലിലെ വെള്ളരിപ്പന്തലിലേക്ക് അരങ്ങ് മാറ്റി. വിഷമമാണ്. ഒരു സുപ്രഭാതത്തിൽ അഭിനയത്തോട് വിട പറയണമെന്നൊക്കെ പറഞ്ഞാല് എനിക്കത് സാധിക്കില്ല.
2: ഇത്രയും കാലം അഭിനയിച്ച രേടൻ എന്ത് നേടി?
1: ഒന്നും നേടിയില്ല. നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട്, എന്റെ മനസ്സിന്റെ സംതൃപ്തിയാണ് എനിക്ക് വലുത്. നേട്ടോ അത് തന്നെ.
2: ഭാവിയെ പറ്റി ഒന്നും ആലോചിക്കണ്ടെന്നാണോ? ഞാൻ മുരളിയേട്ടനോട് പറയാം, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള
1: സഹായം അല്ലേ. എനിക്ക് സൗകര്യമില്ല. ഒരു നാടക നടന്റെ ഭാര്യയായിട്ടാണ് നീ വീട്ടിലേക്ക് വന്നത്. കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട.

0: ഇന്ദു അവിടെ നിക്ക. ഇന്ദു ഇന്ദു നാ പ്രേമനോട് വഴക്കിട്ട് പോന്നൊന്ന് വിളിച്ചേ. ഇന്ദു
1: ഇവിടെ. ഇതൊക്കെ യുവതലമുറയുടെ പ്രശ്നങ്ങളാ, നമ്മൾ ഇടപെടണ്ട.
0: ഈ
1: അകത്ത് ഒരു ചായ എടുക്ക്. ചെല്ലേ.

0: എന്താ മോളെ ഒറ്റയ്ക്ക്?
1: അങ്ങനെ തോറ്റു കൊടുക്കാൻ എന്നെ കിട്ടില്ല. ഞാനങ്ങോട്ട് വലിഞ്ഞേരി ചെന്നൊന്നല്ലോ. എന്നെ എന്റെ വീട്ടുകാരെയും കൊച്ചാക്കാനാ തള്ളയുടെ ഭാവം. അതിന് വേറെ ആളെ നോക്കണം. ഞാൻ പറഞ്ഞു ചോദിക്കാൻ പറയുന്ന എനിക്ക് ആളുണ്ട്, കയറി കിടക്കാൻ സ്ഥലം ഉണ്ടെന്ന്. അമ്മയ്ക്ക് മോനും വരച്ച് വരയിൽ നിർത്താൻ എന്നെ പോലുള്ള പെമ്പിളേറെ ഇന്നത്തെ കാലത്ത് കിട്ടില്ല. ആരും അന്വേഷിച്ചു വന്നാ പറഞ്ഞേക്ക്.
2: ഇതും യുവതലമുറയുടെ പ്രശ്നമാ, നമ്മൾ ഇടപെടണ്ട.
3: എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ? പ്രേമനോടെ
4: എന്താ വരക്കെട്ട് വന്നിരിക്കാണോ?
1: ആ വീട്ടിൽ എന്റെ ആവശ്യമില്ലെന്ന് തോന്നി.
4: എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രേമനോട് പറഞ്ഞാ പോരെ.
1: പ്രശ്നം തന്നെ പ്രേമേട്ടനാണെങ്കിലോ?
4: അപ്പൊ പിന്നെ ഉത്തരവാദപ്പെട്ട മറ്റുള്ളവരോട് പറയണം.
1: അതുകൊണ്ട് എങ്ങോട്ട് പോന്ന്?
4: അയ്യോ, അതിന് ഇങ്ങോട്ടാണോ പോരേണ്ടത്? കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. ഭർത്താവിന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ് മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് പറയേണ്ടത്, അവരെയാണ് അനുസരിക്കേണ്ടത്.
1: അപ്പൊ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കടമയും തീർന്നോ?
4: തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും.
1: മുരളി,
4: അമ്മ ഒന്നും പറയണ്ട. ഇവൾക്ക് മാത്രമല്ല പല പെൺകുട്ടികൾക്കുള്ള അസുഖമാണ്. എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് ഭർത്താവുമായി പിണങ്ങുക, ആ വീട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കുക, എന്നിട്ട് പെട്ടിയും തൂക്കി നേരെയും പോരുക. സ്വന്തം വീടും ആങ്ങളമാരും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള അഹങ്കാരമാണ്. അതിന് വളം വെച്ചുകൊടുത്താ പിന്നെ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. എന്തു പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല, കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാവരും തൊട്ടതിനെ പിടിച്ചതിനൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയാ പിന്നെ അതിനെ നേരം ഉണ്ടാവും.
1: എന്തൊക്കെ എന്നെ പറഞ്ഞു അമ്മയ്ക്കറിയോ?
4: അതൊന്നും അമ്മ അറിയേണ്ട കാര്യമല്ല. പ്രേമനെ അവന്റെ കുടുംബത്തിന് ഞങ്ങൾ അറിയാത്തൊന്നും അല്ലല്ലോ. വെറുതെ ചീപ്പ് സെന്റിമെന്റ്സ് കളിച്ച് സമയം കളയാതെ എന്റെ മോള് പോവാൻ നോക്ക്.
1: ചേട്ടൻ ഇത്രക്ക് സ്നേഹമില്ലാത്തവനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല.
4: ഇപ്പൊ മനസ്സിലായല്ലോ, നേരം കളയാച്ചല്ലേ.
3: ഏതായാലും വന്ന നിലയ്ക്ക് മോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി.
4: അമ്മ അതിനൊക്കെ ഇനിയും നേരമുണ്ടല്ലോ. അവള് പോയാലും ഇടയ്ക്ക് പ്രേമനായിട്ട് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. വാ, ഞാൻ നിന്നെ വീട് വരെ കൊണ്ടാക്കാം.
1: അങ്ങനെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. ഇവിടം വരെ വന്ന എനിക്ക് തിരിച്ചു പോകാനുള്ള വഴിയും അറിയാം. മോളെ,
4: പ്രേമനോ, ഞാൻ ഇവളെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഒന്നിച്ചു വയ്ക്കോ. അമ്മേ, ദേ ഇത്രേ ഉള്ളു കാര്യം.
5: ഞാൻ വന്നത് കുറ്റബോധം കൊണ്ടൊന്നുമല്ല, ഈ ഒരു കാരണം കൊണ്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ. നടന്നോ.
4: കൊടുക്കാവുന്ന ഒരു ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി വേദനിപ്പിക്കണ്ട. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെന്നേ ഉള്ളൂ. അവള് പാവാ.
5: ശരി,
1: അവൾക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ടാവും.
4: കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു വിഷമം നല്ലതാണ്.
0: മോളെ, ഇനി അമ്മ ഒരു കാര്യം പറയട്ടെ. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. അവർക്കും വിഷമം തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ മോളെ തിരിച്ചു പോണം. വേണമെങ്കിൽ അമ്മ കൊണ്ടുപോയാക്കാം.
1: വേണ്ട വേണ്ട, പിന്നെ എനിക്ക് അവിടെ ഒരു വാക്കും മിണ്ടാൻ പറ്റില്ല. അവരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളൂ എന്ന് അവരുടെ ധാരണ. അതൊന്ന് മാറട്ടെ. പ്രേമേട്ടൻ ഇന്ദുവിനെ വിളിച്ചോണ്ടോന്നില്ലേ, അതുപോലെ ശിവൻചേട്ടൻ വരട്ടെ എന്നെ കൊണ്ടുപോവാൻ.
0: പെൺകുട്ടികൾക്ക് ഇത്ര വാശി പാടില്ല, വേറെ ആരും അല്ലല്ലോ. നിന്റെ ഭർത്താവ് അവന്റെ അമ്മയല്ലേ?
1: അമ്മേ, പണ്ടത്തെ അമ്മായിയമ്മ പോരൊക്കെ ഇന്നത്തെ പെൺകുട്ടികളുടെ അടുത്ത് കാണിച്ചത് നടക്കുവോ?
0: നിന്നെ പോലെ വാശി ശിവനും കാണുമല്ലോ. അവൻ വന്നില്ലെങ്കിലോ?
1: വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. അതിനാരും പേടിക്കണ്ടല്ലോ.

0: ഇത് 500 രൂപയല്ലേ ഉള്ളൂ?
1: അതെ.
0: എല്ലാ മാസം 1000 രൂപയല്ലേ നീ തരാറ്?
1: അത് ഞങ്ങൾ രണ്ടുപേരുള്ളപ്പോഴല്ലേ. ഇപ്പൊ ഗീതയില്ലല്ലോ.
0: നിന്റെ കാശും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ചെലവൊക്കെ നടക്കുന്നു നിനക്കറിയില്ലേ ഉണ്ണിയെ?
1: അറിയാം, അതുകൊണ്ടാണല്ലോ എന്റെ ചെലവിന് 500 രൂപ ആകുന്നത്.
0: ഇങ്ങനൊക്കെ കണക്ക് പറയാൻ പാടുണ്ടോ? ഈ നിലയ്ക്ക് നിന്നെ 10 മാസം ചുമന്നതിന് ഞാൻ കണക്ക് പറയണമല്ലോ.
2: ഓ, ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാര്യ ബുദ്ധിയോടെ ഒരു കാര്യം പറഞ്ഞു. അല്ല, നിന്റെ ഈ എണ്ണിപ്പെറുക്കിയുള്ള കണക്ക് പറച്ചിൽ കേട്ട് എങ്ങനെങ്കിലും പറയാൻ തോന്നിയല്ലോ.
1: കളിയാക്ക.
2: ഏയ്, ഇന്നല്ലെങ്കിൽ നാളെ മാനേരാകാൻ പോകുന്ന നിന്നെ ഞാൻ കളിയാക്കൂ.
1: ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ വീട്ടിൽ വേണ്ടാത്ത ചെലവുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. കരുതിയിരുന്നില്ലെങ്കിലേ അവസാനം കഷ്ടപ്പെടാൻ ഞാൻ മാത്രമേ ഉണ്ടാവും. പഴയ പോലെ ഒന്നുമല്ല. ഇപ്പൊ എനിക്കൊരു കുടുംബമുണ്ട്, ഒരു കുട്ടി ഉണ്ടാവാൻ പോകുന്നു. അതെന്താ മനസ്സിലാക്കാത്തെ?
2: പറയുന്ന കേട്ടാത്തൊന്നും നിനക്ക് മാത്രമേ കുട്ടികളും കുടുംബമൊക്കെ ഉള്ളെന്ന്. എടാ, നീ അടക്കം 4 പേരുടെ അച്ഛനാ ഞാൻ. വരുമാനം കുറവായിരുന്നപ്പോഴും അന്തസ്സായിട്ട് തന്നെ നിങ്ങളെയൊക്കെ ഞാൻ വളർത്തിയത്.
1: ആ, അന്നച്ഛൻ ഞങ്ങളെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ പതാണോ സ്ഥിതി? ഇല്ലാത്ത കാശുണ്ടാക്കി ഒരുത്തിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. ആ ബാധ്യത സഹിക്കാം. ഒരു നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കി തേണ്ട വന്നിരിക്കുന്നു. സൽക്കരിക്കാൻ നിങ്ങൾ ഓരോ ആൾക്കാരും.
3: എന്റെ കാര്യം ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ആർക്കും ഒരു ഭാരമായിട്ട് ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല.
1: അറിയാം എടി, നീ തൻ്റെ കാര്യമാണ് അറിയാം. എന്ത് ചെയ്യാനും നീ മടിക്കില്ല.
0: ഉണ്ണി, നീ ഒന്നും മിണ്ടാണ്ടിരിക്കൂ. അപ്പുറത്തൊക്കെ ആൾക്കാരുള്ളതാ.
1: ഞാനൊന്നും ഉറക്കെ സംസാരിച്ചാൽ നിങ്ങൾ കുറച്ചിലാണല്ലേ. ഇവിടെ വന്നു കയറി ഒരുത്തി പെട്ടിയും തൂക്കി ഈ പടി കടന്നാണല്ലോ പുറത്തേക്ക് പോയത്. അപ്പൊ നിങ്ങൾ കുറച്ചിലുണ്ടായില്ല.
2: ഉണ്ണി, രമയെ പറ്റി നിനക്ക് പറയാം, അവള് നിന്റെ പെങ്ങളാ. പക്ഷെ നിന്റെ അനിയന്റെ ഭാര്യയെ കുറിച്ച് പറയാൻ നിനക്ക് അവകാശമില്ല. അതും അവനോട് ഇല്ലാത്തപ്പോ.
1: ആ, അവൻ എന്നേക്കാൾ യോഗ്യനാണ്. 1800 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഞാനോ മാസാമാസം 500 രൂപ തികച്ച് കയ്യിൽ വാങ്ങിക്കാത്ത പ്രേമനോ വലുത്?
2: 1800 രൂപ ശമ്പളം വാങ്ങുന്ന നീ വീട്ടിൽ അവൻ 500 രൂപ തരുന്നു. അതും കണക്ക് പറഞ്ഞുകൊണ്ട് മാസം 500 രൂപ തികച്ച് കൈ മേടിക്കാത്ത പ്രേമൻ കിട്ടുന്ന മുഴുവൻ അവിടെ തരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മോനെ. എന്റെ തോട്ടത്തിൽ അവൻ തന്നെയാണ് വലുത്. നിന്നെ ഞാൻ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് എന്റെ തെറ്റ്.
1: പഠിപ്പിച്ച് വലുതാക്കി ആരെയൊന്നും പറയണ്ട. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് ഡിഗ്രി എടുത്തു. ഉണ്ടല്ലോ രണ്ടെണ്ണം വേറെ. ഒരുത്തൻ നാടകം കളിച്ച് നടക്കുന്നു, ഇനി ഒരുത്തൻ 10ാം ക്ലാസ്സിൽ വർഷങ്ങളായിട്ട് കുത്തുന്നു. കാണുന്നോ?
2: മതി, നിർത്ത്. നീ മെടുക്കൻ. നീ 1000 വരെ 500 രൂപ എന്നാവും 10ാം ക്ലാസ് കിടക്കുവോ? പ്രേമന് വരുമാനം കൂടുവോ? പിണങ്ങി വന്ന നിന്റെ പെങ്ങളെ തിരിച്ചു പോവോ? വേണ്ട, നിന്റെ സഹായം ഇല്ലെങ്കിൽ നിനക്കും കൂടെ ചോറ് തരാൻ നിന്നെ കൊണ്ട് കഴിയും. ഡേ, ആ രൂപ തിരിച്ചു കൊടുത്തേ. കൊണ്ടുപോ. ഇനി നിന്റെ ഒറ്റ പൈസ അവിടെ തന്നു പോരുത്.

0: എന്റെ പൈസ നിങ്ങൾക്ക് ആവശ്യമില്ല അല്ലേ?
1: ഇല്ല.
0: എന്നാൽ ഇത് മാത്രം പോരാ, വേറെ ഒരുപാട് കാശ് ഞാൻ ഈ വീട്ടിലേക്ക് ചെലവാക്കിയിട്ടുണ്ട്, അതെല്ലാം എനിക്ക് കിട്ടണം.
1: എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് നീയാ. ആദ്യത്തെ സന്താനം എന്ന് പറഞ്ഞ് നിന്നെ ഒരുപാട് ലാളിച്ചിട്ടുണ്ട്. ഈ തോളിലിരുത്തിയ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കിയതും തിരിച്ചുകൊണ്ടുവന്നത്. ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ നീ ആഗ്രഹിച്ച് എന്തും വാങ്ങി തന്ന് നിന്നെ വളർത്തി വലുതാക്കിയ ഞാനാടാ.
0: എനിക്കതൊന്നും അറിയണ്ട.
1: ബികോൺ ഡിഗ്രി ആയിട്ട് അലഞ്ഞു നടക്കുമ്പോൾ നിനക്കൊരു ജോലി വാങ്ങി തരാൻ വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് നിനക്ക് ഈ ജോലി വാങ്ങി തന്നെന്ന് അറിയോടാ?
0: എനിക്കൊന്നും അറിയണ്ടെന്ന്
1: പറഞ്ഞില്ലേ? നിനക്കതൊന്നും അറിയണ്ടല്ലേടാ.
0: വേണ്ട,
1: എങ്കിൽ ഇങ്ങനെ ഒരു മകനെ എനിക്ക് ആവശ്യമില്ല. ഇറങ്ങിപ്പോടാ.
0: അങ്ങനെ വെറും കൈയോടെ ഇറങ്ങിപ്പോകാൻ എന്നെ കിട്ടില്ല. പുന്നാരമ്മയുടെ കല്യാണത്തിന് എന്റെ പ്രോബ്ലം ഫണ്ടിന് 25,000 രൂപ എടുത്തു കൊടുത്തത്, ആ രൂപയ്ക്ക് തിരിച്ചു കിട്ടണം.
1: അത് നന്നാ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ.
0: ആ നിമിഷം ഇറങ്ങിപ്പോ.
1: എന്നാ മരിച്ചുപോയ കാരണവന്മാരുടെ പേരിൽ ആണ കിട്ടി ഞാൻ പറയാണ്. ഇന്ന് മുതല് നിന്റെ കടം തീർക്കാന്നുള്ള മാത്രമാണ് എന്റെ ലക്ഷ്യം. അത് തീർക്കുന്നവരെ ഞാനും നീ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനോ എന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരോ നിന്നെ കാണില്ല, സംസാരിക്കില്ല. പിന്നെ കടം തീർക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാൽ എന്റെ ചെതയ്ക്ക് തീ കൊളുത്താൻ പോലും നീ വീട്ടിനകത്ത് കാലുകുത്തരുത്. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ പട്ടി. ഇങ്ങോട്ട് വാടി നിൽക്കില്ല, അവൻ പോട്ടെ. ഓടാ, ഇറങ്ങി.

0: ആ അങ്ങോട്ട് വെച്ചേ, അങ്ങോട്ട് വെക്കാനല്ലേ ഓനെ. ഏ വലിയ മെടുക്കണമെന്ന് വേണ്ട കേട്ടോ, ഒരിക്കലൊരു തീരുമാനം എടുത്താൽ അത് ഉറച്ചു നിൽക്കുന്നതിനായി ഉണ്ണി. രോഗപരിചയം കുറച്ച് കുറവാണെങ്കിൽ
1: എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്?
0: എന്താ ഇവിടെ കാര്യം പറയാൻ പാടില്ലേ? മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമേക്ക് മറ്റൊന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. തോന്നിയത് തോന്നിയ പോലെ പറയും ആരോടായാലും. എന്താ നോക്കി പേടിപ്പിക്കുന്നേ? അങ്ങനൊന്നും പേടിക്കുന്നവനല്ല ഞാൻ. മര്യാദ എങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനും പെസക. മനസ്സിലായോ?
1: ഇല്ല.
0: ആ അറിയ മനസ്സിലാകുകയല്ല. അതിപ്പോ എത്രയായി?
1: 10 രൂപ.
0: ആ
1: ഇത് 9 ഉള്ളൂ.
0: ഏ
1: 1 രൂപ വേണം സാർ.
0: അതായില്ലേ?
1: ആ ആ
2: ഇന്നലെ രാത്രി നീ എന്താ പറഞ്ഞ? നമ്മുടെ മോനല്ലേ അങ്ങ് ക്ഷമിച്ചു കളയുന്നല്ലേ? ക്ഷമിക്കാൻ തരത്തിലാവണ്ടി അവന്റെ പോക്ക്. പൊകഞ്ഞ പള്ളി പുറത്ത് അത്ര കണക്കാക്കൂ ഞാൻ.
3: അയ്യോ നിങ്ങളൊന്നും മിണ്ടല്ലേ.
2: ഇല്ലടി എന്റെ നാവടക്കാൻ നീ എല്ലാ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കില്ല. പ്രായം ഇത്രയായി, ഇനിയേ എന്നെ തിരുത്തി എന്നാക്കൊന്നും ആരും വിചാരിക്കണ്ട. മനസ്സിലായോടി?
4: കാലൊക്കെ സൂക്ഷിച്ച്.
5: 22.6.
4: എത്രയാണ്?
5: 12.4.
4: ആ ടേപ്പ് ശരിക്കും പിടിക്കേ.
2: നമസ്കാരം.
4: അല്ല ഇത് ആരപ്പാ? എന്താ ഇങ്ങോട്ടൊക്കെ?
2: വെറുതെ മരം മുറിക്കരുതെന്ന് സർക്കാർ ഓർഡർ ഇട്ടിട്ടും ആചാരുടെ ഡിപ്പോയിൽ തടിക്ക് ഒരു കുറവില്ല.
4: ബിസിനസ് നടത്താണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇല്ലാത്ത തടിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും ഇല്ലേ കുഞ്ഞമ്മതെ?
5: അതെ അതെ.
2: പിന്നെ ഞാൻ വന്നത് കുഞ്ഞമ്മത് അന്നൊരു കാര്യമെന്ന് പറഞ്ഞിരുന്നു, ആചാരുടെ പുതിയ കാറിനൊരു ഡ്രൈവറെ വേണമെന്ന്. അന്നത്തെ ബുദ്ധിമോശം കൊണ്ട് ഞാനത് വേണ്ടെന്ന് പറഞ്ഞയച്ചു. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോഴാ എത്ര കാലം ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പൊ ആചാരെ കണ്ട ആ വിവരം ഒന്ന് പറയാന്ന് വിചാരിച്ചു.
4: ആ വണ്ടിയിൽ ഇപ്പൊ ആളായല്ലോ.
5: മാത്രമല്ല നിങ്ങളുടെ മക്കൾ സമ്മതിക്കൂ?
2: അത് മോടെ കല്യാണം കുറച്ച് ബാധ്യതകൾ വരുത്തി വെച്ചു, അത് ഉടനെ തീർക്കണം. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ വന്ന് പെട്ട് ആചാര് വിചാരിച്ച എവിടെങ്കിലും ഏർപ്പാടാക്കി തരാൻ പറ്റും. കാറിലോ ലോറിയിലോ എവിടെയെങ്കിലും.
4: എന്താ ഇപ്പൊ ചെയ്യ? എല്ലാ വണ്ടിയിലും ആളുണ്ട്. പിന്നെ ഉള്ളത് വേണ്ട, ആ പണിക്ക് നിങ്ങൾ പോണ്ട.
2: എന്താ അത്?
4: അത് കുറച്ച് അധ്വാനം കൂടുതലുള്ള പണിയാ.
2: എത്ര അധ്വാനമുള്ള ജോലിയായാലും ഞാൻ ചെയ്യാം, ചെയ്തേ പറ്റൂ.
4: അത് മാത്രല്ല വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
2: നിങ്ങൾ കാര്യം പറ.
4: അത് കാട്ടിന്ന് കള്ളത്തടി കൊണ്ടുവരുന്ന പണിയാ. ആഴ്ചയിൽ 2-3 ട്രിപ്പ് ഉണ്ടാവും. പക്ഷെ മനക്കരുത്ത് വേണം, പിടിച്ചു പോയാൽ അകത്താവും.
2: കാശ് കിട്ടുമല്ലോ?
4: കാശ് കിട്ടും. പക്ഷെ മന്ത്രിമാരുടെയും കളക്ടർമാരുടെയും ഡ്രൈവറായിരുന്നു നിങ്ങൾക്ക് അത് ചേരൂ.
2: സാരമില്ല, ഞാൻ റെഡിയാ ആചാര്യ. എപ്പോഴാ വരണ്ടതെന്ന് പറഞ്ഞാൽ മതി.
6: ഇന്നലെ മിനിയന്നായിട്ട് 2 കളി ഉണ്ടായിരുന്നു. എന്താ അമ്മേ, എന്താ ഉണ്ടായത്? എന്തിനാ അമ്മ കരയുന്നെന്ന്? എന്തു അമ്മ എന്തിനാ കരയുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്.
0: ബാങ്കിന്റെ കാര്യം വല്ലതാണോ?
6: അല്ല.
0: ആ എന്നാ ഇപ്പൊ പറ്റില്ല?
6: പിന്നെ ഇപ്പൊ പറ്റും.
0: 5 മണി കഴിയും,
6: ഞാൻ വെയിറ്റ് ചെയ്യാം.
0: നീ എന്നെ ഉപദേശിക്കാനാ പുറപ്പാടല്ലേ?
6: കാര്യം പറയുന്നത് ഉപദേശാകുന്നത് എങ്ങനെയാ?
0: അല്ലടാ, കുറ്റം മുഴുവൻ എന്റെ. നിങ്ങളൊക്കെ നല്ലവരും, എല്ലാരും എനിക്കറിയാം. കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അധികം പറ്റായി. ഇതെങ്കിലും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ ബികാമും പാസ്സായി ബാങ്കിൽ പോയിരിക്കുന്നത്?
6: വെറുതെ നാട്ടുകാരെ കൊണ്ട് അതീതം പറയിപ്പിക്കുന്ന എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്?
0: നാട്ടുകാരെ കൊണ്ട് ഞാനാണോ പറയിക്കുന്നേ? അവിടുന്ന് ഇറങ്ങിപ്പോവാൻ എന്റെ മുഖത്തു നോക്കി പറയുമ്പോൾ അതും കേട്ട് ഗണിച്ചോണ്ടിരിക്കാൻ എന്നോട് പറ്റില്ല. അരു തമ്മ അടുത്തരമാണെങ്കിൽ ആ തെമ്മ അടുത്തര ഇനിയും ഞാൻ ചെയ്യും.
6: ചേട്ടനൊരു കാര്യം ചെയ്യും, അത്ര നിർബന്ധമാണെങ്കിൽ ബാങ്കിന് അടുത്ത് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തോളൂ. ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനാണെന്ന് ആളുകൾ ധരിച്ചോളൂ. എന്തായാലും ഒരു വീട്ടിൽ 2 അടുപ്പ് വേണ്ട.
0: എങ്ങനെ എങ്ങനെ എങ്ങനെ വേറെ വീട് വാടകയ്ക്ക് എടുത്ത് ഞാൻ മാറണം അല്ലേ? നിന്റെ ഉള്ളിൽ ഇതിപ്പോ എനിക്കിപ്പൊ മനസ്സിലായടാ. അങ്ങനെ എന്നെ അവിടുന്ന് പുകച്ചു പുറത്ത് അടിക്കുക. അങ്ങേതിറങ്ങിപ്പോവാൻ പറഞ്ഞു, നീ അത് കുറച്ച് മയത്തിൽ പറഞ്ഞു.
6: അയ്യോ അതല്ല ഉണ്ണിയേട്ടാ.
0: വേണ്ടടാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഈ കൃഷ്ണൻ ഉണ്ണിക്ക് ഉണ്ട്.
6: കുന്തുണ്ട്. എന്ത് പറഞ്ഞാലും ദോഷം മാത്രം കാണുന്ന ഒരാളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
0: തെളിച്ചു പറയടാ, പോത്തിന്റെ ചെവിയിൽ വേദമോതരുത്. അതല്ലടാ നീ ഉദ്ദേശിച്ചത്?
6: മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്. അച്ഛൻ പറഞ്ഞതാ ശരി.
0: അച്ഛൻ എന്തു പറഞ്ഞു? എന്നോട് മിണ്ടരുത്, ഞാൻ താമസിക്കുന്നിടത്ത് വരരുത് അല്ലേ? അച്ഛൻ പറഞ്ഞാ ശരി.
2: ആചാര് വനത്തിൽ തടി കൊണ്ടിരുന്ന ജോലിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളത്തറിയാ, എന്നാലും കാശ് കിട്ടും. പിന്നെ വക്കീൽ നാരായണമേനോന്റെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ജോലിയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വകയിലും കുറച്ച് പൈസ വരും, എന്നാലും കുറച്ച് സമയം ബാക്കി വരും. നിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു പകരക്കാരൻ ഡ്രൈവറെ വേണ്ടി വരുമോ?
7: കടം വീട്ടിൻ്റെ മോനെ.

0: ഇപ്പോ വരാം. രമയ്ക്ക് സുഖം തന്നെയല്ലേ?
1: അതെ.
0: ശിവൻ എന്ത് പറയുന്നു?
1: മുരളിയേട്ടൻ കയറിയിരിക്കൂ, ഞാൻ അമ്മയെ വിളിക്കാം.
2: ഇത് ആരാ മുരളിയോ? വരും മോനെ, ഇരിക്കൂ.
0: ഇരിക്കുന്നില്ല അമ്മയുടെ അടുത്ത്, കുറച്ച് തിരക്കുണ്ട്. പത്തരയുടെ വണ്ടിക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഞാൻ എറണാകുളം വരെ ഒന്ന് പോവാ. എന്തോ എവിടെ
2: എന്തോ എന്തത്ര അത്യാവശ്യമായിട്ട് എറണാകുളത്തേക്ക്?
0: ഉറപ്പ് പറയാറായിട്ടില്ല എങ്കിലും ചിലപ്പോ ഞാൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയേക്കും. വിസ ശരിയായി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ബോറടിച്ചു തുടങ്ങി.
2: ഇവിടെ എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട്
0: വേണ്ടെന്ന് വെച്ചു. ശരിയായില്ല, നമുക്ക് ആ മണലാരണ്യത്തിൽ കിടക്കാൻ തന്നെയാ യോഗം.
1: അപ്പൊ വീട് പണിയോ?
0: ഓ, തൽക്കാലം അതങ്ങനെ കിടക്കട്ടെ. തിരക്കൂട്ടി തീർത്തിട്ടിപ്പോ എന്തിനാ? താമസിക്കാനാണെങ്കിൽ ആളില്ല. എവളും കൂടി ഇങ്ങോട്ട് വന്നേ പിന്നെ അവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ.
2: അമ്മയെ തനിച്ചാക്കിട്ട് പോയാൽ എങ്ങനെയാ മുരളിയോ?
0: അതൊക്കെ അമ്മയെ പറഞ്ഞു ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. പടക്കേന്ന് വലിയമ്മ വരും കിടക്കാൻ. അവരെ അടുത്തുള്ളോണ്ട് മിണ്ടാനും പറയാൻ ഒരാളായല്ലോ. പിന്നെ സമയം കിട്ടുമ്പോ നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് ചെല്ലണം. പ്രേമനോട് പറ ഇടയ്ക്കൊക്കെ നിന്നെയും കൂട്ടി അവിടെ ചെന്ന് താമസിക്കാൻ. പ്രേമന എവിടെ?
1: നാടക സമിതിയിലേക്ക് പോയിരിക്കുക.
0: ശങ്കരേട്ടനോ?
1: അച്ഛനും പുറത്തു പോയിരിക്കുക.
0: വരുമ്പോ പറഞ്ഞാ മതി. പിന്നെ ഞാൻ അന്ന് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഭാര്യ, ഭർത്താവ്, കുടുംബം. രമ ചിലപ്പോ കാപ്പി ഉണ്ടാക്കാവോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്. എന്നാ വരട്ടെ.
2: അല്ല മുരളി, ഒന്നും കഴിക്കാതെ.
0: അതല്ലേ പറഞ്ഞത്, ഇപ്പൊ ഒന്നും വേണ്ടെന്ന്. ആ ഗോപു, ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഗോപുന്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച ആയിരുന്നില്ലേ? എന്തായി?
3: എന്തിനാ മുരളിയായിട്ട് ആവശ്യമില്ലാത്ത ഓർമ്മിപ്പിക്കുന്നത്? ഇതുവരെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അടുത്ത സെപ്റ്റംബറിൽ ചില അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും. ഞാൻ കാര്യമായി ശ്രമിക്കാൻ പോവാണ്. ഭയങ്കര കനം.

0: ആ ശങ്കരൻ നായരെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്.
1: ആരാ?
0: ആരാന്ന് പറഞ്ഞില്ല.
1: ആ എന്താ അച്ചു ഇവിടെ?
0: മനുഷ്യനാണോ താൻ? തന്റെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പ്രസവിക്കാൻ പോയിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാണോന്ന്?
1: അല്ല.
0: ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ അവൾ അന്വേഷിക്കും, അച്ഛനെ കാണാറുണ്ടോ അമ്മയെ കാണാറുണ്ടോ എന്ന്. എന്തുകൊണ്ടാ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ? മരുമകളെ തലയിൽ എടുത്തോണ്ടായിരുന്നല്ലോ നടപ്പ്. എന്ത് തെറ്റാ അവള് ചെയ്തത്? ഞാനില്ല. അങ്ങോട്ട് ബസ് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അറിഞ്ഞത് താൻ അവിടെ കാണില്ല, ഇവിടെ വന്ന് അന്വേഷിക്കാൻ. അന്വേഷിച്ചു കണ്ടു, ഇനി ഞാൻ പോണു. ഗീത പ്രസവിച്ചിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു ആൺകുട്ടി. താൻ അറിഞ്ഞു കാണും, എന്നാലും അവളായിട്ട് അറിയിച്ചു എന്ന് പറയാനാ ഞാൻ വന്നത്. പ്രസവത്തിന് മുമ്പ് നിങ്ങൾ ആരും ചെന്നില്ല, പോട്ടെ. പ്രസവിച്ച് കഴിഞ്ഞാലെങ്കിലും ചില ചടങ്ങുകളൊക്കെ ഉണ്ട് നമ്മുടെ സമുദായത്തിൽ. അതിനെപ്പറ്റി പറഞ്ഞപ്പോ തന്റെ മോൻ പറഞ്ഞു എന്താണെന്നറിയോ? ഒരു ചടങ്ങുകളും വേണ്ട, കൊണ്ടുപോറാവുമ്പോ ഒറ്റയ്ക്ക് കൊണ്ടോക്കോളാന്ന്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊന്നും അത്ര ശരിയല്ല.
2: അമ്മണി, നമ്മുടെ ഗീത പ്രസവിച്ചു ആൺകുട്ടി.
3: എപ്പോ?
2: ആഴ്ച ഒന്ന് കഴിഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയായി. എന്നിട്ടും നമ്മളതറിഞ്ഞില്ലടി. ദിവസവും ഇതിലെ കടന്നു പോകുന്ന നമ്മുടെ മോന് അവന്നറിയിക്കാൻ മനസ്സുണ്ടായില്ല.
3: അത് തിരക്കിനിടയ്ക്ക് അവൻ ചിലപ്പോ മറന്നതാവും.
2: വേണ്ടടി, നീ എന്നെ സമാധാനിപ്പിക്കുകയൊന്നും വേണ്ട. അത്രയ്ക്ക് വിഷമമൊന്നും എനിക്കില്ല. അവനേക്കാ വാശിയുള്ളണ ഞാൻ. എനിക്ക് അങ്ങനൊരു മകനില്ല. പിന്നെ കടക്കാരനായി പോയതുകൊണ്ട് കുറച്ചു കാലം കൂടി ഇതൊക്കെ സഹിക്കണം, അത്ര ഞാൻ കരുതിയിട്ടുള്ളൂ.
3: നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ?
2: രണ്ടാളുടെ കാര്യം നീ നോക്കണ്ട. ഒന്നിയിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ. എല്ലാരും കേൾക്കാനാ പറയുന്നേ.
3: ഗീത നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് അവളെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരാം.
2: എന്നിട്ട് അവൻ എന്നെ അവിടെ നാട്ടി ഇറക്കുന്നത് നിനക്ക് കാണുമല്ലേ.
4: എന്നാ അച്ഛൻ വരണ്ട, ഞാനും അമ്മയും കൂടെ പോയിക്കോളാം.
2: പോയിക്കോ, പക്ഷെ പിന്നെ ഈ പടിക്കകത്തേക്ക് കടക്കരുത്.
3: എന്നാലും അവക്ക് എന്ത് തോന്നും?
2: അവക്ക് എന്ത് തോന്നിയാലും പ്രശ്നമില്ല, അവന്റെ ഭാര്യയാണ്. അവന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട.
4: മോനെ, നമുക്കൊരു മുത്തച്ഛനെ മുത്തശ്ശിയൊക്കെ കാണണ്ടേ? ദേ പിന്നെ നിങ്ങളെ തമ്മിലുള്ള വഴക്കൊന്നും ഞാൻ നോക്കില്ല. അവിടെ ചെന്നാ ഞാൻ നേരെ അങ്ങോട്ട് കയറി ചെല്ലും.
0: എന്തിനാ?
4: മോനെ അച്ഛനെ അമ്മയും കാണിക്കാൻ. അല്ലെങ്കിലും ഞാൻ അവരോട് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെന്നോട് എന്ത് തെറ്റാ ചെയ്തത്?
0: എന്നോട് തെറ്റ് ചെയ്താൽ നിന്നോട് തെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാ. അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട.
4: എന്നാലും
0: ഒരെന്നാലും ഇല്ല. നീ അവിടെ പോവുകയോ സംസാരിക്കുകയോ എങ്ങനെ ചെയ്താൽ. ആ
2: അമ്മണിയേ,

0: അതിനെ അകത്തുകൊണ്ട് കിടത്താൻ.
1: അതിന്റെ ഉറക്കം കളയാനായിട്ട്
2: ഓരോരുത്തരും
3: നിനക്കെന്താ അവിടെ കാര്യം? എന്താണെന്ന്?

ഇത്ര നാളായിട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ചത്തോ ജീവിച്ചോ ഒന്ന് അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ വന്നിരിക്കുന്നു പിന്നായിരിക്കാം. ആ എന്തിനാ കഴിയുന്നത്? അതിനെ കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളോട് ഒറ്റയ്ക്ക അച്ഛനും ഇല്ല അമ്മയില്ല, അത് കഴിഞ്ഞ ജന്മത്തിലാന്ന് കരുതിയാൽ മതി.

0: അമ്മേ കാലം മാറി, ഇനി അങ്ങോട്ട് തുണിയലക്കലും ചോറുവെക്കലും ഒക്കെ അച്ഛനോട് ചെയ്താ മതി എന്ന് പറ.
1: ഇതേ ദേ വെള്ളം ചിലക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വിളിക്കാം. എന്തിനാ കിണിക്കുന്നത്?
2: അല്ല, നാളത്തെ ബാങ്ക് മാനേജരാണേ, വെള്ളം ചൂടാക്കുന്ന അടുക്കളപ്പണിയൊക്കെ.
1: അതിനെന്താ? മഹാത്മാഗാന്ധി എന്തെല്ലാം വീട്ടിൽ ചെയ്തിട്ടുണ്ട്?
2: ഇതുപോലെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. ദേ ഉണ്ണേട്ടാ, മോനെ ഒന്ന് പിടിച്ച്.
1: അച്ഛന്റെ മോനല്ലേടാ. ആ കരയല്ലേ.

0: ഇതേ ഇതേ ദേവനെന്ന് പിടിച്ച് സർവത്ര മൂത്രം ഒഴിച്ചു.
1: ആ കുട്ടികൾ അച്ഛന്റെ ദേഹത്ത് മൂത്രം ഒഴിക്കുന്നൊക്കെ പതിവാ. ഞാൻ പറഞ്ഞില്ല ഈ സമയത്ത് മക്കളെ നോക്കാൻ നമ്മുടെ അമ്മമാരുണ്ടാകേണ്ടതാ.
0: ഓ അപ്പൊ അമ്മമാരില്ലാത്തവരും തീ
1: ഇല്ലാത്തവരുടെ കാര്യം പോട്ടെ. ഇത് വിളിച്ചാ വിളിയേക്കുന്ന ദൂരത്ത് ആളുണ്ടല്ലോ. അല്ല എത്ര ദിവസം പറഞ്ഞാ തുണി ഇരുമുന്നതും വെള്ളം ചൂടാക്കുന്നു ഒക്കെ. ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ.
0: കാശുണ്ടെങ്കിൽ അമ്മമാരുടെ സ്ഥാനത്ത് നിനക്ക് എത്ര അമ്മമാരെ വേണം? ഈ നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
4: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കുടുംബപുരാണം.
0: വന്നാട്ടെ, പടി പടി. കുഞ്ഞമ്മേ, ദേ ആ കാണുന്ന നമ്മുടെ വീട്.
5: അപ്പൊ ഇതോ?
0: ആ അത് വേറെ ആൾക്കാരാ.
5: ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ?
0: വന്ന്
6: കുഞ്ഞമ്മയോ? ഇതേതാ ഇവനൊരു പുതിയ കുഞ്ഞമ്മ.
5: കറി ഉണ്ടെങ്കി ചിരി ഒഴിക്കും. അയ്യോ കറി കൂടിപ്പോയല്ലോ മോളെ, ചിരി ചോറും കൂടി. കാനറ ബാങ്കിൽ നിന്ന് പോന്നേ പിന്നെ എനിക്ക് ഒട്ടും വിശപ്പില്ല. ഇന്ത്യൻ ബാങ്കുകാർക്ക് എന്നെ വിട ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ പെറ്റടക്കണ ഒരു പെണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്ര ഞാൻ ആ ബാങ്കിൽ നിന്ന് പോന്നത്.
0: ഇന്ത്യൻ ബാങ്ക് മാനേജർ സദാശിവം പിള്ളസാറിന്റെ വീട്ടിലാണ് കുഞ്ഞമ്മ നിന്നോണ്ടിരുന്നത്. പിള്ളസാർ ആ കുഞ്ഞമ്മ നമുക്ക് ഒപ്പിച്ചു തന്നത്.
1: ഓ അപ്പോ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ അല്ലേ?
5: അതെ, ഞാൻ ബാങ്കുകാരി വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ.
0: ആ പിന്നെ അപ്പുറത്തുള്ളവരുമായിട്ട് വലിയ അടുപ്പമൊന്നും വേണ്ട, അങ്ങോട്ട് പോവുകയും വേണ്ട.
5: ആര്? എന്റെ പട്ടി പോവാ. മോളെ ഇച്ചിരി ചോറും കൂടിട്ടെ.
0: കൊടുക്ക് കൊടുക്ക്.
5: ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഓ ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ കിടന്ന് മോങ്ങാൻ തുടങ്ങിയതെ, വലിച്ച് ഞാൻ ഒരു ഏറ് വെച്ചായിരുന്നു, നാശം പിടിച്ചത്. ഇങ്ങനെ എന്റെ ഒരു സന്താനം, അയ്യോ അസത്ത് ഞാൻ കണ്ടിട്ടില്ല. കൊച്ചു വാവയാണേ, കുഞ്ഞി മോനാണേ, കൊഞ്ഞു മോനോ മോനാണേ, അമ്മേരെ മോനോ മോനാണേ, തങ്ക കുട്ടി മോനാണേ. മോൾ എന്തിനിപ്പോ വെള്ളം കോരണേ? പെറ്റണീച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, കരപ്പെട്ട ജോലി ഒന്നും ചെയ്യണ്ട.
1: സ്വന്തക്കാർക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ കുഞ്ഞമ്മേ? ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നാലും ചിലർക്ക് എന്നോട് മിണ്ടാൻ വിഷമം, കണ്ടാ നോക്കാൻ വിഷമം. ആ ആരും ഇല്ലാത്തവർക്കും ജീവിക്കണ്ടേ അല്ലേ കുഞ്ഞമ്മേ?
5: എനിക്കൊന്നും അറിഞ്ഞൂടേ, കുഞ്ഞി മോനും മോനാണേ, കൊച്ചു.
6: നീ ഉദ്ദേശിച്ച എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ വിചാരിച്ച ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറയാനല്ലാതെ അമ്മയ്ക്ക് മറ്റൊന്നും അറിയില്ല മോളെ.
0: ഇതേ ആ ഞാൻ ഇറങ്ങാ, ചിലപ്പോ ഒന്ന് ചെയർമാനെ കാണാൻ പോകേണ്ടി വരും. എന്റെ പ്രൊമോഷൻ തടയാൻ ബാങ്കിൽ ചെലവന്മാർ ചില കളികൾ കളിക്കുന്നുണ്ട്, അതൊന്നും മനസ്സിലാക്കി കൊടുക്കണമല്ലോ. ആ പോയ ഞാൻ വൈകിയേ വരൂ. ആ പിന്നെ പറഞ്ഞാനൊക്കെ ഇഷ്ടപ്പെടുകയല്ല.
1: എന്താ
0: ആ തള്ളക്ക് ഇങ്ങനൊന്നും വാരി കോരി കൊടുത്ത് ശീലിപ്പിക്കാതെ, എന്തൊരു പെടുപ്പ് വേണം.
5: എന്തൊരു കീറുള്ള കീറുന്നു, ചീകട് കീറുന്ന മാതിരി കീറുന്ന ആശ. മോളെ ഈ കഥവൊന്ന് അടച്ചോട്ടെ.
1: എന്തിനാ?
5: കുട്ടിയോളെ കരച്ചില് രാത്രിയിൽ കേട്ട തീരെ ഉറക്കം വരില്ല, അതുകൊണ്ടാ
1: അടച്ചോ.

അപ്പച്ചിയുടെ കൊന്നുമോനെ കരഞ്ഞടാ. വാവോ കൊന്നുമോൻ, വാവോ കരഞ്ഞടാ കരഞ്ഞ.

0: വെള്ളം കുറച്ചുകൂടെ ചൂടാക്കിണ്ട് വരട്ടെ.
1: വേണ്ട.
2: കുറച്ചു ദിവസമായില്ലേ നാടൻ മരുന്നും ആവി വളരൊക്കെ ആയിട്ട്. നമുക്ക് ഡോക്ടറെ കണ്ടുപിടിച്ചാൽ.
1: ഓ, ഡോക്ടറെ കണ്ടായാലും 100 കൂട്ടം മരുന്ന് എഴുതി തരും. ഒരാവശ്യമില്ലെങ്കിൽ കിടക്കാൻ പറയും. അതൊക്കെ വലിയ ചെലവാ.
2: അസുഖം വന്നാൽ ചെലവ് ചെയ്യാതെ എങ്ങനെയാ?
1: ഇത് സാരമില്ലെന്നേ. മഞ്ഞുകൊണ്ട പണ്ടേ എനിക്ക് ഉള്ളതായി അസുഖം. ജലദോഷത്തിൻ്റെയാ. വൈകുന്നേരം ആകുമ്പോൾ മാറും. രാത്രി ലോഡെടുക്കാൻ പോകണ്ട.
2: അച്ഛനെ കാട്ടിലേക്ക് പോകുന്ന പണിയൊന്ന് നിർത്ത്. അതുകൊണ്ടാണ് ഈ അസുഖം മുഴുവൻ.
1: അസുഖം നോക്കിയിരുന്ന കാര്യങ്ങൾ നടക്കോ?
3: ഇതൊക്കെ ആരെ കാണിക്കാനാണ് നിന്റെ വിചാരം?
0: ഏത്?
3: പുറത്തിരുന്ന് ആവി പിടിക്കുക, എന്നിട്ട് ദേ ഇവിടെ ഈ ജനലിന്റെ ഓട്ടിലിരുന്ന് രാത്രികൾ എടുക്കാൻ പോകുന്ന ലോഡിനെ പറ്റി ഉറക്കെ പറയുക. ഇതൊക്കെ എന്തിനാ ഞാൻ കേൾക്കാൻ? എന്റെ മനസ്സ് വേദനിച്ചോട്ടെ, അതാ അവിടുത്തെ ഉദ്ദേശം. പക്ഷെ എനിക്കുണ്ടല്ലോ, ഞാൻ നോക്കിയേ, ഒരു വിഷമം തോന്നില്ല. പുറത്ത് മഞ്ഞ് വീണാ ജലദോഷം വരുന്ന ആളാണെന്ന് അറിയാം. പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് രാത്രി ലോറി എടുത്ത് കാട്ടിലേക്ക് പോയത്? എന്നെ തോപ്പിക്കാൻ? കാണുന്നവര് പറയുമല്ലോ, ആ ശങ്കരന്നാര് ഭാവം, കൃഷ്ണൻ ഉണ്ണി ദുഷ്ടൻ. പറഞ്ഞോടി, എനിക്കതുകൊണ്ടൊരു വിഷമമില്ലെന്ന്. അല്ല, രാമമ്പലം കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഞാൻ പറഞ്ഞിട്ടാണോ? പറയാനുള്ളത് എന്ത്? ഞാൻ മോത്തോയെ പറയും, അന്നും അത്രേ നടന്നിട്ടുള്ളൂ. പിന്നെ വാശിയാണെങ്കിൽ ഞാനും വാശിയുള്ളവനാ. അത് മാറ്റാൻ ഈ പണികൊണ്ടൊന്നും പറ്റില്ല. അസുഖമാണ്, അധ്വാനം കൂടുതലാണ്, അതെല്ലാം എന്റെ കടം തീർക്കാനാണ്. ആയിക്കോട്ടെ, ഇങ്ങോട്ടില്ലാത്ത കടപ്പാടൊന്നും എനിക്ക് അങ്ങോട്ടും ഇല്ല. എടി, നീ എന്തെങ്കിലും വാ തുറന്ന് പറ.
0: അല്ല, ഞാൻ ആലോചിക്കായിരുന്നു.
3: ആ
0: മോന് ട്രിപ്പിൾ എടുക്കാൻ കുഞ്ഞമ്മയും കുട്ടി ആശുപത്രി പോയാൽ എന്താന്ന്.
4: വിശക്കുന്നുണ്ടല്ലേ? മോക്ക് വിശക്കുന്നുണ്ടാ?
0: എന്നോടാണോ?
4: ആ
0: ഇല്ല,
4: മോഹം കണ്ടാ തോന്നും വിശക്കുന്നുണ്ടെന്ന്. എനിക്ക് കാലത്തെ ഭക്ഷണം ഒരു സുഖമില്ല, വല്ലാത്ത പരവശം. ഇവിടെ നല്ല മസാല ദോശ കിട്ടും. മോന് മസാല ദോശ വേണടാ? അവന് വേണമെന്ന്.
0: കുഞ്ഞമ്മയൊന്നും മിണ്ടാതെ വന്നേ. മോന് ട്രിപ്പിൾ എടുക്കാൻ കൊണ്ടുവന്നതാ. ആരെ ആശുപത്രിയില്?
5: അമ്മ കാലുകയറ്റിയൊന്നും വീണു, ഫ്രാക്ചർ ഉണ്ട്.
0: അയ്യോ, എന്നിട്ട് അറിഞ്ഞില്ലല്ലോ. ഏത് മുറിയില?
5: മുള്ള.
0: ഞാനും വരാം. കുഞ്ഞമ്മ മോനെ ഒന്ന് പിടിച്ചേ.
5: വരൂ.
0: വേണ്ട വേണ്ട, എണീക്കണ്ട. ഞാൻ മോനെ ട്രിപ്പിൾ എടുക്കാൻ വന്നപ്പോഴാണ് ശിവനെ കണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്?
6: ഓ, മേലാകെ വേദനയാ.
5: കൊറേ നാളത്തേക്ക് മേലണെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം.
0: രമേത് അറിഞ്ഞ ഓടിയെത്തും. അവളെ എപ്പോഴും പറയും അമ്മയുടെ കാര്യം.
6: അവള് വരില്ല, അവളെ ഞാൻ അത്ര വെറുപ്പിച്ചിട്ടുണ്ട്.
0: അതൊന്നും സാരമില്ല, രമ ഇപ്പോഴും കുട്ടികളെ പോലെയാ. പറയുന്ന സമയത്തേ ഉള്ളൂ, മനസ്സിലൊന്നുമില്ല. ശിവനോട് ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങനെയാ? പോയി രമയെ വിളിച്ചോണ്ട് വാ.
6: ഞാൻ പറഞ്ഞതാ അവനോട്, കേക്കണ്ടേ?
5: അത് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എടുത്തി എന്നോട് ചോദിക്കാതെ അവൾ ഇറങ്ങിപ്പോയത്. ഇപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാൻ ചെന്നാൽ അവൾ വിചാരിക്കും അവള് ജയിച്ചു എന്ന്. അത് പിന്നെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വരും. അവൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ തിരിച്ചു വന്നോട്ടെ, എനിക്ക് വേറെ വിരോധമൊന്നുമില്ല.
0: എന്നോട് മിണ്ടാൻ രമയ്ക്കും വിഷമമുണ്ടോ? പേടിക്കണ്ട, ഇവിടെ ആവുമ്പോ അച്ഛനും ചേട്ടനും ഒന്നും കാണില്ല.
6: എടുത്തി,
0: അച്ഛന്റെയും ചേട്ടന്റെയും സ്വഭാവത്തിന്റെ ഒരു അംശം രമയുടെ സ്വഭാവത്തിലുണ്ടല്ലേ.
6: അതുകൊണ്ടല്ലേ എടുത്തി ഞാൻ അങ്ങോട്ട് വരികയോ എടുത്തിയോട് സംസാരിക്കുകയോ ചെയ്താ. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോന്ന് വെച്ചിട്ടാ. മോനെ ഒന്ന് കാണാൻ എത്ര പ്രാവശ്യം ഞാൻ ആ ജനലിൽ കൂടെ നോക്കിയിട്ടുണ്ടെന്നോ. അതല്ല ഞാൻ പറഞ്ഞത്. നീ ശിവന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? നീ വന്ന വിവരം അറിഞ്ഞപ്പോ ആദ്യം തമാശയായിരിക്കും എന്നാ കരുതിയത്. പിന്നെ തോന്നി സൗന്ദര്യപ്പണൊക്കെ ആണെന്ന്. ഇപ്പൊ കൊറേ നാളായില്ലേ രമേ? എന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്?
0: അതൊന്നും എടുത്തിക്കറിയില്ല.
6: ഇല്ല,
0: പക്ഷെ ഒന്നറിയാം, കൂടുതൽ അബദ്ധത്തിലേക്കാണ് ഈ പോക്കുന്നത്. നിന്റെ ഇഷ്ടത്തിന് നീ തന്നെ തെരഞ്ഞെടുത്ത ആളാണ് ശിവൻ, അല്ലേ? അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളല്ലാതെ മറ്റാരും അറിയാതിരിക്കുന്നതാണ് നല്ലത്.
6: എന്റെ സ്ഥാനത്ത് ഏർത്തിയായിരുന്നെങ്കിൽ ഇതിനു മുൻപ് അവിടെ പോന്നേനെ. ആ തള്ള അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവര് പറയുന്നൊക്കെ ശിവൻ ചേട്ടന് വേദവാക്യാ. എന്റെ വാക്കിന് അവിടെ ഒരു വിലയില്ല.
0: ശിവനെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയത് ആ സ്ത്രീയാണ്. അവന്റെ മേൽ നിനക്കുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം ആ അമ്മയ്ക്കുണ്ട്. എന്നുവെച്ച് അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സ്വന്തം മകനിലുള്ള സ്വാതന്ത്ര്യം പെട്ടെന്നൊരു ദിവസം മറ്റൊരു പെൺകുട്ടിക്ക് മുമ്പിൽ നഷ്ടപ്പെടുമ്പോൾ ചില അമ്മമാർക്ക് അങ്ങനെ തോന്നും. അതൊക്കെ കണ്ടില്ലെന്ന് വെക്കുകയാണ് വേണ്ടത്. ആ അമ്മ ഇനി എത്ര കാലം ഉണ്ടാവും? നാളെ ഒന്നിച്ച് ജീവിക്കേണ്ടവർ നിങ്ങൾ മാത്രമല്ലേ. ഞാനിന്നലെ ശിവനെ കണ്ടിരുന്നു.
6: എവിടെ വെച്ച്?
0: ആശുപത്രിയിൽ വെച്ച്. ആ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ കുറെ നാളത്തേക്കെങ്കിലും അവർക്ക് നടക്കാൻ കഴിയില്ല.
6: എന്നെ വേദനിപ്പിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ്.
0: പക്ഷേ അത് നിന്നെ രക്ഷിക്കാനും കൂടിയാണ്. ഇതുപോലൊരവസരം നിനക്കിനി കിട്ടില്ല രമേ. ഒരു മരുമകളുടെ ആവശ്യം ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത്ര ആവശ്യമുണ്ടെങ്കിൽ ശിവൻചേട്ടൻ വരട്ടെ എന്നെ വിളിക്കാൻ. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. സ്വന്തം വീട്ടിൽ അവൾ എന്നും ഒരു ഭാരമായിരിക്കും. നീ അടക്കം സ്നേഹമുള്ളത് കൊണ്ട് മറ്റുള്ളവരാരും അത് പറയില്ലെന്ന് മാത്രം. ആരും വിളിക്കാതെ തന്നെ നീ തിരിച്ചു ചെല്ലണം. അവർക്കൊരാപത്ത് വരുമ്പോൾ നീ മാത്രമേ ഉണ്ടാവൂ എന്നവർ മനസ്സിലാക്കണം. നോക്ക്, നിനക്ക് നല്ലത് വരണമെന്ന് ആശ കൊണ്ടാ ഏട്ടത്തി ഇങ്ങനെ നിർബന്ധിക്കുന്നു. രമേ, വേണ്ടെന്ന് വയ്ക്കാൻ എളുപ്പമാണ്, പക്ഷേ കൈവിട്ടു പോകുന്നു ഒന്നും പിന്നീട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.

0: വെച്ചിട്ടു അയ്യേ ഗുരുവായൂരപ്പ, അയ്യോ അയ്യോ എനിക്ക് വയറ് വേണിച്ചിട്ടു, അയ്യോ അയ്യോ എനിക്ക് വയറ് വേണിച്ചിട്ടു, അയ്യേ അയ്യോ എന്റെ ഗുരുവായൂരപ്പ.
1: കുഞ്ഞിനെ കരയാതിരിക്കും.
0: അയ്യോ എന്റെ മോളെ എനിക്ക് വയറ്
2: വേണിച്ചിട്ടു, അയ്യേ ഇഞ്ചി വേണോ?
0: ഇഞ്ചി വേണ്ട, എനിക്ക് സാധാരണ വരാറുള്ളത്. അയ്യോ അയ്യോ നിങ്ങളത് പഴയ ഡോക്ടറെ വിളിച്ചിട്ട് വരേ.
1: ആവശ്യമില്ലെന്ന് ഇത് കണ്ടില്ലേ?

0: അയ്യോ അയ്യോ,
1: എന്താ ഡോക്ടർ?
2: അമ്മയാണോ?
1: അമ്മയല്ല, കുഞ്ഞമ്മയാ. വേലക്കാരിയാ, പേരാ കുഞ്ഞമ്മ.
2: ഒറ്റനോട്ടത്തിലൊന്നും കാണുന്നില്ല.
1: എനിക്കും ആദ്യം അങ്ങനെ തന്നെ തോന്നി.
2: ആ, ഇപ്പോഴത്തെ കാലമല്ലേ, എന്തും എന്തിന്റെ ലക്ഷണങ്ങളാകാം. ഏതായാലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കും. ആ, ഞാനൊരു എഴുത്ത് തരാം.

0: നിനക്ക് എങ്ങനെ അടി ഇങ്ങനെ പോത്തു കൊല്ലണം തുടങ്ങാൻ പറ്റുന്നേ? ആ കുഞ്ഞമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല.
1: കുഞ്ഞമ്മയ്ക്ക് ഇപ്പൊ കുറവുണ്ടല്ലോ.
0: അവരുടെ അസുഖത്തെ പറ്റി അല്ലെന്ന്, അവരെ ഇവിടെ എങ്ങനെ ഒന്ന് പറഞ്ഞയക്കാതെ മനസ്സിന് ഒരു സമാധാനമില്ല.
1: സുഖമില്ലാതിരിക്കുമ്പോ നമ്മൾ എങ്ങനെയാ പറഞ്ഞയക്ക?
0: എന്റെ പൊന്നെ ഈ അവർക്ക് ഒരസുഖവും ഇല്ല.
1: ഒക്കെ തന്നെത്താൻ തീരുമാനിച്ചാ മതി.
0: തീരുമാനിച്ച കാര്യമായി പറയുന്നത്? നല്ല തടിമുടുക്കുള്ള അമ്പലം ഉണ്ടോ? അവർക്ക് കൊണ്ടുപോട്ടെ, മെഡിച്ചോളല്ലോ. എവിടെങ്കിലും ഈ മാസത്തെ ചെലവ് എത്ര അറിയോ? പലേറെക്കടലിലെ വെല്ലുവിനിട്ട് എന്റെ പ്രാണം പോയി. ഓ, ലോകത്തെവിടെ യുദ്ധം ഉണ്ടായാലും വിലക്കയറ്റം ഉണ്ടാകുന്ന ഈ നാട്ടിലാണ് എന്റെ ഈശ്വര. പാല്, വിറക്, മോര്, അണ്ണണ്ണ, കുഞ്ഞമ്മ, 1,300 രൂപ ഇതിനകം. ഇനിയും കിടക്കുന്ന മാസം തീരാൻ ബാക്കി.
1: നേരത്തെ വീട്ടു ചെലവിന് മാസം തോറും നമ്മള് 1,000 രൂപയല്ലേ കൊടുത്തോണ്ടിരുന്നത്?
2: ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഞാൻ എവിടെ പോവാനാ? ഇന്ത്യൻ ബാങ്കിൽ സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്ന എന്നെ വിളിച്ചു വെച്ച് തെരുവിലിറക്കാന്ന് വെച്ചാ ഇത് എവിടത്തെ ന്യായാ?
0: ഓ, ആ സദാശിവമ്പള്ള സാറിന് പണ്ടേ എന്നോട് വിരോധം. പക്ഷെ ഈ കൊലച്ചതി വിചാരിച്ചില്ലടി. നിങ്ങൾ ഇറങ്ങിയോന്ന് അന്വേഷിക്കണ്ട കുഞ്ഞമ്മേ, നിങ്ങളെ പോലുള്ളവർക്ക് നല്ല ഡിമാൻഡുള്ള സമയമായിപ്പോ.
2: ഞാനൊരു കാര്യം പറയട്ടെ, സാറ് ബാങ്കിൽ ഒരു ക്ലർക്കല്ലേ?
0: അതിപ്പോ നാളെ മാനേജർ ആയിരിക്കും.
2: ഏത് ബാങ്കിലാ ഒരു മാസത്തെ നോട്ടീസ് ഇല്ലാതെ ആളെ പിരിച്ചുവിടുന്നത്?
0: ബാങ്ക് പോലാണോ വീട്?
2: എനിക്ക് ബാങ്ക് പോലെ എന്റെ വീട്? ഇതെന്തൊരു കഥയാ! ഇനി ഒരു ജോലി തേടി പിടിക്കണങ്ങ 2 മാസാവും, അത് വരെയുള്ള കാശ്
0: ചെയ്യാത്ത ജോലിക്ക് കാശോ? ഒന്ന് കേറിയ കാലം മുതൽ പെഴ്സിന്ന് കാശ് പോകുന്ന അറിയുന്നില്ല.
1: ഈ നഷ്ടം കൂടെ സഹിക്കുന്ന ബുദ്ധി
0: എന്നാലും
1: ഒരു എന്നാലും ഇല്ല, അല്ലെങ്കിൽ പ്രശ്നം കൂടും.

0: ഒരു കാലത്ത് സാറിന് ഞാൻ മറക്കില്ല. കാശുണ്ടെങ്കില് എത്ര അമ്മമാരെ കിട്ടുമെന്ന പറഞ്ഞത്?
1: എടുത്തോ എടുത്തോ എടുത്തോ.
2: അമ്മേ, ഞാൻ ഇനി നാടകത്തിന് പോകുന്നില്ല. നാരായണൻകുട്ടി മേനോന്റെ റേഷൻ കടയില് കാർഡ് പതിപ്പിക്കാൻ ഒരാള് വേണമെന്ന് പറഞ്ഞിരുന്നു. ശമ്പളം കുറച്ചേ ഉണ്ടാവും, എന്നാലും സ്ഥിരമായിട്ടൊരു വരുമാനമാവുമല്ലോ. മാത്രമല്ല, കുറച്ചേരം കഴിഞ്ഞാല് അതിന്റെ നടത്തിപ്പും നമുക്ക് കിട്ടുമെന്ന് നോക്കാം.
3: നാടകം നിർത്തുമെന്ന് പറയുമ്പോ നിനക്ക്?
2: അതൊന്നും സാരമില്ല അമ്മേ, അച്ഛനെ സഹായിക്കാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ല.
4: നമസ്കാരം.
2: നമസ്കാരം.
4: നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. എന്റെ പേര് എ എൻ ഗണേഷ്, നാടകകൃത്താണ്, പിന്നെ കൽപ്പന തിയേറ്റേഴ്സിന്റെ സെക്രട്ടറിയുമാണ്.
2: ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്.
4: ഞാനിവിടെ വന്നത് അടുത്ത കൊല്ലം പ്രേമൻ ഞങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കണമെന്ന് പറയാനാണ്. പ്രേമന് ചെയ്യാൻ പറ്റിയ നല്ലൊരു വേഷമുണ്ട്.
2: ഞാനിപ്പോ നാടകത്തിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്.
4: ആശാനെ, ഇങ്ങനൊരു അവസരം പിന്നെ കിട്ടില്ല. ഞങ്ങളുടെ ബാനർവാലി അറിയാവല്ലോ, നമ്മുടെ ടീക്കയാണ് ഡയറക്ട് ചെയ്യുന്നത്.
2: പക്ഷേ ഞാനത്,
4: ആശാനെ കാശിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഇതാ 5000 രൂപയുണ്ട് അഡ്വാൻസ്. ഓരോ നാടകത്തിനും 25 വെച്ച് പിടിക്കും.
5: ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കണ്ണില് നാടകക്കാരൻ വെറും 7 കൂലിയാ. 5000 രൂപയുണ്ട്, ഇതങ്ങോട്ട് കൊടുത്തേക്കച്ചാ. സംശയിക്കണ്ട, കട്ടതും പിടിച്ചു പറിച്ചതൊന്നുമല്ല. വേണമെങ്കിൽ ഇനിയും എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റും, പറഞ്ഞാ മതി.
6: വേണ്ട, 3000 രൂപ ഉണ്ടാക്കാൻ ഞാൻ മതി.
5: അച്ഛ, അച്ഛന് സുഖമില്ല ഈ അവസ്ഥയിൽ, മേലനങ്ങി ഒന്നും ചെയ്യരുത്.
6: അറിയാം, അന്യരോട് വാങ്ങാം. സ്വന്തം മക്കളോട് കാശ് വാങ്ങിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി. പെട്ടെന്നൊരു ദിവസം നീയും ചോദിക്കില്ലടാ എന്റെ കാശ് എവിടെയെന്ന്.
5: അച്ഛ, ഞാൻ
6: വേണ്ട. മൂത്തവൻ എന്റെ ശത്രുവായി. പൈസയുടെ പേര് നീ എന്നെ വെറുക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണേ.

0: ഇതെന്താ ടിന്നുകളൊക്കെ എടുത്തു വെച്ച് കളിക്കുന്നത്?
1: ചെലവങ്ങോട്ടൊന്ന് ചുരുക്കാന്ന് വിചാരിച്ചാൽ. എടി, ഇത്രയും ടിന്നും നമ്മുടെ മോൻ കഴിച്ചാണോ? ആണോടാ, നീ ഇടയ്ക്കെടുത്ത് തട്ടുന്നുണ്ട്, അത് തന്നെ കാര്യം. ഇതേ നമ്മുടെ
0: നമ്മുടെ
1: വരവും ചെലവും ഒരു കണക്കിനും അങ്ങോട്ട് ഒത്തു പോകുന്നില്ല. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ ഒറ്റ പൈസ ബാക്കിയില്ല. ഇതിങ്ങനെ പോയി എവിടെ ചെന്ന് എത്തും?
0: ഒരു വീടായാലും അങ്ങനെയൊക്കെ തന്നെയാ. പുസ്തകത്തിലെ പോലെ അല്ലല്ലോ ജീവിതത്തിലെ കണക്ക്.
1: എടി, പഞ്ചാര എടുത്തിട്ട് കൊട്ടാതെ ഒറ്റ പൈസ കൈ നിൽക്കുന്നില്ലെന്ന്. ആ, ഒരു കാര്യം ചെയ്യാം, അടുത്ത മാസം പോലെ ഞാൻ കിട്ടുന്ന ആശയം നിന്നെ അങ്ങ് ഏൽപ്പിക്കാം. നീ എങ്ങനെങ്കിലുമൊക്കെ നോക്കി അങ്ങ് നടത്തും. ഇതിപ്പം മനസ്സിലുണ്ടായിരുന്ന സമാധാനവും പോയി.
0: എല്ലാവരും ഒന്നിച്ചിരുന്ന കാലത്ത് സമാധാനം ഉണ്ടായിരുന്നു അല്ലേ? ആ, അന്ന് അമ്മയെ 1000 രൂപ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം തീർന്നല്ലോ. സ്നേഹത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പണമാ വലുതെന്ന് കരുതിയ അങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും.
1: നീ ഇത് പലതവണയായി പറയുന്നത് കേട്ടോ. മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് അവളുടെ ഒരു ഗീതോപദേശം.
0: ഉണ്ണേട്ടനൊരു വിചാരമുണ്ട്, ഉണ്ണേട്ടൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന് ഇപ്പൊ മനസ്സിലായി തുടങ്ങിയില്ലേ? ദേഷ്യപ്പെടണ്ട, കുടുംബ ബന്ധങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല ഉണ്ണേട്ടാ. ദേ, നമ്മുടെ മോൻ വളർന്ന് വലുതായി നമ്മളോട് തന്നെ കണക്ക് പറയാമെന്ന എങ്ങനെ സഹിക്കും? ഉണ്ണേട്ടൻ മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ശ്രമിക്കാറില്ല, അതിന് വേറാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.

നീയെങ്കിലും എന്നെ മനസ്സിലാക്കാത്തത് എന്റെ അച്ഛനും അമ്മയും എന്നെ കുറ്റം പറഞ്ഞോട്ടെ, സഹിക്കാം. പക്ഷെ നീ അത് പറയരുത്. മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലെന്ന് നീ പറഞ്ഞു. എന്റെ മനസ്സ് കാണാൻ നീ ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരിക്കലും എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടില്ല. ഞാനൊരു സിനിമ കാണാറില്ല, പുറത്തുനിന്ന് ഒരു ചായ കുടിക്കാറില്ല. എടി, പാന്റ് ഷർട്ട് എനിക്ക് ആഗ്രഹമായിട്ടല്ല, ഞാനിടെ നീ തുണിക്ക് മീത്ത 20 രൂപയാ. എന്തിനാ, ആർക്കു വേണ്ടിയാ? ഞാൻ അല്പം ബുദ്ധിമുട്ടിയാലും നാളെ നിങ്ങൾ വിഷമിക്കാതിരിക്കാം. എനിക്ക് മനസ്സിലാകുന്നില്ല പോലും. തെറ്റു പറ്റിയിട്ടുണ്ട്, പലരെയും വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണോന്ന് വെച്ചിട്ടല്ലായിരുന്നു.

0: എനിക്ക് കാശ് വേണ്ട. എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അച്ഛൻ കഴിഞ്ഞല്ല മാറണം.
1: ആ അതൊന്നും എനിക്കറിയണ്ട. എന്റെ വാക്ക് ഞാൻ പാലിച്ചു, ഇനി നിന്റെ വാക്ക് നീ പാലിക്കണം. ആ പോകുമ്പോ നിന്റേതായിട്ടുള്ള എല്ലാം ഇവിടുന്ന് കൊണ്ടുപോവാം. നിന്റേതല്ലാത്തതൊന്നും ഇവിടുന്ന് എടുക്കാൻ പാടില്ല. നിന്റെ ചേട്ടൻ ഇന്ന് ഈ വീട് ഒഴിയാണ്. അവൻ പോയതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി.
2: നീ മോനെ എങ്ങിത്താ എല്ലാം അറിയാവുന്ന ആളാണെന്ന് കരുതിയിട്ട് ഞാൻ ഇത്ര നാളും ഒന്നും മിണ്ടാണ്ടിരുന്നത് മക്കളെക്കാൾ ചെറിയ മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ മോനല്ലേ. അവനായിട്ട് ഒന്ന് മാപ്പ് പറഞ്ഞിട്ടും നിങ്ങളുടെ വാശി മാറിയില്ല. ആരോട്? നമ്മൾ ഓമനിച്ച് വളർത്തിയ നമ്മുടെ മോനോട്. നിങ്ങൾ പറഞ്ഞില്ലേ അവൻ്റെതായിട്ടുള്ളതെല്ലാം എടുത്തോണ്ട് പോകാം, അല്ലാത്ത ഒന്നും എടുക്കരുതെന്ന്. ഇത് ആർക്ക് അവകാശപ്പെട്ടതാ? അവനോ നമുക്കോ? അവന്റെ കുഞ്ഞാണിത്, പക്ഷെ നമ്മുടെ പേരക്കുട്ടിയാ. നമ്മളെ മുത്തശ്ശ മുത്തശ്ശി എന്ന് ആദ്യം വിളിക്കേണ്ടത് ഇവനാ. ഇവന്റെ മുഖത്തൊന്ന് നോക്കിയതിന് ശേഷം തീരുമാനിക്കൂ ഉണ്ണി ഇവിടുന്ന് പോണോ വേണ്ടെന്ന്.

0: നന്നി, നീ പറഞ്ഞാ ശരി. തെറ്റ് നിന്റെ ഭാഗത്ത് മാത്രമല്ല, ഞാനും ക്ഷമിക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു. നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം.
1: പക്ഷേ നമ്മൾ മാറി താമസിക്കുന്നതന്നെയാ നല്ലത്. കേൾക്കുമ്പോ പ്രയാസം തോന്നും, നിങ്ങളെക്കാൾ പ്രയാസമുണ്ട് എനിക്ക്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സ്നേഹം നിലനിൽക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല.
2: ഗീതേ, നീ എന്തായി പറയുന്നേ?
1: നല്ലവണ്ണം ആലോചിച്ചിട്ടണമേ. ഒരു കൂട്ടുകുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഒരു നിമിഷം മതി. പക്ഷേ

0: എനിക്ക് സഹിക്കാനാവില്ല.
1: മോളെ,
0: അച്ഛൻ വിഷമിക്കരുത്. ഇവിടുന്ന് പോയാലും എല്ലാ ഒഴിവു ദിവസങ്ങളിലും ഞങ്ങൾ ഇവിടെ വരും. നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, തമാശ പറയും, പിന്നീട് രാത്രിയായിട്ടേ തിരിച്ചു പോകും. അങ്ങനെ ഒരു വെളിപ്പാട് അകലെ നിന്ന് നമുക്ക് സ്നേഹത്തോടെ പെരുമാറാം. പരസ്പരം വിശേഷങ്ങൾ അന്വേഷിക്കാം. ആ അടുപ്പം അതെന്നും നിലനിൽക്കും.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം കുടുംബപുരാണം. സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ എ കെ ലോഹിതദാസ്. നിർമ്മാണം മാത്യു ജോർജ്. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ തിലകൻ, ബാലചന്ദ്ര മേനോൻ, ശ്രീനിവാസൻ, അംബിക, കെ പി എസ് സി ലളിത, പാർവതി, ശ്യാമ, മണിയൻപിള്ള രാജു, ശ്രീനാഥ്, ബൈജു, ഫിലോമിന, ഒടുവിലുണ്ണികൃഷ്ണൻ, സുകുമാരി, ശാന്തകുമാരി തുടങ്ങിയവർ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ പിഎം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളെ പിഎം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്ന വിഷയത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കാൻ സാധിക്കൂയെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും റിപ്പോർട്ടുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി 3-അംഗ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചതായും ബാങ്കുകളുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. മുൻകരുതലിന്റെ ഭാഗമായി മലയോര മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ മഴയ്ക്കൽപ്പം ശമനമുണ്ടെങ്കിൽ ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ രാവിലെ ശക്തമായ മഴയാണ് ലഭിച്ചത്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. DTPC കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വടകര താലൂക്ക് ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങൾ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിൽ മണ്ണിടിച്ചിന് സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങൾക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചിട്ടുണ്ട്.
0: വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകി. യാത്രാ കപ്പലുകൾ 2 മുതൽ 4 മണിക്കൂർ വരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2,000 കിലോമീറ്റർ സൌരോർജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ വേലി കൂടി 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളും ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ട്രോളിംഗ് നിരോധനകാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മന്ത്രി KA തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രശ്നപരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. VK ശ്രീകണ്ഠൻ MP, രമേഷ് പിഷാരടി MLA എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
0: നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ആരംഭിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് MPമാർ, MLAമാർ, DCC പ്രസിഡന്റുമാർ എന്നിവരടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. KPCC പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ചെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുറുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. വയനാട്ടിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോളിയാടി AUP സ്കൂൾ വിദ്യാർത്ഥികളാണ് പനിയും ഛർദിയും ബാധിച്ച് ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ളത്. പ്രാഥമിക പരിശോധനയിൽ ബാക്ടീരിയൽ അണുബാധയാണെന്ന് സംശയിക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. ആരുടെയും നില ഗുരുതരമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നി ഫാമിലെ 250 പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. പ്രോട്ടോകോൾ പാലിച്ചു തന്നെ മുഴുവൻ പന്നികളെയും മറവ് ചെയ്തു. കഴിഞ്ഞ 21 പന്നികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രഗ്രാനത്തേക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസൻ കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 1 wicketന് 96 runs എന്ന നിലയിലാണ്. ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിലാണ് മത്സരം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ AC ഹരിശ്രീ അന്തരിച്ചു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ AC ശ്രീഹരി അന്തരിച്ചു. കഴിഞ്ഞ May 30 അദ്ദേഹം വിരമിച്ചത്. സംസ്കാരം നാളെ. 2025-26 വർഷത്തെ ഓൾ ഇന്ത്യ ആയുഷ് EE പരീക്ഷയിൽ വയനാട് സ്വദേശിക്ക് 1st rank. MSc, SLP എൻട്രൻസ് പരീക്ഷയിലാണ് മേപ്പാടി മൂപ്പനാട് സ്വദേശിയായ അപർണ 1st rank നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ PM-SHRI പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കാർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ധി. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 km പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 6-ന്റെ തട്ടകത്തിലാണ്. 1674 June 6 മറാഠ ചരിത്രത്തിലെ ധീരപുരുഷനും മുഗൾ സാമ്രാജ്യത്തിന്റെ കടുത്ത എതിരാളിയുമായിരുന്ന ശിവജി ഛത്രപതിയായി കിരീടധാരണം നടത്തിയിരിക്കുന്നു. 1844 June 6 യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന OMCA ലണ്ടനിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. 1877 June 6 ആധുനിക മലയാള സാഹിത്യത്തിൻ്റെ സ്രഷ്ടാക്കളിൽ അതുല്യനായ മഹാകവി ഉള്ളൂർ S. പരമേശ്വരയ്യർ ഭൂജാതനായിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: With Nepal, we have an expansive agenda from development cooperation to people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800 ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സൈനികതല ചർച്ചയുടെ 29-ാമത് പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും യുഎസ് ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ യുഎസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നെഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6-ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ഒന്നാം സെഷനിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
3: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time or the wider UN membership, I would not delve any further into this.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25 അഫ്ഗാനിസ്ഥാനിൽ 23 ശ്രീലങ്കയിൽ 13 ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 300 US ഡോളർ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡോഗ് പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധ ശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9,00,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29th സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം രസികൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ആലാപനം ദേവാനന്ദും സുജാത മോഹനും.

ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം നിവാസ്.

ബയോസ്കോപ്പിലിനി ONV കുറുപ്പ് രചന നിർവഹിച്ച ഗാനമാണ്. ചിത്രം പട്ടം പോലെ. സംഗീതം ജോൺസൺ. ആലാപനം മധു ബാലകൃഷ്ണനും ഹരിണിയും.

ചിത്രം ഗുൽമോഹർ. സംഗീതം ജോൺസൺ. രചന ONV. ആലാപനം വിജയ് യേശുദാസും ശ്വേതാമോഹനും.

ചിത്രം കരയിലേക്കൊരു കടൽ ദൂരം. സംഗീതം എം ജയചന്ദ്രൻ. രചന ONV. ആലാപനം KJ യേശുദാസ്.

ിൽ കുപ്പി വളകളോ മഴവില്ലിൻ മണിവർണ്ണ പൊട്ടുകളോ അരുമയാമെത്തി

0: கீழ் நிற்கே.
1: കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് ബയോസ്കോപ്പിലിനി. ചിത്രം മഹാസമുദ്രം. രചന കൈതപ്രം. സംഗീതം എം ജയചന്ദ്രൻ.

റോബിൻഹുഡ് എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച് എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം വിജയ് യേശുദാസും ശ്വേതാമോഹനും.

ബയോസ്കോപ്പിലിനി ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, ആലാപനം ഷഹബാസമനും സുജാത മോഹനും.

0: കരുണാസായി റേഡിയോ ടൈംചെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിൻ്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഓടയിൽ നിന്ന് എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം എൻ വസന്തകുമാരി.
1: നമസ്കാരം. പ്രിയമുള്ള കലാസ്നേഹികളെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു മലയാള നോവൽ സാഹിത്യത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ എഴുത്തുകാരൻ പി കേശവദേവന്റെ പ്രസിദ്ധിയാർജിച്ച ഒരു നോവലിന്റെ കഥാപ്രസംഗാവിഷ്കാരം ഓടയിൽ നിന്ന്. കഥയിലേക്ക്. സാമ്രാജ്യത്വത്തിന്റെയും ജന്മിത്വത്തിന്റെയും ഭീകര വാഴ്ചയുടെ കാലത്താണ് ഈ കഥ നടക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രമാണ് പപ്പു. അന്നാട്ടിലെ നാടുവാഴിയായ ജന്മിയുടെ കുടിയാന്റെ മകനാണ് പപ്പു. അവൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ പക്ഷഭേദത്തോടെ പെരുമാറിയ അധ്യാപകനുമായി അയാൾ വഴക്കിട്ടു. അതോടെ അവൻ തന്റെ പഠിത്തം ഉപേക്ഷിച്ചു. അന്നാട്ടിലെ കുട്ടികളുടെ നേതാവായി. ഒരിക്കൽ ഈ കുട്ടികളുമായി ചേർന്ന് ജന്മപുത്രന്റെ രാത്രി വിഹാരം കണ്ടുപിടിച്ചു. അതിൽ അരിശമ്പുണ്ട അയാൾ പപ്പുവിനെ പൊതിരെ തല്ലി. അവൻ പ്രതികാരം ചെയ്തു. ജന്മയുടെ പശുക്കളെ അദ്ദേഹത്തിന്റെ തന്നെ നെൽപ്പാടത്തേക്ക് അഴിച്ചുവിട്ട് കതിരി തീറ്റിച്ചു. വിവരമറിഞ്ഞ് ജന്മയുടെ അനുചരന്മാർ വടിയും തടിയുമായി പപ്പുവിന്റെ അരികിലേക്ക് പാഞ്ഞു വന്നു. അവൻ ഓടി രക്ഷപ്പെട്ടു. അതിൽ പിന്നെ അവൻ ആ നാട്ടിൽ തിരിച്ചു വന്നിട്ടേയില്ല. അവൻ പട്ടണത്തിലെത്തി. പല പല ജോലികൾ ചെയ്തു. അനീതി കണ്ടാൽ എതിർക്കുന്ന സ്വഭാവമുള്ള പപ്പു ഒന്നിലും ഉറച്ചു നിന്നില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. പപ്പു യുവാവായി. അവനൊരു നെയ്ത്ത് കമ്പനിയിൽ ജോലിക്ക് കയറി. അവിടുത്തെ അക്രമയായ മേസ്ത്രി തല്ലിക്കുറ്റത്തിന് അയാൾ ജയിലിലായി. നീണ്ട 14 മാസത്തെ ശിക്ഷ കഴിഞ്ഞ് പപ്പു പുറത്തിറങ്ങി. പോകാൻ നാടില്ല, വീടില്ല. എങ്കിലും ആ മുഖത്ത്

അടുത്ത നേരത്തെ ആഹാരം. അതാണ് അവന്റെ ചിന്ത. താൻ മോഷ്ടിക്കില്ല, ഭിക്ഷയാചിക്കില്ല, അധ്വാനിക്കും. അതിന്റെ ഫലമായി കിട്ടുന്ന പണം കൊടുത്ത് അവൻ ആഹാരം വാങ്ങിക്കഴിക്കും. അതാണ് അവന്റെ തത്വശാസ്ത്രം. പപ്പു ഒരു റിക്ഷ വാടകയ്ക്കെടുത്തു. നേരെ പോയത് ബോട്ട്ജെട്ടിയിലേക്ക്. ചെന്ന ദിവസം തന്നെ പ്രതീക്ഷിച്ചതുപോലെ യാത്രക്കാരെ കിട്ടി. പിന്നെ പപ്പുവിനും അവന്റെ റിക്ഷ വണ്ടിക്കും വിശ്രമമില്ലാതായി.

കിട്ടുന്ന പണത്തിൽ ചെലവ് കഴിഞ്ഞതുള്ളത് വിശ്വസ്തനായ ഒരു ചായക്കടക്കാരനെ ഏൽപ്പിക്കും. ഊണും ചായകുടിയും കിടപ്പുമെല്ലാം അവിടെയാണ്. കുറേ നാളുകൾ കഴിഞ്ഞു പപ്പുവിന്റെ ചെലവ് കഴിഞ്ഞുള്ള പണം സ്വരൂപിച്ച് വെച്ച് അയാൾ പപ്പുവിന് സ്വന്തമായി ഒരു റിക്ഷ വാങ്ങിക്കൊടുത്തു. ഒരു വൈകുന്നേരം പരിചിതനായ ഒരു യാത്രക്കാരനെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും വഴി റിക്ഷ തട്ടി ഒരു പെൺകുട്ടി ഓടയിൽ വീണു. പപ്പുൻ ഉടൻ ഓടിച്ചെന്ന് ഓടയിൽ ഇറങ്ങി.

അന്നത്തെ വീട്ടാവശ്യത്തിന് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന അരിയും പലവ്യഞ്ജനങ്ങളും തറയിൽ ചിതറിക്കിടക്കുന്നത് കണ്ട് വാവിട്ട് കരയുന്ന ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു. കുഞ്ഞേ, പോയത് പോട്ടെ, നിനക്ക് വേറെ വാങ്ങിത്തരാം. മോളിങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഇപ്പം വരാം. പപ്പു യാത്രക്കാരനെ റെയിൽവേ സ്റ്റേഷൻ എത്തിച്ച് പെട്ടെന്ന് മടങ്ങി വന്ന് അവളെയും കുട്ടി അടുത്തുള്ള പലചരക്ക് കടയിൽ പോയി അരിയും അതിനുവേണ്ട സാധനങ്ങളും വാങ്ങിക്കൊടുത്തു. അതിരിക്കട്ടെ, നിന്റെ പേരെന്താ? ലക്ഷ്മി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും അമ്മയും. അമ്മയുടെ പേര് കല്യാണി. അച്ഛൻ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ മരിച്ചുപോയി. രണ്ടാളും കുറെ നേരം മിണ്ടിയില്ല. പിന്നെ പേരെന്താ? എന്റെ പേര് പപ്പു. വീടെവിടെയാ? എനിക്ക് വീടൊന്നുമില്ല. അച്ഛനും അമ്മയും? എനിക്ക് ആരുമില്ല. അത് കള്ളം. അവൾ പൊട്ടിച്ചിരിച്ചു. അയാളും, നീ നാളെ വരുമോ? ഇനി എന്നെ ഒറ്റയിടാനാ? ഏയ് അല്ല, എന്നാ വരാം. അവൾ നടന്നുപോയി. തന്റെ കണ്ണിൽ നിന്നും മറയും വരെ പപ്പു അവളെ തന്നെ നോക്കി നിന്നു.

ഒരു സന്ധ്യാനേരം അപ്പു കുറച്ച് യാത്രക്കാരിയും കൊണ്ട് പട്ടണത്തിൽ നിന്ന് ഒഴിഞ്ഞ ഒരു സ്ഥലത്തെത്തി. ഞങ്ങൾ ഉടനെ വരാം. അവർ അടുത്തുള്ള വീട്ടിലേക്ക് കയറിപ്പോയി. പപ്പു റാന്തലിന്റെ വെളിച്ചത്തിൽ റിക്ഷപ്പടിയിൽ കയറിയിരുന്ന് ഒരു വീട് കത്തിച്ചു. ഇത്തിരി മണ്ണെണ്ണ തരുമോ? ഇരുട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം. ആരാ അത്? അവൾ വെട്ടത്തേക്ക് വന്നു. പപ്പു റിക്ഷയിൽ നിന്ന് എഴുന്നേറ്റു. അല്ല, ഇതാരാ? ലക്ഷ്മിയോ? നിനക്കെന്നെ മനസ്സിലായോ? ആ മനസ്സിലായി. അവൾ ഓടി വന്ന് പപ്പുവിന്റെ കയ്യിൽ പിടിച്ചു. ദേ, അക്കാണുന്നതാണ് എന്റെ വീട്. മണ്ണെണ്ണ ഇല്ലാത്തത് കൊണ്ട് വെട്ടമില്ല. പപ്പു അവളുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങി റിക്ഷയിൽ വെച്ചിരുന്ന വിളക്കിൽ നിന്ന് കുറച്ച് എണ്ണ പകർന്ന് കത്തിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു. കത്തുന്ന വിളക്കുമായി അവൾ മുന്നേ നടന്നു. പപ്പു പിറകെയും. ഒരു പൊളിഞ്ഞ ചെറ്റപ്പുരയുടെ തിണ്ണയിൽ അവർ ചെന്ന് കയറി. അതാരാ മോളെ? ചെറ്റവാതിൽ മറഞ്ഞു നിന്ന് ലക്ഷ്മിയുടെ അമ്മ ചോദിച്ചു. അന്നെന്നെ ഓടയിൽ തള്ളിയിട്ട ആളാ. മണ്ണെണ്ണ ചോദിച്ചു ചെന്നപ്പോഴാ ഞാൻ കണ്ടത്. അവ മനസ്സിലായി. ഇരിക്കാൻ ആ കുരണ്ടി എടുത്തിട്ട് കൊടുക്ക്. വേണ്ട, ഞാനിവിടെ നിന്നോളാം. റിക്ഷയിൽ ആളെയും കൊണ്ട് വന്നതാണ്. അവർ വിളിക്കുമ്പോഴേക്കും എനിക്കങ്ങ് ചെല്ലണം. പപ്പു വീണ്ടും അടുത്ത ബീഡി കത്തിച്ചു. ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര നാളായി? മോൾക്കിപ്പോൾ 5 വയസ്സായി. 3 വയസ്സുള്ളപ്പോഴാ അദ്ദേഹത്തെ ദൈവം അങ്ങ് വിളിച്ചത്. അതിൽ പിന്നെ കുടിച്ചും കുടിക്കാതെയും ഒക്കെയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടണമെന്നായിരിക്കും ദൈവതിച്ചേ. പപ്പുവിന്റെ കയ്യിലിരുന്ന വീട് കെട്ടുപോയി.

0: വരൂ, പോകാം.
1: യാത്രക്കാരുടെ വിളി.
0: ദാ വരുന്നേ.
1: പപ്പു തന്റെ കീസിൽ നിന്നും കുറച്ച് പണമെടുത്ത് കല്യാണിയുടെ നേരെ നീട്ടി. ഇതാ വെച്ചോളൂ.
0: അയ്യോ വേണ്ട,
1: മറ്റൊന്നും വിചാരിക്കണ്ട, ലക്ഷ്മിക്ക് ആഹാരം വാങ്ങിക്കൊടുക്കാനാണ്. കല്യാണി മടിച്ച് മടിച്ച് കൈനീട്ടി അയാൾ ആ രൂപ കയ്യിൽ വെച്ചു കൊടുത്തു. ലക്ഷ്മി, ഞാൻ ഉച്ചയ്ക്ക് വരാം. അയാൾ നടന്നകന്നു.
0: അമ്മേ, ആ ആളെ ഞാൻ എന്ത് വിളിക്കണം?
1: മോള് അമ്മാവാന്ന് വിളിച്ചാൽ മതി. അടുത്ത ദിവസം പപ്പു വന്നു.
0: കയ്യിലിരുന്ന പൊതി ലക്ഷ്മി ഏൽപ്പിച്ചു.
1: എന്താ ഇത്? തുറന്ന് നോക്ക്. അവൾ പൊതിയടിച്ചു.
0: ഹായ്, പുതിയ പാവടി ഉടുപ്പും. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി.
1: ലക്ഷ്മി, നീ അതൊന്ന് ഉടുത്തുകൊണ്ടു വാ, അമ്മാവനൊന്ന് കാണട്ടെ. അവൾ അത് ഉടുത്തു വന്നു.
0: കൊള്ളാം, നല്ല സുന്ദരിയായിട്ടുണ്ട്.
1: കല്യാണി ഇതിനകം രണ്ടുപേർക്കും ആഹാരം വിളമ്പി. ഊണ് കഴിഞ്ഞു. പപ്പു പോകാനായി എഴുന്നേറ്റു.
0: അമ്മാവൻ രാത്രിയിലും വരുമോ?
1: പപ്പു അതിന് മറുപടി പറഞ്ഞില്ല. ചിറ്റവാതിൽ മറഞ്ഞു നിന്ന് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കല്യാണിയെ നോക്കി.
0: എനിക്ക് വീടോ കുടിയോ ഒന്നുമില്ല.
1: ഒരു ചായക്കടയിൽ നിന്നാണ് ആഹാരമൊക്കെ കഴിക്കുന്നത്. വീട്ടിലെ ആഹാരത്തിൻ്റെ രുചി അറിഞ്ഞത് കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ്. എനിക്കുള്ള ആഹാരം കൂടി ഇവിടുന്ന് തരാമെങ്കിൽ എന്നാലാവുന്ന സഹായമൊക്കെ ചെയ്യാമായിരുന്നു.
0: ഒരാൾക്കുള്ള ആഹാരം കൂടെ ഉണ്ടാക്കിത്തരുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ആളുകൾ എന്തെങ്കിലും അപവാദം പറഞ്ഞു പരത്തിയാലോ എന്നാ പേടി.
1: ആളുകൾ എന്തു പറയാൻ, ആണും തൂണുമില്ലാത്തടുത്ത് ഒരാമ്പ്രനോൻ വന്ന് സഹായത്തിനായി. കല്യാണിക്ക് ആ വാക്കുകൾ ധൈര്യം പകർന്നു. അത് അവളുടെ മുഖത്ത് പ്രകടമായി. പപ്പു അത് ശ്രദ്ധിച്ചു. ലക്ഷ്മി, ഞാൻ രാത്രിയിലും വരാം. അയാൾ നടന്നുപോയി. അന്ന് രാത്രിയിൽ പപ്പു വന്നപ്പോഴും കയ്യിൽ ഒരു പൊതി, കല്യാണിക്കുള്ള വസ്ത്രങ്ങൾ.
0: അയ്യോ, എനിക്കിതിനുള്ള യോഗമൊന്നുമില്ല.
1: അത് കൊള്ളാം, കൊണ്ടുകൊടുക്കാനും യോഗം വേണോ? കല്യാണി ഒന്നും മിണ്ടിയില്ല. അന്ന് അയാൾ അവിടെ നിന്ന് അത്താഴം കഴിച്ചു. പിന്നെ പല ദിവസങ്ങളിലും അയാൾ അവിടെ വന്ന് ഊണ് കഴിച്ചു. ആ വീട്ടിലെ ഒരംഗത്തെ പോലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടു. ഒരു ദിവസം അയാൾ ലക്ഷ്മിയോട് ചോദിച്ചു, കുഞ്ഞേ, നിനക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ?
0: എനിക്ക് പഠിക്കണം.
1: പപ്പു അവളെ സ്കൂളിൽ ചേർത്തു. പിന്നെ ആ ചെറ്റപുരയാകിയൊന്ന് പരിഷ്കരിച്ചു. രണ്ടു മുറികളും വൃത്തിയുള്ള ഒരടുക്കളയും ചെറിയൊരു തിണ്ണയും. കല്യാണിയിലും ചില മാറ്റങ്ങൾ. ഒട്ടിയിരുന്ന കവിളുകൾ തുടുത്തു. ചെമ്പിച്ചു കിടന്ന തലമുടി കറുത്ത് തഴച്ചു. കണ്ണുകൾക്ക് നല്ല തിളക്കം. ഒരു സന്ധ്യാനേരം

അന്ന് ഊണ് കഴിഞ്ഞ് പപ്പു തിന്നേ ചെന്നിരുന്നു. തന്നെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്ന കല്യാണോടായി, എന്താ കിടക്കുന്നില്ലേ? കിടന്നോളാം. ലക്ഷ്മി ഉറങ്ങിയോ? അവളുറങ്ങി. പിന്നെ എനിക്ക് ചിലതറിയണമെന്നുണ്ട്. എന്താ, എന്നെ കുറിച്ചാണോ? അതെ. പപ്പു തൻ്റെ പൂർവകഥ മുഴുവനും കല്യാണി പറഞ്ഞു കേൾപ്പിച്ചു. തീർന്നപ്പോൾ കണ്ണുനീർ തുടച്ചുകൊണ്ട്

ഒരു ദിവസം പപ്പു വന്നത് നേരം കുറേ വൈകിട്ടാണ്. റിഷ ഷെഡിൽ കൊണ്ടിട്ടിട്ട് പണിക്കലെത്തിയപ്പോൾ ആരോ അവിടെ നിൽക്കുന്നു. ഏ, കല്യാണിയോ? എന്താ ഇവിടെ നിൽക്കുന്നത്? കാണാഞ്ഞിട്ട് അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. നേരം ഇത്രയായിട്ടും ഉറങ്ങാഞ്ഞതെന്ത്? ഉറക്കം വരാഞ്ഞിട്ട് അയാൾ അവളുടെ അടുത്തേക്ക് കുറെ കൂടെ നീങ്ങി നിന്നു. അയാളുടെ വലതുകരം അവളുടെ തോളിൽ അമർന്നു. അവൾ അയാളുടെ മാറിലേക്ക് ചാഞ്ഞു.

ലക്ഷ്മി 4ാം ക്ലാസ് പാസ്സായി. പപ്പു അവളെ ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്തു. പഠിക്കാൻ സമർത്ഥയായി ലക്ഷ്മി. നന്നായി പാടും, പ്രസംഗിക്കും. കലോത്സവ വേദികളിൽ അവൾ താരമായി. വലിയ വീട്ടിലെ കുട്ടികൾ അവളെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കാറുണ്ട്. പക്ഷെ അവരെ ആരെയും തന്റെ വീട്ടിലേക്ക് അവൾ ക്ഷണിച്ചില്ല. കാരണം താൻ താമസിക്കുന്നത് ഒരു ചെറ്റപ്പുരയിലാണെന്നും വിദ്യാഭ്യാസമില്ലാത്ത തന്റെ അമ്മയും റിക്ഷാക്കാരനായ പപ്പുവിനെയും മറ്റുള്ളവർ അറിയുന്നത് അവൾക്ക് കുറച്ചിലാണ്.

ഒരു ദിവസം നേരം പുലരുന്ന മുമ്പ് പപ്പു റിക്ഷയുമായി പോകാൻ ഒരുങ്ങി. അയ്യോ, നേരം വെളുത്തില്ലല്ലോ, കുറച്ചും കൂടി ഉറങ്ങിയിട്ട് പോയാൽ പോരെ? പോരാ, ലക്ഷ്മിക്ക് ഇന്ന് ഫീസ് കൊടുക്കേണ്ട ദിവസമാണ്. കയ്യിൽ ഒരു കാശുമില്ല, തീവണ്ടി വരേണ്ട സമയമായി. ഇപ്പോൾ ചെന്നാൽ കുറച്ച് യാത്രക്കാരെ കിട്ടും. പപ്പു അതിവേഗം അവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ 9 മണിയായിട്ടും ഫീസിനുള്ള പണം തികഞ്ഞില്ല. കുറച്ച് രൂപ കൂടി വേണം. ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി ശീലമില്ല. അവസാനം തന്റെ പഴയ ചായക്കടക്കാരന്റെ കടയിൽ ചെന്ന് മുതലാളിയോട് വിവരങ്ങൾ പറഞ്ഞു. എടോ, താൻ എന്തിനാ വിഷമിക്കുന്നത്? അന്ന് താൻ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നിരുന്ന പണത്തില് ഇനിയും ബാക്കിയുണ്ട്. പപ്പു അയാളുടെ കയ്യിൽ നിന്നും ആവശ്യത്തിനുള്ള പണവും വാങ്ങി സ്കൂളിലെത്തി. ക്ലാസ്സിലേക്ക് അയാൾ കയറി ചെന്നു. എടോ, ആരാ നിങ്ങൾ? ഇറങ്ങട പുറത്ത്. അധ്യാപകന്റെ ആജ്ഞ. പപ്പുവിന്റെ അഭിമാനം വ്രണപ്പെട്ടു. അയാൾ അധ്യാപകന് നേരെ കയ്യോങ്ങി. അയ്യോ, അരുത്! ലക്ഷ്മിയുടെ നിലവിളി. പപ്പു പിന്തിരിഞ്ഞു. ലക്ഷ്മിയുടെ അടുത്ത് ചെന്ന് ഇതാ ഫീസ്, 1 രൂപ മുന്നിലിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തിയ പപ്പു പിന്നെ പുറത്തേക്കൊന്നും പോയില്ല. മുറിക്കുള്ളിൽ കയറി കിടന്നു. സ്കൂളിൽ വിട്ടു വന്ന ലക്ഷ്മി ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. ഇനി ഞാൻ അയാളുടെ കൂടെ എങ്ങും പോവില്ല. എന്റെ ക്ലാസ്സിൽ കയറി വന്ന് എന്നെ നാണം കെടുത്തി ആ മനുഷ്യൻ. സാറ് ചോദിച്ചു അയാളെ അറിയുമോ എന്ന്. അപ്പോഴ് നീ എന്താ പറഞ്ഞു? എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു റിക്ഷക്കാരനാണെന്നും യാതൊരു വിവരമില്ലാത്തവനാണെന്നും പറഞ്ഞു. ഛീ, നന്ദി കെട്ടവളെ. അയാൾ ഉള്ളത് കൊണ്ടാ നീ ഇത്ര പരിഷ്കാരിയായത്. തലമറന്ന് എണ്ണ തേക്കരുത്. ലക്ഷ്മി പിന്നെ ഒന്നും പറഞ്ഞില്ല. കല്യാണി തന്റെ അരിശം തീരുന്നതുവരെ അവളെ ശകാരിച്ചു കൊണ്ടേയിരുന്നു. ഇതെല്ലാം കേട്ട് പപ്പുവിന്റെ ഹൃദയം ത്രസിച്ചു. ആ പുരയ്ക്ക് തീവച്ചിട്ട് ഇങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ അയാൾക്ക് തോന്നി. തന്നെ അതിശയിപ്പിച്ച ആ നാവറുത്തു കളയാൻ അയാൾ മുന്നോട്ട് വന്നു. പക്ഷേ ഒരു നിമിഷം അയാൾ തന്റെ ദേഷ്യം നിയന്ത്രിച്ചു. താൻ 9 വർഷം മുമ്പ് ഓടയിൽ നിന്നും കണ്ടെടുത്ത പെൺകുട്ടി, തന്റെ ജീവിതത്തിന് ഒരുദ്ദേശമുണ്ടാക്കിയത് അവളാണ്. തന്റെ 9 വർഷത്തെ കഠിന പ്രയത്നത്തിന്റെ കലവറയാണ് അവൾ. സഹിക്കണം, ക്ഷമിക്കണം.

ലക്ഷ്മി ഇപ്പോൾ സ്കൂൾ ഫൈനൽ വിദ്യാർത്ഥിനിയാണ്. ചിലവ് വർദ്ധിച്ചു, പക്ഷെ അതിനനുസരിച്ചുള്ള വരുമാനം പപ്പുവിനില്ല. കാരണം അയാളുടെ അനാരോഗ്യം അയാളെ വല്ലാതെയാക്കി. റിക്ഷയും കൊണ്ട് ഒരു ഫർലോങ് ഓടുമ്പോഴേക്കും അയാൾ കിതയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ട് കൂട്ടുകാർ തങ്ങൾ പറഞ്ഞു, എടോ നമ്മുടെ പപ്പുവിൻ്റെ കാലമൊക്കെ കഴിഞ്ഞടോ, അയാൾ എന്തിനാ ആ തള്ളയെ നോക്കും വേണ്ടി ഇങ്ങനെ കിടന്ന് പാടുപെടുന്നത്? അല്ല അറിഞ്ഞോ, ആ പെണ്ണിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക ഇയാക്കാരിയാക്കാൻ. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷേ പപ്പു അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. അയാൾ വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടേയിരുന്നു. തന്മൂലം അയാൾക്ക് അസുഖമായി. വിട്ടുമാറാത്ത ചുമയും പനിയും ഉറക്കക്കുറവും ആഹാരം കഴിപ്പില്ലായ്മയും കൊണ്ട് അയാളുടെ ശരീരം നന്നേ

അതിനുള്ള കാലമായില്ല കല്യാണി. അവൾ പല പ്രാവശ്യം പറഞ്ഞു നോക്കി, യാതൊരു ഫലവും ഉണ്ടായില്ല. അയാൾ അവർക്ക് വേണ്ടി തന്നെ ജീവിച്ചു. ഒരു ദിവസം രാത്രി പപ്പു മടങ്ങി വന്നത് സ്കൂൾ ആനിവേഴ്സറിക്ക് ലക്ഷ്മിക്ക് കൊടുക്കാൻ അവൾ ആവശ്യപ്പെട്ട പച്ച നിറത്തിലുള്ള സാരിയും വാങ്ങിക്കൊണ്ടതെന്ന. വാർഷിക ദിനമെത്തി. സ്കൂളും പരിസരവും ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. അടുത്തതായി ലക്ഷ്മിയുടെ ഗാനമാണ്. ആരെയും ആകർഷിക്കും വിധം നന്നായി അണിഞ്ഞൊരുങ്ങി അവൾ നിറഞ്ഞ സദസ്സിനു മുന്നിൽ വന്നെത്തി.

0: അവളുടെ സംഗീതം ശരത്കാല നിലാവ് പോലെ പരന്നൊഴുകി. സദസ് നിശ്ചലവും നിശബ്ദവുമായി. ലക്ഷ്മി, എന്റെ ലക്ഷ്മി! ഹോളിന്റെ പുറകിൽ നിന്ന് നിലവിളി കേട്ട് ആളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി പപ്പു മുന്നോട്ട് വരുന്നു. അടുത്തെത്തിയില്ല. ഒരു ബെഞ്ചിൽ കാലുതട്ടി അയാൾ അവിടെ വീണു. ഇതിനിടയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും വിശിഷ്ടാതിഥികളും അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുമായി ലക്ഷ്മിക്ക് ചുറ്റും കൂടി. ഈ സമയം ആരോ പപ്പുനെ താങ്ങിയെടുത്ത് അവരെ വീട്ടിലെത്തിച്ചു. എല്ലാം കഴിഞ്ഞ് ലക്ഷ്മി വീട്ടിലെത്തി. അമ്മേ, ദേ ഇത് കണ്ടോ, എന്റെ പാട്ടിന് എനിക്ക് കിട്ടിയ സമ്മാനം. ഏ സ്വർണമോതിരമോ, ഇതാര് തന്ന്? ഞങ്ങളുടെ സ്കൂളിൽ വിശിഷ്ടാതിഥിയായി വന്ന ഗോപിനാഥൻ എന്ന ആള്. ഗോപിന്ന അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. കല്യാണിക്ക് സന്തോഷവും അഭിമാനവും തോന്നി. ആ വിവരം രാത്രിയിൽ പപ്പുവിനോട് അവൾ പറഞ്ഞു. നിങ്ങൾ അറിയുമോ ഈ പറഞ്ഞ ഗോപിയെ?
1: അറിയാം, എനിക്ക് മാത്രമല്ല

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓടയിൽ നിന്ന് എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം എൻ വസന്തകുമാരി

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിന് സമീപം ഡെക്കാൻ പീഠഭൂമിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ശില്പകലാചരിത്രത്തിലെ അത്ഭുതങ്ങളിലൊന്നായ എല്ലോറ ഗുഹകളിലേക്കാണ്. മതസൗഹാർദ്ദത്തിന്റെ ശില്പകലാ എന്ന് ഒറ്റ വാക്കിൽ എല്ലോറ ഗുഹകളെ വിശേഷിപ്പിക്കാം. ഏകദേശം 6-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ പാറകളിൽ കൊത്തിയെടുത്ത 34 ഗുഹകളുടെ ഒരു സമുച്ചയമാണ് എല്ലോറ. ഈ ഗുഹകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവ ബുദ്ധ, ഹിന്ദു, ജൈന മതങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് എന്നതാണ്. ഒരേ പ്രദേശത്ത് ഒരേ കാലഘട്ടത്തിൽ വിവിധ മതവിഭാഗങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ ശില്പങ്ങളിലൂടെയും കൊത്തുപണികളിലൂടെയും ആവിഷ്കരിച്ച ഈ ഇടം ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തിന്റെയും സഹിഷ്ണുതയുടെയും ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. എല്ലോറയിലെ 34 ഗുഹകളെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 1 മുതൽ 12 വരെയുള്ളവ ബുദ്ധ ഗുഹകളാണ്. 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഈ ഗുഹകളുടെ നിർമ്മാണം ആരംഭിച്ചത്. ബുദ്ധന്റെയും ബോധിസത്വന്മാരുടെയും ശില്പങ്ങളാണ് ഇവിടെ കൂടുതലായി കാണപ്പെടുന്നത്. ധ്യാനിക്കുന്ന ബുദ്ധന്റെ വിവിധ ഭാവങ്ങൾ, പത്മപാണി, വജ്രപാണി തുടങ്ങിയ ബോധിസത്വന്മാരുടെ ശില്പങ്ങൾ എന്നിവ ഇവിടെ കാണാം. 13 മുതൽ 29 വരെ ഹിന്ദു ഗുഹകളാണ്. 7-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയാണ് ഈ ഗുഹകൾ നിർമ്മിക്കപ്പെട്ടത്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൈലാസനാഥ ക്ഷേത്രമാണ്. ഒരൊറ്റ പാറയിൽ കുത്തിയെടുത്ത ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ ഏകശിലാശില്പങ്ങളിലൊന്നാണ്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രകൂട രാജാവായിരുന്ന കൃഷ്ണൻ ഒന്നാമനാണ് ഇത് പണികഴിപ്പിച്ചത്. കൈലാസപർവ്വതം, ശിവൻ, പാർവതി തുടങ്ങിയ ഹൈന്ദവ പുരാണ കഥകൾ ഈ ക്ഷേത്രത്തിന്റെ ഭിത്തികളിൽ മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നു. കൂടാതെ ഗുഹ നമ്പർ 15 ദശാവതാര ഗുഹയും വളരെ പ്രധാനപ്പെട്ടതാണ്. 30 മുതൽ 34 വരെ ജൈന ഗുഹകൾ, 9-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഗുഹകൾ നിർമ്മിക്കപ്പെട്ടത്. ജൈന തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങളാണ് ഇവിടെയുള്ളത്. ചെറിയ ഗുഹകളാണെങ്കിലും അതിസൂക്ഷ്മമായ കൊത്തുപണികൾ ഇവയെ ആകർഷകമാക്കുന്നു. ഇപ്രകാരം മതപരമായി ഗുഹകളെ തിരിച്ചിരിക്കുന്നത് ഗുഹകൾക്ക് മനുഷ്യൻ നൽകിയ വൈകല്യം എന്നുകൂടി പറയേണ്ടതുണ്ട്. കൈലാസനാഥ ക്ഷേത്രം ഒരു അത്ഭുതം തന്നെയാണ്. എല്ലോറയിലെ ഏറ്റവും വലിയ ആകർഷണം കൈലാസനാഥ ക്ഷേത്രം തന്നെയാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഒരൊറ്റ പാറയിൽ കൊത്തിയെടുത്ത ഈ ക്ഷേത്രം അന്നത്തെ ശില്പികളുടെയും എഞ്ചിനീയർമാരുടെയും അസാധാരണമായ വൈദഗ്ധ്യം വിളിച്ചോതുന്നു. ഈ ക്ഷേത്രം പണിയാനായി ഏകദേശം 4 ലക്ഷം ടണ്ണിലധികം പാറകൾ നീക്കം ചെയ്യേണ്ടി വന്നു എന്നതാണ് കരുതപ്പെടുന്നത്. രാവണന്റെ കൈലാസപർവ്വതത്തെ ഉയർത്തുന്ന ശില്പം ഈ ക്ഷേത്രത്തിലെ മനോഹരമായ കൊത്തുപണികളിൽ ഒന്നാണ്. മതസൗഹാർദ്ദത്തിന്റെയും കലാപരമായ മികവിന്റെയും ഉത്തമ ഉദാഹരണമായ എല്ലോറ ഗുഹകളെ 1983 യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. കാലത്തെ അതിജീവിച്ചു നിൽക്കുന്ന ഈ ശില്പങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിന്റെയും ശില്പകലാ പാരമ്പര്യത്തിന്റെയും മകുട ഉദാഹരണങ്ങളാണ്. ഈ മഹത്തായ സൃഷ്ടികൾ കാണാനും അതിന്റെ ചരിത്രം മനസ്സിലാക്കാനും ഈ വാക്കുകൾ നിങ്ങളെ പ്രേരിപ്പിക്കും എന്ന് തന്നെ കരുതട്ടെ.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രണ്ടു തരം ആളുകളുണ്ട്. ഒരു കാരണവുമില്ലാതെ അകന്നു പോകുന്നവർ, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും വിട്ടിട്ടു പോകാത്തവർ. ഇതിൽ നമ്മൾ എന്തിലാണ് നിൽക്കേണ്ടതെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

0: നമസ്കാരം. പൂക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. ഒരുപക്ഷെ ജനാലയ്ക്കപ്പുറം വെയിൽ നാളങ്ങൾ പൊലിയുന്ന ഒരു സായാഹ്നമാകാം ഇത്, അല്ലെങ്കിൽ പെയ്തു തോർന്ന മഴയുടെ തണുപ്പുള്ള ഒരു നേരമാകാം. എവിടെ ആയിരുന്നാലും ഈ റേഡിയോ ശബ്ദത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുകയാണ് പൂക്കുവെയിൽ തത്സമയ പരിപാടി. ഇന്നലെ ജൂൺ 5 നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന, പ്രകൃതിക്കായി മാറ്റിവെച്ച ഒരു ദിവസം, ലോക പരിസ്ഥിതി ദിനം. ഓരോ പുലരിയിലും നമുക്കായി പ്രകാശവും പ്രാണവായുവും തരുന്ന, ദാഹിക്കുമ്പോൾ നമുക്ക് ജീവാമൃതം തരുന്ന ഈ ഭൂമിയെക്കുറിച്ച് നമ്മളൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. നമ്മൾ പലപ്പോഴും പ്രകൃതിയെക്കുറിച്ച് ഓർക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ താങ്ങാനാവാത്ത ചൂടിൽ നമ്മൾ പൊള്ളുമ്പോഴോ മാത്രമാണ്. ഇനി ഒട്ടും വൈകിക്കൂടാ, പ്രകൃതിക്കായി നമുക്കിപ്പോൾ തന്നെ കൈകോർക്കേണ്ടതുണ്ട് എന്നതാണ് ഈ വർഷം ലോകം നമ്മളോട് പറയുന്നത്. വലിയ കാര്യങ്ങളല്ല, നമ്മുടെ വീട്ടുപടിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കരുതലുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പ്രകൃതിയുടെ പച്ചപ്പിലേക്ക് നമുക്ക് ഒരുമിച്ച് കാതോർക്കാം. തത്സമയ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഇത് വലിയ മലയിൽ നിന്ന് ശങ്കാകാരാണ്.
0: വലിയ മലയിൽ നിന്ന്
1: വാദോദന ക്ലബിലെ സംഘമാണ് വിളിക്കുന്നത്.
0: അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിച്ചു സാധാരണ വലിയമല വയോജന ക്ലബിൽ നിന്ന് ബാബുചേട്ടനാണ് എന്ന് പറയും. ഇത് സംഘം എന്ന് പറയുമ്പോ വേറെ ആരോ ആയിരിക്കും.
1: അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി.
0: ശരി, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ബാബുചേട്ടൻ ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നത്. ആ, പറഞ്ഞോളൂ ബാബുചേട്ടാ.
1: ഇവിടെ പറയാൻ ഇവിടെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ല.
0: ഇന്നലെ പ്രകൃതി ദിനമായിരുന്നു, എന്താ പറയാനുള്ളേ?
1: പരിസ്ഥിതി
0: ദിനമായിരുന്നു. അടിപൊളിയായിട്ടിരിക്കുകയാണ്. കണ്ണാടി നോക്കാം, മുഖം
1: നോക്കാം.
0: ശരി, അപ്പൊ അതുപോലെ എല്ലാരും ചെയ്യണ്ടേ?
1: എല്ലാവരും ചെയ്യണം.
0: ആ, അത് ഓർമ്മിപ്പിക്കാനുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ. ഒരുപാട് സ്ഥലങ്ങളിൽ ചെടി നടുകയും വൃത്തിയാക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തു എല്ലാരും.
1: ഞങ്ങൾക്ക് 2-3 ദിവസം കൊണ്ട് കൂടെ റേഡിയോ പരിപാടി കേൾക്കാൻ നിവൃത്തിയില്ല.
0: എന്ത് പറ്റി?
1: ഞങ്ങളെ റേഡിയോ കേബിള് മുറിഞ്ഞുപോയി.
0: ആരാണ് മുറിച്ചത്?
1: അത് താരം മുറിച്ചത് തന്നെ.
0: ഞാൻ വിചാരിച്ചു ആരെങ്കിലും ദേഷ്യം കൊണ്ട് മുറിച്ചത്.

0: അല്ല ഞങ്ങൾ ഇന്നലെ ഒരാളിന്റെ പറഞ്ഞത് ഒന്ന് വാങ്ങിക്കൊണ്ട് വന്നു, പുതിയത്
1: കേബിൾ വാങ്ങിച്ചോണ്ട് വന്ന് കണക്ട് ചെയ്തു.
0: ഓ
1: ശരി, ഇന്നിപ്പോ എത്ര പേരുണ്ട് അവിടെ?
0: ഞങ്ങൾ ഇന്ന് 14 പേരുണ്ട്.
1: എല്ലാരും റേഡിയോ അടുത്ത് ഇരിക്കുകയാണോ?
0: റേഡിയോ എല്ലായിടത്ത് ആണുങ്ങൾ മാത്രം, പെണ്ണുങ്ങൾ ഇപ്പുറത്തെ റൂമിനകത്ത്.
1: വർത്താനമൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഉറങ്ങുന്നവരുണ്ട് അല്ലേ?
0: ഓ ഉറങ്ങുന്നവരുണ്ട്.
1: ഉച്ചഭക്ഷണം കഴിഞ്ഞ ഒരു ഉച്ച മയക്കം.
0: അങ്ങനെ ഒന്ന് രണ്ടുപേരൊക്കെ ഉറങ്ങും. ഞങ്ങളും ചില സമയം ഞങ്ങളും ഉറങ്ങും.
1: എന്തിനാണ് ഉറങ്ങിയെന്ന് ആരും ചോദിക്കൂലല്ലോ.
0: ആരും ചോദിക്കില്ല.
1: സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അതറിയാം. അതുകൊണ്ട് ഉറങ്ങണെങ്കി ഉറങ്ങട്ടെ, അത്രയും നേരം സ്വസ്ഥമായിട്ടിരിക്കാലോ എന്ന് വിചാരിക്കും. കൊള്ളാം കൊള്ളാം. ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
0: ഞങ്ങൾക്ക് വേണ്ട വാടക വീടൊഴിഞ്ഞു.
1: ആ
0: ആ പാട്ടാണ് കേക്കേണ്ടത്.
1: വാടക വീടൊഴിഞ്ഞു. താക്കോൽ ഏൽപ്പിച്ചു കണ്ണുനീരോടെ പടിയിറങ്ങി. അതാണ് സർപ്പം എന്ന ചിത്രത്തിലെ പാട്ടാണ്. പി സുശീലയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്.
0: നമുക്കൊരു വീടില്ലെങ്കിൽ
1: ശരിയാണ്. അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വാടക വീട്ടിൽ താമസിക്കുമ്പോ രണ്ടു വർഷമൊക്കെ കഴിയുമ്പോ ഓണർ പറയും, ആ ഇനിയിപ്പോ ഇറങ്ങാനുള്ള സമയമായി. അവരപ്പോഴാ വീടിനെ സ്നേഹിച്ചു തുടങ്ങുകയായിരിക്കും. അവിടുന്ന് താക്കോൽ ഏൽപ്പിച്ച് ഇങ്ങനെ വേദനയോടെ പടിയിറങ്ങുന്ന ഒരു കാഴ്ച വളരെ സങ്കടകരമാണ്. അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ നമുക്ക് പാടിത്തരുന്നത്? പാടിക്കോളൂ.
0: ഒരു നാളും എന്നെ മറക്കില്ലെന്ന് പല നാളും നീ പറഞ്ഞതല്ലേ, ഇന്നലെ നേരവും കാത്തു കാത്തു നിന്നെ, ഇന്നും ഇരുപ്പാണേ കൂട്ടുകാരി, ഇല്ലായോരിക്കലും നിന്നെ മറക്കില്ല, എന്നിൽ ജീവനുള്ള കാലം കൂട്ടുകാരാ, ഏറെ നാളായു ഞാൻ എന്റെ മനസ്സിലെ നിന്നെ പ്രതിഷ്ഠിച്ചൻ ദേവനായി, സ്നേഹിതയല്ല നീ കൂട്ടുകാരി, എന്റെ മനസ്സിലെ എന്നും കൊതിക്കുന്ന ദേവതയാണ് നീ.
1: ഓക്കെ, അപ്പൊ ശരി കൂട്ടുകാരാ, നമുക്ക് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി. എന്തേ?
0: ഞാൻ ഈ പാട്ട് പകുതിയെ പാടിയുള്ളൂ.
1: ഇനി കൊറേ ഉണ്ട് എനിക്കറിയാം, അത്രേ സമയം നമുക്കില്ലല്ലോ.
0: അതുകൊണ്ടാണ് ഞാൻ പകുതി പാടിയത്.
1: ശരി, അപ്പൊ എന്തായാലും പാട്ട് പാടിയ കൂട്ടുകാരനും കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് വാടക വീടൊഴിഞ്ഞു എന്നുള്ള പാട്ട് കേൾക്കാം.
0: പിന്നെ ഞങ്ങൾ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി, കേൾക്കണ എല്ലാ സഹോദരങ്ങൾക്കും
1: വേണ്ടിയും,
0: എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയും.
1: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം. ഓക്കെ ശരി. പോക്കുവൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് വലിയമല വയോജന ക്ലബിൽ നിന്നുള്ള ബാബുചേട്ടനാണ് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി നമ്മളോടിപ്പോൾ സംസാരിച്ചത്. വാടക വീടൊഴിഞ്ഞു എന്നുള്ള മനോഹരമായ ഒരു പാട്ടാണ് തുടക്കത്തിലേക്ക് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കുമായി നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവയലിൽ തത്സമയ പരിപാടിയാണ്. പ്രിയപ്പെട്ടവർക്ക് വീണ്ടും പോക്കുവയലിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞു തെന്നലായി വന്ന് നമ്മെ തലോടിയും ഒരു തണൽ മരമായി വന്ന് നമുക്ക് തണലേകിയും പ്രകൃതി എപ്പോഴും നമ്മളോട് സംസാരിക്കാറുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ആ ശബ്ദം കേൾക്കുവാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അത് പലതരത്തിലുള്ള ദുരന്തങ്ങളായി നമ്മളെ ആക്രമിക്കാറുമുണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തെ ഓർക്കുന്ന ഒരു ആ ഒരു കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ, കോള് കട്ടായി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്കൊരു പ്രിയ ഗാനം ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സ്വാഗതം. പ്രകൃതിയുടെ മണമുള്ള മറ്റൊരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോയി. ഇന്ന് ഈ പോക്കുവെയിൽ നമുക്ക് മരങ്ങളെക്കുറിച്ചും പുഴകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഒരു പാട്ട് വേണം. വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് പാട്ട് ആവശ്യപ്പെടുന്നത്. സാഗരമേ ശാന്തമാകനി എന്ന മദനോത്സവം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആര്യനാട് നിന്നും സിമിയാണ്. ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സഹൃദയൻ മാവിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചുബി പമ്പ് സെറ്റിലെ പുളിമൂട് പമ്പിലെ അവിടുത്തെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ചെറിയ റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കോള് കണക്റ്റ് ആകാത്തത്. അപ്പോൾ സിമി ആവശ്യപ്പെട്ട ഒരു പാട്ട് നമുക്ക് പോക്കുവെയിലൂടെ അടുത്തതായി കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഓക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. നമ്മളീ ഭൂമിയിൽ വന്നു പോകുന്ന വെറും യാത്രക്കാർ മാത്രമാണ്. എന്നാൽ നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ ഈ ഭൂമി വളരെ സുരക്ഷിതമായി നമ്മൾ കാത്തുവെക്കേണ്ടതുണ്ട്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ പ്രകൃതിക്കായി ചെയ്ത ഒരു നല്ല കാര്യം എന്തായിരിക്കും? ഒരു തൈ നട്ടതോ പ്ലാസ്റ്റിക് ഒഴിവാക്കിയതോ അല്ലെങ്കിൽ ഒരിത്തിരി വെള്ളം കരുതി വെച്ചതോ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ പ്രകൃതി വിശേഷങ്ങൾ കൂടി നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ സംസാരിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ദീപികയാണ്.
0: ദീപിക, എവിടുന്നാ വിളിക്കണേ?
1: തിരുമല.
0: വിളിച്ചിട്ടുണ്ടല്ലോ എന്നെ. കഴിഞ്ഞ ശനിയാഴ്ച വിളിച്ചോ?
1: കഴിഞ്ഞ ശനിയാഴ്ച ഇല്ല, ഇല്ല,
0: അതിന്റെ മുന്നത്തെ ശനിയാഴ്ചയാണ് വിളിച്ചത്.
1: അല്ല, അത് എന്റെ ചേച്ചിയാണ് വിളിച്ചത്, അമ്മമ്മയാണ് വിളിച്ചത്.
0: അതെ അതെ, പറഞ്ഞോളൂ ദീപിക. ഇന്നിപ്പോ ശനിയാഴ്ച ആയിട്ട് എന്തൊക്കെ ഉണ്ട്? ഇന്നലെ പരിസ്ഥിതി ദിനമായിട്ട് എന്തൊക്കെ ചെയ്തു?
1: ഇന്നലെ കുറെ സ്കൂളില് കുറെ ചെടിയൊക്കെ നട്ടു,
0: നട്ടുപിടിപ്പിച്ചു.
1: അതല്ലാതെ പിന്നെ ക്ലാസ് റൂം ഒക്കെ വൃത്തിയാക്കി.
0: വീട്ടിലോ?
1: വീട്ടിലങ്ങനെ
0: ഒരുപാട് ചെടികളൊക്കെ ഉള്ള വീടാണോ? ഒരുപാട് പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ടോ വീട്ടില്? ചെടികളോടൊക്കെ ഇഷ്ടമാണോ ദീപികയ്ക്ക്? ആണ്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ടോ? നല്ലതാ, അതിനൊരു മനസ്സ് വേണം. കാരണം ഈ പ്രകൃതി നമുക്ക് വേണ്ടി

0: മാത്രമുള്ളതല്ലല്ലോ അല്ലേ. വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളത് കാത്തു സൂക്ഷിക്കണ്ടേ. സ്കൂളൊക്കെ തുറന്നല്ലോ, എങ്ങനെയുണ്ട്, കൂട്ടുകാരെയൊക്കെ കണ്ടോ?
1: പുതിയ കുട്ടികളാരും
0: പഴയ ആൾക്കാരൊക്കെ തന്നെ. ന്യൂ കമേഴ്സ് ആരും വന്നില്ല? ഇല്ല. ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ ദീപികയ്ക്ക്? എല്ലാരും ഫ്രണ്ട്സ്. എന്നാലും ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ പറയുന്നില്ല. മറ്റുള്ള കൂട്ടുകാരി കേട്ട് അവർക്ക് വിഷമാവണ്ടല്ലോ അല്ലേ. എല്ലാവരും ആയിട്ട് നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരി നമുക്ക് ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാവും. ഒരു മൂന്നോ നാലു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ, അവരോട് ഷെയർ ചെയ്യുന്ന എല്ലാം നമ്മൾ മറ്റുള്ള കൂട്ടുകാരോട് എന്ത് ചെയ്യാറില്ല, ഷെയർ ചെയ്യാറില്ല. അതിനേക്കല്ലേ. അപ്പൊ എല്ലാ ദിവസവും ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും? സ്കൂളിൽ നിന്ന് കഴിക്കും. കമ്പൽസറി ആയിട്ട് എല്ലാരും അവിടെ നിന്ന് കഴിക്കണം എന്നുണ്ടോ?
1: അങ്ങനെയില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന്
0: വേണമെങ്കിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കഴിക്കാം. സ്കൂളിലെ ഫുഡൊക്കെ നല്ലതാണോ? പിന്നെ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ ഒരു സുഖം ഉണ്ടാവും അല്ലേ. കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഒക്കെ കാണും. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് ദീപികയ്ക്ക്?
1: ഒന്നാം വേഗം പാടി എന്ന് പറയുന്ന പാട്ടാണ്.
0: അമ്മുമ്മക്ക് വേണ്ടിട്ടാണോ?
1: അമ്മുമ്മക്ക് വേണ്ടിട്ടാണെന്ന് വെച്ചാ വീട്ടിലുള്ള എല്ലാവർക്കും.
0: എല്ലാവർക്കും അപ്പോ. ദീപിക ഇപ്പൊ ഏത് ക്ലാസ്സിലാ? ഇപ്പൊ ആറാം ക്ലാസ്സില്. ഒരു പാട്ട് പാടുന്നുണ്ടോ
1: ഇപ്പോഴോ?
0: ആ, ഒരു പാട്ട് പാടിക്കോ.
1: ഓക്കെ,
0: റെഡി.

0: ഭയങ്കര രസമല്ല, അടിപൊളിയായിരുന്നല്ലോ.
1: താങ്ക് യു.
0: നന്നായിട്ട് പാടി. നല്ല, ഞാൻ മുമ്പ് പറഞ്ഞു, ദീപിക എന്നോട് ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്?
1: അല്ല അല്ല,
0: അല്ല.
1: സംസാരിച്ചിട്ടുണ്ട്.
0: ഓക്കെ, അന്ന് ഒരു പാട്ട് പാടിയല്ലോ. യെസ്, വളരെ സ്വീറ്റ് ആയിട്ട് പാടി. നല്ലൊരു
1: താങ്ക് യു.
0: പാട്ടാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ. സ്കൂളിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കണം. നമുക്കും വാട്സപ്പിലേക്ക് ഒരു പാട്ട് പാടി അയക്കണം. അപ്പം നമുക്ക് വാട്സപ്പ് ഗാനമായിട്ട് കേൾക്കാം. അപ്പൊ ഇപ്പോ പറഞ്ഞ ഒന്നാം രാഗം പാടി, ഏത് സിനിമയിലെ പാട്ടാ അത്?
1: അതറിയില്ല.
0: പഞ്ചാഗ്നിയിലെ പാട്ടാണോ അതോ നാടോടിക്കാറ്റിലെ പാട്ടാണോ? ഒന്നാം രാഗം പാടി, ഒന്നിനെ മാത്രം തേടി. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ പാട്ടാണ്. നമുക്ക് രണ്ടോർക്കും തെറ്റിപ്പോയി. തൂവാനത്തുമ്പികൾ. താങ്ക് യു വെരി മച്ച് ഡിയർ. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണേ, ചേച്ചിയെയും അമ്മുമ്മയെയും എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണേ. ഓക്കെ ദീപിക. ഓക്കെ, ബൈ. പോക്കുവൽ തത്സമയ പരിപാടിയിൽ തിരുമല നിന്നും ദീപികയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അങ്ങനെ സ്കൂളൊക്കെ തുറന്നു. അപ്പൊ കൂട്ടുകാരുമായിട്ടൊക്കെ ഇങ്ങനെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ പങ്കിട്ട് പോവുകയാണ്. അപ്പോൾ കാതോട് കാതോരം എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ട് അതിമനോഹരമായി തന്നെ ദീപിക നമുക്ക് വേണ്ടി പാടി. അപ്പോൾ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഒന്നാം രാഗം പാടി എന്നുള്ള പാട്ടാണ്, തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ. ആ ഗാനം നമുക്ക് എല്ലാവർക്കുമായി ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884112. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന പച്ചപ്പ് അത് വെറുമൊരു കാഴ്ചയല്ല, അത് നമ്മുടെ ജീവൻ്റെ താളമാണ്. പ്രകൃതിയെ സ്നേഹിക്കുക എന്നാൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് കൂടിയാണ് അർത്ഥം. നാളത്തെ മക്കൾക്കായി, നാളത്തെ തലമുറകൾക്കായി നമുക്ക് ഈ ഭൂമിയെ കുറച്ചുകൂടി മനോഹരമായി കാത്തുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ. ഗിരിജ കല്ലാർ പറഞ്ഞോളൂ.
1: സുഖമാണോ?
0: സുഖമായിട്ടിരിക്കുന്നു.
1: എത്രയും നാളെ എന്റെ ഫോണൊക്കെ കേടായി പോയി. വിളിക്കാൻ പറ്റാതെ ഇന്നലെ പോയി കൊണ്ടുവന്ന്, നന്നാക്കി കൊണ്ടുവന്ന് വെച്ചു.
0: ശരി, മഴയൊക്കെ ഉണ്ടോ നാട്ടില്?
1: ഒമ്പ് ഭയങ്കര മഴ.
0: ഇപ്പോഴും മഴയുണ്ടോ?
1: ഇപ്പോഴും മഴ തന്നെ. ഞാൻ വീട്ടിനകത്ത് വരാന്തേന്റെ സൈഡിൽ നിന്നിട്ടാണ് വിളിക്കുന്നത്.
0: ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്ന ആ ഒരു തണുപ്പിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ മഴയില്ല.
1: ഒരു വെയില് വയ്ക്കുമ്പോ ഒരു മഴ പെയ്യും.
0: ഒരു വെയില് അടുത്തൊരു മഴ. അതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. മഴ പെയ്യട്ടെ, മഴ പെയ്യണം, എങ്കിലല്ലേ നമുക്ക് വെള്ളമൊക്കെ കിട്ടൂ. ഇതിനുമുമ്പ് വിളിക്കുമ്പോ എന്താ പറഞ്ഞിരുന്നേ? വെള്ളം ഇല്ല, കഷ്ടപ്പാടാണ്, കുളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയല്ലേ. അപ്പൊ ഇനി നമ്മുടെ ഇറമ്പത്ത് ഇങ്ങനെ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചാൽ ഇഷ്ടംപോലെ മഴവെള്ളം കിട്ടുമല്ലോ. ആ, നല്ല മഴവെള്ളത്തിൽ കുളിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്.
1: അത് മാത്രമല്ല, ഞാൻ ചൂടാക്കിയാണ് വിളിക്കുന്നത്. ശ്വാസം മുട്ടലുള്ളതുകൊണ്ട്
0: മഴവെള്ളത്തിനെ ചൂടാക്കോ?
1: അല്ല, വെള്ളം അടുത്ത് അടുപ്പിൽ വെച്ചാക്കും.
0: അതാണ് മഴവെള്ളം.
1: മഴവെള്ളം.
0: മഴവെള്ളം ചൂടാക്കി കുളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സാധാരണ നമ്മള് ഡയറക്റ്റ് മഴവെള്ളത്തിൽ ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ ചെറുതിലേക്ക്.
1: അങ്ങനെ ഓവറായിട്ടൊക്കെ കുളിക്കാൻ അങ്ങനെ പറ്റില്ല.
0: അതിനെ മഴവെള്ളം ചൂടാക്കി കുളിക്കുമ്പോ അതിന്റെ ഒരു പ്രത്യേക ഒരു സുഖമുണ്ടോ? ആണല്ലേ. എല്ലാരുടെ ഈ ടിപ്പ് നമുക്ക് പറഞ്ഞു കൊടുക്കാം.
1: നല്ല ഇതാണ്. വേറെ പിന്നെ അതില് അണുക്കളൊന്നും കാണില്ല.
0: അതുപോലെ ആദ്യത്തെ രണ്ടു മൂന്ന് മഴ കഴിഞ്ഞാൽ അന്തരീക്ഷമൊക്കെ ഒന്ന് ശുദ്ധമാവും.
1: അത് മാത്രല്ല, നമ്മളെ എറമ്പത്തുനിന്ന് വീഴുന്നത് പലപ്പുറത്ത് പലതും ഇലയും അതും എല്ലാം അണുക്കളുണ്ട്. കൊതു പല പക്ഷികളെല്ലാം തോന്നി പാറ്റൊക്കെ
0: അതൊരു പ്രത്യേകമായ ഒരു വെള്ളമാണ്, ഔഷധ ഗുണമുള്ള വെള്ളമാണ്.
1: മഴവെള്ളം ശുദ്ധമായ വെള്ളമാണ്, അത് നല്ല ശുദ്ധീകരിച്ച് നമ്മള് കുടിക്കുന്നുണ്ടല്ലോ. ഞങ്ങള് ദിവസവും കുടിക്കും.
0: മഴവെള്ളം കുടിക്കോ?
1: മഴവെള്ളം കുടിക്കും.
0: അതെങ്ങനെ എടുക്കും ശുദ്ധമായിട്ട്?
1: അത് തുണി വെച്ച് നല്ല വെള്ള തോർത്ത് എന്തെങ്കിലും വെച്ച്
0: അരിച്ചെടുക്കും.
1: കലത്തിൽ വാവച്ച് കെട്ടി.
0: ഓ, അത് ശരി.
1: അങ്ങനെ കുടിക്കും. അങ്ങനെ വെച്ച് തെളിച്ചെടുത്ത് കഞ്ഞി വെക്കാം. എന്തിനാണോ ചെയ്യാം.
0: വെള്ളം, മഴവെള്ളവും വെള്ളമല്ലേ അല്ലേ?
1: പിന്നല്ലേ, നമ്മ ചാവുമ്പ ഒന്നും കിട്ടൂലേ.
0: അങ്ങ് അങ്ങ് മുകളീന്ന് വരണതല്ലേ.
1: എത്ര നാളായെന്ന് അറിയാൻ പയ്യ എനിക്ക് സംസാരം. ഇന്നലെ പുള്ളിക്കാരെ പിന്നെ റാലിയിലെടുത്ത് കൊണ്ടിരുന്നിട്ട് സാറിന്റെ അടുത്ത് പുള്ളി കൊണ്ടുപോയി പറയാണ്, ഞാൻ എനിക്ക് ടീച്ചറെ ഞാൻ ടീച്ചറിനെ കാണും എന്നൊക്കെ കൊണ്ടുപോയിട്ടിരുന്നോണ്ട് അലപ്പം പറച്ചിലൊക്കെ ആയിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ പുള്ളി പിന്നെ റാലിയില് ബാറ്ററി ഇല്ലെന്ന് പറഞ്ഞപ്പോ ബാറ്ററി ഒക്കെ ചെന്ന് അപ്പോഴും വാങ്ങിച്ചോണ്ട് വന്ന് വെച്ചാണ് പാട്ട് കേൾക്കാൻ. പാട്ട് മാത്രമല്ല, പിന്നെ പുള്ളി പറഞ്ഞിട്ട് പോയത് നാടക ഗാനത്തിലെ ഒരു ശൂന്യാകാശെന്നുള്ള പാട്ടാണ് കേട്ടിട്ട് പോയത്.
0: അപ്പം
1: അത് ഇടൂലെന്ന് പറഞ്ഞതില്ല.
0: എപ്പോഴെങ്കിലും നമ്മൾ ഈ പാട്ട് കേൾപ്പിക്കാം. ഇന്നല്ല, നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ പാട്ട് കേൾപ്പിക്കാം.
1: ഞാൻ വേറെ പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഇന്നിപ്പോ ഏത് പാട്ടാ പറഞ്ഞിരിക്കുന്നേ?
1: ഇന്ന് പറഞ്ഞിരിക്കുന്ന പഴയ സിനിമയാണ് കാട്. ചിത്രത്തില് യേശുദാസും പി സുശീലയും പാടിയ പാട്ടാണ്. ഏരെല്ലാം പാലപുത്തു പൂമരങ്ങൾ കുടപിടിച്ചു.
0: അതാണ്.
1: പ്രകൃതിയെ കുറിച്ചും
0: പ്രകൃതി ദിനത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വകയായിട്ട് ഇരിക്കട്ടെ ഒരു പ്രകൃതി ഗാനം എന്ന് വിചാരിച്ചു.
1: പ്രകൃതി ഗാനം.
0: ഏഴിലം പാലപൂത്തു പൂമരങ്ങൾ
1: കുടപിടിച്ചു.
0: അത് വളരെ
1: തേലിമലയിൽ.
0: ആ അതാണ് അവിടെ അവിടെ കല്ലാറും ഇതുപോലെ തന്നെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ സ്വൈരസല്ലാപം ചെയ്യുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചോ? ചോറ് കഴിച്ചു. അപ്പൊ ചേട്ടൻ വരുമ്പോ എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണം.
1: ഭയങ്കര ഇഷ്ടമാണ് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ മദ്യൻ സാറിന്റെ കാലും ഇഷ്ടമാണ്, ടീച്ചറെ സംസാരവും എല്ലാം കേൾക്കണം. വന്ന് പുള്ളി ബി എസ് എസ് സി വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ അഥവാ റാലി സ്ഥലം ഓഫ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇടിവെട്ടിയ മഴ വരെ ചെയ്യുകയാണെങ്കിൽ ഞാൻ റേഡിയോ ഓഫ് ചെയ്ത് വെക്കും. അപ്പോഴ് പുള്ളി വന്ന ഉടനെ എന്നെ വാർത്ത കേൾക്കണം, പുള്ളിക്ക് എല്ലാം കേൾക്കണം. അങ്ങനെ 8-9 വരെ പിന്നെ കേൾക്കും. പിന്നെ നമുക്ക് കൂടുതൽ നേരത്തെ വരിക രാത്രിയിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റും. ഞാനെയും പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഭരണ സൗണ്ട് കേൾക്കാൻ
0: പറ്റും.
1: ഉണ്ട്. 11 വരെ കേൾക്കാൻ ഒക്കില്ല,
0: ശബ്ദം കേൾക്കാൻ പറ്റൂല അല്ലേ വരണമെങ്കിൽ.
1: വരണമെങ്കിൽ റേഡിയോ ശ്രദ്ധിച്ചിരിക്കാൻ നമ്മള് മുറ്റത്തിറങ്ങി നമ്മളെ വീട്ടിൽ ഇറങ്ങി വന്ന്
0: നമ്മളെ പാട്ടിൽ അങ്ങനെ രസിച്ചിരിക്കുമ്പോഴായിരിക്കും ആൾ ഇങ്ങോട്ട് വരുന്നത്. പാട്ടിനേക്കാൾ വലുതാണല്ലോ ജീവൻ.
1: അതുകൊണ്ട്
0: ശരി. അപ്പൊ ഇന്ന് പോക്കുവെയില് 7 കേൾക്കാൻ പറയണം.
1: അല്ല പുള്ളി റേഡിയോയിലെടുത്തന്നെ കിടക്കണത്.
0: അപ്പൊ എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കുകയും വേണം. ഞാൻ രണ്ടുപേര് പാടി വച്ചിരിക്കാം, അപ്പൊ വരുമ്പോ കേക്കട്ടെ. പാടട്ടോ? കുറച്ചേ അറിയാവുള്ള എനിക്ക്. ശൂന്യാകാശം താഴേ മരുഭൂമി തപസ്സു ചെയ്യ

0: അത്രേ മതി. അപ്പൊ ഇത് ചേട്ടന് വേണ്ടി ഞാൻ പ്രത്യേകം പാടിയതായിട്ട് പറയണം.
1: ശരി ശരി,
0: ഓക്കെ
1: ഓക്കെ
0: ശരി.
1: റേഡിയോയിലൂടെ മാത്രം ഇങ്ങനെ വെക്കുമ്പോഴുള്ള ഈ സംഭാഷണം വലിയ റേഡിയോ കൂടി എനിക്ക് നല്ലത് സംസാരിക്കാൻ പറ്റില്ല. എന്റെ ഫോണും കേടായി പോയി. ഫോണ് പുള്ളി ബി എസ് എസ്
0: കൊണ്ടുപോകുമ്പോ നേരിട്ട് കാണണം.
1: ഞാൻ വരും, ഞങ്ങക്ക് വരാൻ പിന്നെ ദൂരമൊന്നുമില്ല. പിന്നെ പറയാ പുള്ളി സ്വയമേ പറയാണ് എനിക്ക് വരാൻ ദൂര താമസമൊന്നുമില്ല. ഞാൻ ഇന്ന് വേണമെങ്കിലും വരും ടീച്ചറിനെ കാണാൻ.
0: അപ്പൊ ഒരു ദിവസം രണ്ടുപേരും കൂടെ അങ്ങോട്ട് പുറപ്പെടുക, ഒന്ന് വിളിച്ചിട്ട്
1: പുള്ളി പറഞ്ഞു നമുക്ക് പോവാം, നമുക്ക് പോയി കാണാം, അവിടെ ചെന്നിട്ട് നമുക്ക് വിളിക്കാം എന്ന്. വിളിച്ചിട്ട് നമുക്ക് അവിടെ പോവാം എന്ന് എന്റെ ഒരു പറയണേന്ന്. ടീച്ചറിന് ഭയങ്കര ഇഷ്ടമാണ്,
0: അതിയായത്
1: സഹോദരൻ. പുള്ളിക്ക് ഒരു സഹോദരിയേ ഉള്ളൂ, അപ്പം ആ
0: സഹോദരത്തിന്റെ മറ്റൊരു സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി. ഉള്ളിന്റെ ഉള്ളിലെ സ്നേഹം കൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തേക്ക് തികഞ്ഞ്. ശരി, അപ്പൊ പ്രത്യേക സ്നേഹാന്വേഷണം പറയണം. പാട്ട് കേൾക്കാം?
1: ഓക്കെ
0: ശരി ശരി. പോക്കുവിൽ തത്സമയ പരിപാടിയിൽ കല്ലാറിൽ നിന്ന് നമ്മളോട് ഗിരിജ ചേച്ചിയാണ് ഇപ്പൊ സംസാരിച്ചത്. അങ്ങനെ ഭയങ്കര സ്നേഹം നിറഞ്ഞ വർത്തമാനമായിരുന്നു. അപ്പൊ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നതും അങ്ങനെ ഒരു പാട്ട് തന്നെയാണ്. പ്രകൃതി ദിനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സംബന്ധിക്കുന്ന പാട്ടുകളുമൊക്കെ നമുക്ക് ആവശ്യപ്പെടാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? ആ പറഞ്ഞോളൂ. ഒന്നുമില്ലേ പറയാം. വീട്ടിലൊക്കെ ചെയ്തോളൂ, അതോ കുടുംബശ്രീയിലൊന്നും പോയില്ല?
1: കുടുംബശ്രീയിലൊന്നും
0: ചേർന്നിട്ടില്ല. ഇപ്പൊ കുടുംബശ്രീയിലൊന്നും പോകുന്നില്ല. എന്നാലും വീടും പരിസരമൊക്കെ തൂത്ത് വൃത്തിയാക്കിയൊക്കെ ചെയ്തു. മഴ വന്നതും പച്ചക്കറികളൊക്കെ നാശമായി പോയാ? പുല്ല് വളർന്നു കേറും അല്ലേ? ഈ പുല്ലൊക്കെ വളർന്നിറങ്ങുമ്പോ ചെറിയൊരു കൊതുക്
1: വരും.
0: പ്രത്യേകിച്ചും ഈ പുല്ലിലൊക്കെ വന്നിരിക്കുന്ന ഒരു ചെറിയ കൊതുക് ഉണ്ട്, മനുഷ്യനെ കഴിച്ചു കൊല്ലുന്ന ഒരു കൊതുകാണ്. കൊതുകും ചെറിയ ചെറിയ ഈച്ചയും അട്ടയും എല്ലാം കയറി
1: വരും.
0: പ്രത്യേകിച്ച് മഴ സീസൺ ആകുമ്പോ പിന്നെ പറയുകയും വേണ്ട.
1: എന്നാലും
0: മഴ പെയ്യട്ടെ, മഴ പെയ്താലല്ലേ വെള്ളം കിട്ടൂ. എല്ലാം വേണം. അതെ അതെ, പിന്നെ നമ്മള് മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെ പറയും. എന്നാലും നമുക്ക് ഇതെല്ലാം ഇഷ്ടമാണ്. അതെ, അങ്ങനെയൊക്കെ പറയുക പറഞ്ഞാൽ ഒരു അതും ഒരു പ്രകൃതി നിയമമാണ്, അങ്ങനെയൊക്കെ അങ്ങ്
1: പറയും.
0: അതെ, അപ്പൊ ആ അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? സർഗം എന്ന ചിത്രത്തിലെ. ചേട്ടൻ എന്ത് പറ്റി സംസാരിക്കാൻ വയ്യാത്ത? തന്നിട്ട് ഓടിപ്പോയാ? സ്വരരാഗ ഗംഗാ പ്രവാഹമേ. വെള്ളം നിറഞ്ഞ ആ മുക്കിയൊക്കെ എടുക്ക, എനിക്ക് വയ്യ.
1: ആ
0: നല്ല ശുദ്ധ നല്ല തെളിഞ്ഞ വെള്ളമാണോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും മഴ, ഈ ജൂൺ മാസമാണ്, മഴക്കാലമാണ്. നമ്മുടെ ഷേർലി ജഡ്ജ് പറയുന്നത് പോലെ, മന്നൂർ കോണത്ത് നിന്ന് വിളിക്കുമ്പോ ഇങ്ങനെ പറയും, വെയിലാണ് കൃഷിക്ക് നല്ലത് എന്ന് പറയും. അത് കറക്റ്റ് ആണ്. കാരണം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം, ആവശ്യത്തിന് വെള്ളമൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിന്. അതെ അതെ, മഴയത്തെല്ലാം പോയി. ശരി, അപ്പൊ മഴ സീസൺ കഴിയുമ്പോ നമുക്ക് വീണ്ടും നട്ടുപിടിപ്പിക്കാം. അതെ അതെ, ആയിക്കോട്ടെ. അപ്പോ നമുക്ക് ഇന്ന് സ്വരരാഗ ഗംഗാ പ്രവാഹമേ എന്നുള്ള പാട്ട് കേൾക്കാമോ? ശരി, ഓക്കെ ഓക്കെ, വെൽക്കം. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് പരുത്തിക്കുഴിയിൽ നിന്ന് ശശികല ചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചത്. അപ്പോൾ ഇങ്ങനെ മഴയും അതിൻ്റെ പ്രശ്നങ്ങളും, എന്നാൽ മഴ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. എന്നാലും കൃഷിക്ക് വെള്ളം വേണമെങ്കിൽ മഴ കൃഷിക്ക് എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് നമുക്ക് സ്വരരാഗ ഗംഗാ പ്രവാഹമേ എന്നുള്ള സർഗം എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891881249. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. നമ്മളെ പരിസ്ഥിതി ദിനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും കൂടി ഒപ്പം ഇങ്ങനെ പങ്കുവെച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഒരു മരം നടുക എന്നാൽ ഒരു ജീവനെ ഭൂമിക്ക് സമ്മാനിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. വേരുകൾ കൊണ്ട് മണ്ണിൽ പടർന്ന് ശാഖകൾ കൊണ്ട് ആകാശത്തെ തൊട്ട് വരും തലമുറയ്ക്കായി തണലും പ്രാണവായുവും കാത്തുവയ്ക്കുന്ന പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് ഓരോ മരങ്ങളും. അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒരു മരത്തെയെങ്കിലും നടാം. വെറുതെയല്ല, ഒരു കുഞ്ഞിനെ പോലെ നമുക്കതിനെ സ്നേഹത്തോടെ വളർത്താം. തീർച്ചയായും അത് പ്രകൃതിക്ക് നാളെ ഒരു നാളെയുടെ തലമുറയ്ക്ക് നമുക്കതൊരു തണലാകും. നമ്മളോടൊപ്പം ഇപ്പോഴൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചറേ.
0: നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
1: മനസ്സിലായി.
0: അവിടുന്ന് എന്താണ് ഒരു ബഹളം കേട്ടത് ഇപ്പൊ?
1: പട്ടി.
0: എന്റെ അമ്മ, ഞാൻ പേടിച്ചു പോയല്ല. ഇനിയിപ്പൊ ഈ മൈക്ക് കൂടെ ആയിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചു.
1: ഒരാള് വന്നപ്പോഴേ രണ്ട് നായ്ക്കളുണ്ട്, അത് കുറച്ചത്.
0: ഇങ്ങനെയൊക്കെ കുറയ്ക്കാൻ പഠിപ്പിക്കല്ലേ കേട്ടോ. ഇനിപ്പോട്ട്, ഞാൻ ക്ഷമിച്ച്. വലിയ ഒരു ശബ്ദം ഞാൻ പറഞ്ഞോണ്ടിരുന്നപ്പോ എനിക്ക് ചിരിയും വന്നു. പിന്നെ ഞാൻ കൺട്രോൾ ചെയ്തിരിക്കുകയായിരുന്നു. ആ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്? സുഖമാണോ? മഴയൊക്കെ ഉണ്ടോ?
1: മഴ ഉണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു.
0: ഇന്നലെയാണോ മെനിഞ്ഞാന്നാണോ? ഇന്നലെ ഇന്ന് മഴയില്ല. ഇങ്ങനെയാണ്, ഒരു ദിവസം മഴ വന്നുടനെ ആൾക്കാർ മഴയെ പ്രാകും. അല്ല, നമുക്കിപ്പോ പ്രാകിയ എന്ത് പറയാൻ പറ്റും?
1: അത് മഴ ചെയ്താലും വെയിലായാലും ആൾക്കാർ പ്രാകും.
0: അത് നമ്മളുടെ ഒരു ശീലമാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മഴ എങ്ങോ പോയി ഒളിക്കും. മേഘങ്ങളിൽ നിന്ന് ഇറങ്ങി വരാൻ വിചാരിക്കുന്ന മഴ അതിന്റെ അടിക്ക് അരങ്ങ് ഒളിക്കും. ഇനി ഇങ്ങോട്ട് വരണില്ല. നീ ഒക്കെ ചൂടെടുത്ത് എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, അതാണ് വരാത്ത. പിന്നെ ഫുഡൊക്കെ കഴിച്ചു?
1: ഞങ്ങള് പുസ്തകമേളയിലൊക്കെ പോയി, പരിപാടിയൊക്കെ കണ്ട്.
0: കാട്ടാൽ പുസ്തകമേളയിൽ പോയി?
1: പോയി. ഞാൻ എന്റെ മോള്,
0: ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. എന്ന് കഴിഞ്ഞു മെനിഞ്ഞാന്നാ?
1: 31st.
0: 31st കഴിഞ്ഞു. എല്ലാ ദിവസവും പോയാ? ഞാൻ പോയില്ല. അതുവഴിയൊക്കെ ഇങ്ങനെ പോകുമ്പോ കാണാറുണ്ട്. കേട്ടാ കവിത?
1: നല്ല കവിതയായിരുന്നു.
0: എന്ത് വയ്യേ?
1: ഇല്ല, ഞാൻ അങ്ങോട്ടേക്ക് നടക്കുന്നു.
0: എവിടെ നടക്കുന്നു? നടന്നോണ്ടിരിക്കാണ് കഥച്ച് കഥച്ച് എന്നോട് സംസാരിക്കുന്നത്. അവിടെ അടുത്ത് നിക്കൂ.
1: അതെ, പട്ടി ഉറച്ചതെങ്കിലും മാറിയത്.
0: ആ, അവിടെ നിന്ന് സമാധാനമായിട്ട് സംസാരിക്കൂ.
1: ആ,
0: കഥച്ച് കഥച്ച് സംസാരിക്കണ്ട. ഫുഡൊക്കെ കഴിഞ്ഞോ?
1: കഴിഞ്ഞു
0: കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: അമരത്തിലെ.
0: അമരത്തിലെ നല്ല പാട്ടാണ്. അമര സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ?
1: എത്ര പ്രാവശ്യം കണ്ടു. തേന്മാവൻ കൊമ്പത്ത് അതൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടു.
0: എത്ര പ്രാവശ്യം കണ്ടു?
1: ഇതാ
0: എപ്പൊ ടി വിയിൽ വന്നാലും കാണും.
1: എപ്പോഴും വന്നാലും കാണും.
0: ഭരതന്റെ ഒരു നല്ല സിനിമയായിരുന്നു. നമ്മളെല്ലാരും അവസ്ഥ അത് തന്നെയാണ്. എപ്പൊ ടി വി തുറന്ന ഇത് കണ്ട അവിടെ അങ്ങ് ഇരിക്കും.
1: ആകാശദൂത്
0: അങ്ങനെ കാണൂല.
1: വെറുതെ
0: അതുകൊണ്ട് ഞാൻ അത് കാണാറില്ല. പണ്ടം കണ്ടോ? കണ്ടു. പിന്നെ ചുമ്മാ ഇരുന്ന് കരയാനിക്കോ? അതുകൊണ്ട് ഞാൻ പിന്നെ കരച്ചിലൊന്നാ കരയുണ്ട്. രഹസ്യമായിട്ടൊക്കെ ഓരോ കരയും. ഓ, ആരെയും കാണാ, കണ്ടു കരയണത് മോശമല്ലേ. അതുകൊണ്ട് ആരും കാണാതെയൊക്കെ കരച്ചിൽ വരുമ്പം കരയും. കരച്ചിൽ വരുമ്പം കരയണം, ചിരി വരുമ്പം ചിരിക്കണം, ദേഷ്യം വരുമ്പം ദേഷ്യപ്പെടണം. മനുഷ്യർ അങ്ങനെയാണ്. അല്ലാതെ ഞാൻ എന്താണ് പുണ്യവാളനാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പ്രതികരിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ പ്രതികരിക്കണം. ആ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയണം. ആ കുറെയൊക്കെ നമ്മള് ഭയങ്കരമായി എപ്പോഴും വഴക്കുണ്ടാക്കാതെ ദേഷ്യം വരുമ്പോ ദേഷ്യം വരും, അങ്ങനെ വരണ്ടേ. ആ അപ്പൊ നടന്നൊക്കെ കഴിഞ്ഞോ? അങ്ങനെ നമ്മളേ നമ്മളിങ്ങനെ ഏറ്റവും കയറി വരുമ്പോ അങ്ങനെ നിന്ന് നടന്ന് നടന്ന് ഫോൺ ചെയ്യാൻ പാടില്ല, അത് ഭയങ്കര സ്ട്രെയിൻ ആണ്, ഹാർട്ടിന് അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്.
1: അത് ഞാൻ ശകലം ദൂരം പട്ടി അവിടെ അയക്കുന്നുണ്ടേ, വീണ്ടും കൊരക്കാന്ന് പറഞ്ഞു ഇങ്ങനെ മാറിയത്.
0: എന്നാലും അതൊരു രണ്ടര കൊരയായിരുന്നു. ഞാൻ രാതിരി കൂടെ ഇവിടെ തെറിച്ചു പോയില്ലേ. ആതിര പിന്നെ ആതിര ദൂരെ ഇരുന്നിട്ട് ഇവിടെ ആതിര തെറിച്ചു പോണുണ്ട്.
1: ആതിര ശരിക്കും ഞാൻ കേട്ടു.
0: ആതിരയല്ല ഞാനാണ് ചിരിച്ചവിടെ. ഓ പറയുന്നതിനൊക്കെ എനിക്ക് ചിരി വന്നു. ഞാൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമോ? സുഖമാണല്ലോ.
1: ഡെഡിക്കേഷൻ ഉണ്ട് എന്റെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, ആദ്യം ടീച്ചറിന്, കുടുംബത്തിന്.
0: ഓക്കെ,
1: പിന്നെ ആതിരയ്ക്ക്.
0: ശരി,
1: നമ്മളെ ഒരു സ്വാഭാവ പറഞ്ഞാൽ നമ്മളെ പിള്ളക്ക്.
0: നമ്മളെ പിള്ളേ ശ്രോതാ പറഞ്ഞു നമ്മളെ പിള്ളേന്ന്.
1: അത് വെള്ളവരല്ല, സുധ എന്താന്ന പേരല്ല, അതല്ലേ
0: ആരാണെന്ന് അറിഞ്ഞൂടാ.
1: അവ അപ്പഴും അങ്ങനെ പറയുള്ളൂ.
0: അപ്പൊ നമ്മളെ ശരി, എന്റെ പിള്ളക്ക് കൂടെ ചേർത്ത് നമുക്ക് ആ പാട്ട് കേൾക്കാം. ശരി, ഓക്കെ
1: ഓക്കെ.
0: ശരി ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ ഉത്തരം കൂടുന്നതാണ് ഇപ്പോൾ ഒരു കോള് നമുക്ക് വന്നത്. വത്സല ചേച്ചിയാണ് സംസാരിച്ചത്. അപ്പം ഇങ്ങനെ കോള് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയൊരു പട്ടിയുടെ കുരയും കൂടെ നമ്മൾ കേട്ടു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്ന് ഞെട്ടി. പിന്നെ എല്ലാം ഓക്കെ ആയി. അങ്ങനെ ഒരു പാട്ട് അമരമെന്ന ചിത്രത്തിലെ വികാര നൗകയുമായി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. മക്കൾക്കും എല്ലാവർക്കുമായിട്ട് നമുക്ക് അത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891888492. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. മനുഷ്യൻ്റെ ആർത്തിക്ക് മുന്നിൽ പലപ്പോഴും നാം മുറിവേൽപ്പിച്ചത് സ്വന്തം അമ്മയെപ്പോലെ നമ്മെ പോറ്റുന്ന ഈ ഭൂമിയാണ്. കരിഞ്ഞുണങ്ങുന്ന പുഴകളും താളം തെറ്റി പെയ്യുന്ന മഴയും പൊള്ളുന്ന വേനലും എല്ലാം ആ അമ്മയുടെ കണ്ണുനീരാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നാൽ നമ്മളോട് തന്നെ കരുണ കാണിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ. ഹലോ, ആരാണ്?
1: ഞാൻ കള്ളിമൂട് സുധയാണ്, വെള്ളറിട.
0: ആ, പറഞ്ഞോളൂ.
1: ചോറ് കഴിച്ചാ?
0: ചോറൊക്കെ കഴിച്ചു. ഇനിയിപ്പൊ ഈ 4 മണിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞ ആര്
1: തരും? നമുക്ക് വിശപ്പുണ്ടെങ്കിൽ സമയമൊന്നുമല്ല കഴിക്കാം.
0: വീട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ കോരി
1: കഴിക്കാം.
0: ഇപ്പൊ വീട്ടിലല്ലല്ലോ, നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ഇരിക്കുമ്പം കുറച്ച് ചോറ് തരുമെന്ന് ചോദിക്കണ മോശമല്ലേ. അതുകൊണ്ട് വിശന്നാലും നമ്മള് ചോദിക്കാറില്ല. ആ, ഇനി ഇത് കഴിഞ്ഞ ഉടനെ ചായ കുടിക്കാം, ചായയൊക്കെ തരും. പിന്നെ എന്തുണ്ട് വെള്ളറടയില് വിശേഷങ്ങളൊക്കെ?
1: വിശേഷം ഒന്നുമില്ല മാഡം. ഇന്നലെ ഇന്ന് മഴയില്ല. ഇന്നലെ ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു മഴ. ഇന്ന് അതിന്റേതായ ചൂടുണ്ട്.
0: അതാണ്, മഴ പോയ ഉടനെ ചൂടിഞ്ഞു വന്നോളൂ.
1: ചൂടിഞ്ഞു വന്നോളൂ, മഴ അത്രയ്ക്ക് വേണ്ടി പെയ്തില്ല
0: മാഡം. നമ്മള് പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോ ഉള്ള ജൂൺ മഴയൊന്നും ഇപ്പൊ ഇല്ല.
1: ഇല്ല,
0: നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കും. അതെ അതെ, പകുതി സ്ലേറ്റ് ബുക്കിന് ബുക്ക് എന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ല. എല്ലാവർക്കും പുസ്തകം ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ നമ്മള് വേറെ ആരെങ്കിലും പഴയ പുസ്തകങ്ങളൊക്കെ വാങ്ങും. ആ, അങ്ങനെയൊക്കെ ഒരു അങ്ങനെ കാലം. ഇപ്പൊ പിള്ളേര് പഴയ പുസ്തകം ഒന്നും പഠിക്കുകയല്ല. പഴയ എല്ലാ വർഷവും പുതിയത് പുതിയത് വേണം. അപ്പൊ നമ്മളത് അങ്ങനെ ചെയ്യാൻ നമ്മളും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ആ, കുട്ടികൾ സന്തോഷവാന്മാരായി വളരട്ടെ അല്ലേ. അപ്പോ ഇന്ന് എല്ലാവർക്കും സുഖമാണ്. ആതിരേ നന്ദനെ സാറിനെ എല്ലാം തിരക്കി എന്ന് പറയാം.
1: എന്റെ പിള്ളേ, എന്റെ ആതിര.
0: ആതിര പിള്ള? ഓ, താങ്കളാണ് ആ പിള്ള അല്ലേ? തൊട്ടു മുമ്പ് വത്സല ചേച്ചി പറഞ്ഞു ഇങ്ങനെ എന്റെ പിള്ളക്കും കൂടെ കൊടുക്കണം ആ പാട്ട്. അപ്പൊ അതായിരുന്നു സുധ ചേച്ചി ആയിരുന്നു ആ ആള്. എന്ത് പറയാ, ശരി. അപ്പൊ എന്റെ മക്കൾക്കും കൂടെ വേണ്ടിട്ടാണ് ഈ പാട്ട്. ഏത് പാട്ടാ? മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിലെ പാട്ട്. സ്കൂളിൽ പോകുന്ന എല്ലാ കൊച്ചു മക്കൾക്കുമായിട്ട് സമർപ്പിക്കുന്നു.
1: അതിലേക്കും നന്ദനും മേഡത്തിനും സാറിന്, പിന്നെ എന്റെ നിർമ്മല, അവരെ ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ പിന്നെ നമ്മളെ ലളിതയെ ഒരു കാര്യം അറിയാൻ പാടില്ല.
0: എപ്പോഴെങ്കിലും അറിയാൻ പറ്റും.
1: അവരെല്ലാരിക്കും വേണ്ടി ഞാൻ അവരെല്ലാരും ചോദിച്ചുകൊണ്ട് ഈ പാട്ട് എല്ലാരിക്കും നമുക്ക് എല്ലാരിക്കും വേണ്ടി സമർപ്പിക്കും.
0: ശരി, എല്ലാവർക്കും ആയിട്ട് നമുക്ക് ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന വളരെ മനോഹരമായ ആ പാട്ട് കേൾക്കാം. ഓക്കെ, ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ വെള്ളറട നിന്ന് സുധചേച്ചിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പോ സ്കൂളിൽ പോകുന്ന എല്ലാ മക്കൾ മഴയൊക്കെ നനഞ്ഞും പുതിയ കുടയും ബാഗും ഒക്കെ ആയിട്ട് പോകുന്ന കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടാണ് മഴയത്ത് മുമ്പേ എന്ന ചിത്രത്തിലെ ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോക്കുവയിലൂടെ നമുക്ക് ആ ഒരു പ്രിയഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയലിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമ്മൾ പോക്കുവയലിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. വിജയകുമാരി എന്നാണ് പേര്. അമ്മയ്ക്ക് 100-ാം പിറന്നാൾ ആശംസകൾ നേരുന്നു. അമ്മയ്ക്കും മഴുവൻകോടുള്ള ശാന്ത അമ്മയ്ക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു തരണേ എന്നാണ് കൊല്ലത്ത് നിന്ന് ശ്യാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും 100-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വിജയകുമാരി അമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ ജന്മദിന ആശംസകൾ കരുണാസായ റേഡിയോയുടെ പേരിൽ നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പാട്ട് മഴുവൻകോടുള്ള ശാന്തമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നുള്ള പാട്ടാണ് കേൾക്കാനായി ആഗ്രഹിക്കുന്നത്. നമുക്ക് പോക്കുവയൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ടത് കേൾക്കാം. എന്തായാലും ഇന്നത്തെ സമയം കടന്നുപോയത് നമ്മൾ അറിഞ്ഞതേയില്ല. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെറും വാക്കുകളായി റേഡിയോ തരംഗങ്ങളിൽ ഒടുങ്ങിപ്പോകാതിരിക്കട്ടെ. നമ്മുടെ മുറ്റത്തൊരു കുഞ്ഞു തൈ വളരുമ്പോൾ പ്ലാസ്റ്റിക്കിനോട് നമ്മളൊരു വേണ്ട എന്ന് പറയുമ്പോൾ, ഒരു തുള്ളി വെള്ളം പാഴാക്കാതെ സൂക്ഷിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ പരിസ്ഥിതി ദിനം പിറക്കുന്നത്. ഭൂമി അമ്മയെപ്പോലെയാണ് സഹനത്തിൻ്റെ പ്രതീകം. പക്ഷേ ആ സഹനത്തിന് ഒരു പരിധിയുണ്ടെന്ന് മാറുന്ന കാലാവസ്ഥ നമ്മെ പലപ്പോഴായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഒട്ടും വൈകരുത്, പ്രകൃതിക്കായി നമ്മൾ തന്നെ എന്ന സന്ദേശം നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ സുന്ദരമായ സായാഹ്നത്തിൽ വിശേഷങ്ങൾ പങ്കുവച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹം. പോക്കുവയൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ പോക്കുവയൽ നാളങ്ങൾക്കൊപ്പം തന്നെ നമുക്ക് അടുത്ത ദിവസത്തിനായി ഉള്ള യാത്ര ആരംഭിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് ശ്യാം ആവശ്യപ്പെട്ട ഒരു ഗാനത്തോടുകൂടി തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: മണ്ണും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ കഥയാണ് ഹരിത വിപ്ലവം. അതൊരു കേവല കാർഷിക പദ്ധതിയല്ല, മറിച്ച് ഭൂമിയുടെ പച്ചപ്പുള്ള സ്നേഹത്തിന്റെ വീണ്ടെടുപ്പാണ്. അതിരാവിലെ മഞ്ഞുവീണ പാടശേഖരങ്ങളിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്ന ആ പച്ചപ്പ് കോടിക്കണക്കിന് മനുഷ്യരുടെ വിശപ്പടക്കാൻ പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനമാണ്. വിത്തിടുന്നവന്റെ വിയർപ്പും വിളവെടുക്കുന്നവന്റെ പുഞ്ചിരിയും ചേർന്നൊരുക്കുന്ന ഒരു മഹാകാവ്യമാണത്. നമ്മുടെ പൂർവികർക്ക് കൃഷി എന്നത് വെറുമൊരു ഉപജീവനമായിരുന്നില്ല, അതൊരു സംസ്കാരമായിരുന്നു. മണ്ണിൽ വിത്തിടുമ്പോൾ അവർ അനുവാദം ചോദിച്ചിരുന്നു. ഓരോ കതിർക്കുലയിലും അവർ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തി. എന്നാൽ കാലം മാറിയപ്പോൾ, ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ, പട്ടിണിയെന്ന ഭീകരരൂപം പടിവാതിൽക്കലെത്തിയപ്പോൾ ശാസ്ത്രീയമായ ഇടപെടലുകൾ അനിവാര്യമായി മാറി. 60കളുടെ മധ്യത്തിൽ ഇന്ത്യ നേരിട്ട കൊടുംക്ഷാമത്തിന്റെ കറുത്ത നാളുകളിൽ നിന്നാണ് ഹരിത വിപ്ലവം എന്ന ആശയത്തിന്റെ ഉദയം. അത് കേവലം വിളവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് തളർന്നുപോയൊരു ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകുക കൂടിയായിരുന്നു. നോർമൻ ബോർലോഗും എം എസ് സ്വാമിനാഥനും വിഭാവനം ചെയ്ത ആ മാറ്റം നമ്മുടെ പാടങ്ങളിൽ പുതിയൊരു വസന്തം തീർത്തു. ഗോതമ്പ് പാടങ്ങളും നെൽവയലുകളും സ്വർണ്ണനിറം അണിഞ്ഞപ്പോൾ രാജ്യം വിശപ്പിൽ നിന്ന് മോചിതമായി. കപ്പലിൽ നിന്ന് കൈകളിലേക്കെന്ന അവസ്ഥയിൽ നിന്ന് നാം സ്വയം പര്യാപ്തതയിലേക്ക് വളർന്നു. പക്ഷേ ഈ വലിയ പ്രയാണത്തിനിടയിൽ നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടോ എന്ന് ഇന്ന് ഗൗരവകരമായ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവികമായ മണവും ഗുണവും കവർന്നെടുത്തിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. യഥാർത്ഥ ഹരിതവിപ്ലവം

0: എന്നത് മണ്ണിനെ വിഷമുക്തമാക്കുന്നതിലൂടെയാണ് പൂർണ്ണമാകുന്നത്. ജൈവവളങ്ങളുടെ നന്മയും തനത് വിത്തിനങ്ങളുടെ കരുത്തും തിരിച്ചുപിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൃഷി എന്നത് ലാഭനഷ്ടങ്ങളുടെ കണക്കുപുസ്തകം മാത്രമല്ല, അത് പ്രകൃതിയോടുള്ള കടപ്പാട് കൂടിയാണ്. ആധുനിക സാങ്കേതിക വിദ്യയും പരമ്പരാഗത അറിവുകളും സമന്വയിക്കുന്ന ഒരു പുതിയ കൃഷിരീതിയാണ് നമുക്ക് ആവശ്യം. തുള്ളിനനയും ഗ്രീൻഹൌസ് കൃഷിയും പോലെ കൃത്യതയാർന്ന രീതികൾ അവലംബിക്കുമ്പോഴും മണ്ണിന്റെ ജീവൻ നിലനിർത്താൻ നാം ജാഗ്രത പാലിക്കണം. വീടിന്റെ മുറ്റത്തോ മട്ടുപ്പാവിലോ ഒരു പച്ചക്കറിത്തൈ നട്ടുപിടിപ്പിക്കുമ്പോൾ നാം പങ്കുചേരുന്നത് ഈ മഹാവിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ്. അത് പ്രകൃതിയോടുള്ള നമ്മുടെ പ്രായശ്ചിത്തം കൂടിയാണ്. ഓരോ വീട്ടിലും ഒരു കൊച്ചു തോട്ടമെങ്കിലും ഉണ്ടാവുക എന്നത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ അടയാളമാണ്. കുട്ടികൾ മണ്ണിലിറങ്ങട്ടെ, അവർ വിത്തുമുളയ്ക്കുന്ന അത്ഭുതം കാണട്ടെ, എങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് പ്രകൃതിയോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാവുകയുള്ളൂ. ഭൂമി നമുക്ക് നൽകുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിന് തിരിച്ച് നാം നൽകേണ്ടത് കരുതലും സംരക്ഷണവുമാണ്. വരും തലമുറയ്ക്കായി വിഷമില്ലാത്ത മണ്ണും തെളിമയുള്ള വെള്ളവും കരുതി വയ്ക്കുക എന്നത് നമ്മുടെ ധാർമ്മികമായ കടമയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ പച്ചപ്പ് നിലനിർത്തുക എന്നത് ആഡംബരമല്ല, മറിച്ച് അതിജീവനത്തിനുള്ള ഏക വഴിയാണ്. ഓരോ തൈ നടുമ്പോഴും നാം ഒരു ശ്വാസം കൂടിയാണ് ഈ ഭൂമിക്ക് നൽകുന്നത്. മണ്ണ് ഒരു വികാരമായി മാറുമ്പോൾ, കൃഷി ഒരു തപസ്യയായി മാറുമ്പോൾ അവിടെ പച്ചപ്പുള്ള സ്നേഹം തളിർക്കുന്നു. ആ സ്നേഹമാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. പ്രകൃതിയും മനുഷ്യനും കൈകോർത്തു നിൽക്കുന്ന ആ പച്ചപ്പുള്ള നാളേക്കായി നമുക്കൊരുമിച്ച് സ്വപ്നം കാണാം, പ്രവർത്തിക്കാം. മണ്ണ് ചതിക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഈ പച്ചപ്പുള്ള വിപ്ലവം തുടരാം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

കാതോട് കാതോരം. മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയാമൃതം പോലെ മന്ത്രിക്കുന്ന പാട്ടുകളോട് കൂട്ടുചേരാനുള്ള കമ്പം. കനവിലും നിലവിലും സദാ മൂളുന്ന പാട്ടുകൾ, ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ, കാതോട് കാതോരം കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും 3:30 മുതൽ. പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച രാത്രി 7 മുതൽ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സ്മൃതികൾ മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ശ്രുതിസ്മൃതികളിൽ ഇന്നാദ്യം വയലാറം ദേവരാജനും ഒരുക്കിയ ഗാനമാണ് ചിത്രം ആരോമലുണ്ണി പി സുശീല ആലപിച്ചത്.

എം എസ് ബാബുരാജിന്റെ സംഗീതത്തിൽ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിനുവേണ്ടി പി ബി ശ്രീനിവാസ് പാടിയ ഗാനം. ഗാനരചയിതാവ് പി ഭാസ്കരൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ചെമ്മീൻ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ രാമവർമ്മയും സലിൽ ചൌധരിയും ചേർന്നൊരുക്കിയ പാട്ട് പി ലീലയും കെ ജി യേശുദാസും കെ പി ഉദയഭാനുവും ചേർന്ന് പാടിയത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: കാത്തിരുന്ന് കേൾക്കാം കരുണാസായി റേഡിയോ.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം LR മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8 വരെ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: അനുഭവിച്ചാലും അനുഭവിച്ചാലും തീരാത്ത സുഖം. എന്തു വില കൊടുത്തും എത്രയെങ്കിലും ത്യാഗങ്ങൾ സഹിച്ചും നിരന്തരമായി സുഖം അനുഭവിക്കുവാൻ മത്സരിക്കുകയാണ് ഓരോരുത്തരും. പക്ഷേ ആ സുഖം മത്സരിച്ച് നേടാവുന്നതാണോ? യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിക്കാവുന്നതാണോ? പക്ഷേ ആ സുഖം മത്സരിച്ച് നേടാനാവുന്നതാണോ? അതുപോലെ തന്നെ യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിക്കാവുന്നതാണോ? ഒരിക്കലുമല്ല, അല്ലേ അല്ല. സ്വയമേവ ആ സുഖം നമ്മെ അന്വേഷിച്ചു വരണം. സുഖം അനുഭവിക്കുവാൻ രോഗമില്ലാത്ത ശരീരം വേണം. അതിലുപരി സംതൃപ്തി കൊള്ളുന്ന ഒരു നല്ല മനസ്സ് വേണം. ഒരാൾ കൃഷിക്കാരനാണോ, അതല്ല അടുത്ത കിരീടാവകാശിയാണോ, ആരാവട്ടെ, സ്വന്തം വീട്ടിൽ സുഖം കണ്ടെത്തുന്നവനായിരിക്കണം. അവനാണ് എല്ലാ അർത്ഥത്തിലും സംതൃപ്തൻ. അനേകമനേകം തൃപ്തിയില്ലായ്മകൾക്കിടയിലുള്ള ഒരിടവേള മാത്രമാണ് സുഖമെന്നൊരു നിർവചനമുണ്ട്. കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ അത്യന്തികമായി ബാക്കിയാവുന്നത് ദുഃഖം മാത്രമാണ്. അതിനു കാരണം ഇടയ്ക്കൊക്കെ കൈവന്ന സുഖങ്ങൾ ധർമാനുസാരിയായിരുന്നില്ല എന്നതു തന്നെ. സുഖം എത്ര അനുഭവിച്ചാലും മതിയാവില്ല എന്ന് പറഞ്ഞല്ലോ. മനുഷ്യന്റെ സുഖാസക്തിയെ തൃഷ്ണ ഒരിക്കലും തൃപ്തിപ്പെടുത്തിയിട്ടില്ല. നെയ്യൊഴിക്കും തോറും അഗ്നി കൂടുതൽ കൂടുതൽ ആളി പടരുകയാണല്ലോ ചെയ്യുക. എന്നുവെച്ച് സുഖം വേണ്ടേ? വേണം. ജീവിതത്തിലെല്ലാം വേണം. ധർമ്മത്തിന് യോജിച്ച പ്രവർത്തികളിലൂടെ മാത്രമേ യഥാർത്ഥ സുഖം കൈവരിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, പരസ്ത്രീകൾ, പരധനം, മദ്യം, ദുഷിച്ച ബന്ധങ്ങൾ, അവിഹിത സ്വാധീനം, അധികാര ധൂർത്ത് തുടങ്ങിയ ഓരോന്നിലൂടെയും ബലപ്രയോഗങ്ങളിലൂടെയും നേടിയെടുക്കുന്ന സുഖം ബാലിശവും ക്ഷണികവുമാണ്. പിന്നീട് ഒടുങ്ങാത്ത ദുഃഖത്തെ തന്നെ അത് പ്രദാനം ചെയ്യുന്നു. ദുഷ്പേരിനും ദുരിതത്തിനും കാരണമാകുന്ന അത്തരം സുഖങ്ങൾക്ക് പിന്നാലെ ധർമ്മിഷ്ഠരായവർ പോകുന്നില്ല. അധർമ്മികളുടേതാണ് ആ മാർഗം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് June 6 തട്ടകത്തിലാണ്. 1674 June 6 മറാഠാ ചരിത്രത്തിലെ ധീരപുരുഷനും മുഗൾ സാമ്രാജ്യത്തിൻ്റെ കടുത്ത എതിരാളിയുമായിരുന്ന ശിവജി ഛത്രപതിയായി കിരീടധാരണം നടത്തിയിരിക്കുന്നു. 1844 June 6 യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന OMCA ലണ്ടനിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. 1877 June 6 ആധുനിക മലയാള സാഹിത്യത്തിൻ്റെ സ്രഷ്ടാക്കളിൽ അതുല്യനായ മഹാകവി ഉള്ളൂർ S. പരമേശ്വരയ്യർ ഭൂജാതനായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ തലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMO റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1-ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1-ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ കെ എൽ രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4-5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കൈവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. CPM നേതാക്കളായ AC മൊയ്തീനും കെ രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം, കടുങ്ങല്ലൂർ, എടയാർ, ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ 1 മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: വ്യക്തിവിശേഷം. മായാത്ത രക്തക്കറകളെ കുറിച്ചാണ് ഇന്നത്തെ വ്യക്തിവിശേഷത്തിൽ. ഓംകാരേശ്വർ പാലത്തിലും പിന്നെ മഹാരാഷ്ട്രൻ ഗ്രാമങ്ങളിലെ മണിയറകളിലെ വെള്ള ബെഡ്ഷീറ്റുകളിലും നിറഞ്ഞ രക്തക്കറകളെക്കുറിച്ച്, നരേന്ദ്ര ധാബോൽക്കറെക്കുറിച്ച്, പാവപ്പെട്ട ഗ്രാമവാസികൾക്ക് സൗജന്യ ചികിത്സ നൽകിയ ഒരു നല്ലവനായ ഡോക്ടർ, എന്നിട്ടും കൊന്നുകളഞ്ഞു. എന്തിന്? ഒറ്റ കാരണം മാത്രം. ആളുകളോട് ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞു, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ പറഞ്ഞു. ഒരു സമൂഹത്തെ കാര്യകാരണസഹിതം ചിന്തിപ്പിക്കാനും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും ശ്രമിച്ചു എന്ന കുറ്റത്തിന് കൊന്നുകളഞ്ഞു. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ ഒരു ആൾദൈവമുണ്ടായിരുന്നു. ദിവ്യശക്തി കൊണ്ട് അസുഖങ്ങൾ മാറ്റുമെന്ന് അവകാശപ്പെട്ടിരുന്ന നരേന്ദ്ര മഹാരാജ്, അദ്ദേഹം കൈകൾ കൊണ്ട് ആംഗ്യങ്ങൾ കാട്ടി ചില ശസ്ത്രക്രിയകൾ ചെയ്യും, എന്നിട്ട് ആന്തരാവയവങ്ങൾ എടുത്തു കാണിക്കും. അദ്ദേഹത്തെ വെല്ലുവിളിച്ച് നരേന്ദ്ര ധാബോൽക്കർ ജില്ലാ കളക്ടറെ മധ്യസ്ഥനാക്കി അതൊരു തട്ടിപ്പാണെന്ന് തെളിയിച്ചു. നേരത്തെ സംഭരിച്ചു വച്ചിരിക്കുന്ന ചില ആന്തര അവയവങ്ങളാണ് ഇപ്രകാരം എടുത്തു കാണിക്കുന്നത് എന്ന് അദ്ദേഹം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി. അഹമ്മദ് നഗർ ജില്ലയ്ക്കടുത്തുള്ള ശനി ഷിഗ്നാപൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകാത്തതിനെതിരെയുള്ള പോരാട്ടമായിരുന്നു മറ്റൊന്ന്. കോടതിയുടെ ഇടപെടലിലൂടെ ഒടുവിൽ നരേന്ദ്ര ധാബോൽക്കർ വിജയിച്ചു. സ്ത്രീകൾക്ക് അവിടെ ആരാധനാ സ്വാതന്ത്ര്യം കിട്ടി. ഓർക്കണം, ഒരു യുക്തിവാദി ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൂടി പ്രവർത്തിച്ചു എന്നത്. ഗണേശ ചതുർത്ഥി ആഘോഷങ്ങൾക്ക് ശേഷം ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമഞ്ജനം ചെയ്യുന്നത് അവയെ മലിനപ്പെടുത്തുന്നതിനാൽ അങ്ങനെ മലിനപ്പെടുത്താത്ത വസ്തുക്കൾ കൊണ്ടാകണം ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നും അവ നിമഞ്ജന ശേഷം തിരികെ എടുക്കണം എന്നുമൊക്കെ അദ്ദേഹം ക്യാമ്പയിൻ ചെയ്തു. ഇന്ന് പല സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തക്കാളി ബാബ എന്ന മറ്റൊരു ദിവ്യനെയും അദ്ദേഹം തുറന്നുകാട്ടി. ഭക്തർ കൊണ്ടുവരുന്ന ഉപ്പുനീരിൽ അദ്ദേഹം തക്കാളി രസം ജപിച്ചൊഴിക്കുന്നു. ഇത് കുടിച്ചാൽ ഏതു രോഗവും മാറും എന്നാണ് വിശ്വാസം. കാര്യകാരണസഹിതം അദ്ദേഹം അതൊരു അബദ്ധ വിശ്വാസമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ജാതിമതഭേദമെന്നേ എല്ലാത്തരം അന്ധവിശ്വാസങ്ങളെയും അദ്ദേഹം തുറന്നുകാട്ടി. മഹാരാഷ്ട്രയിലെ ഖാപ് പഞ്ചായത്തുകളായിരുന്നു അദ്ദേഹത്തെ കണ്ണിലെ കരടായി കണ്ട ഒരു വിഭാഗം. ഗ്രാമീണ ജനതയുടെ സിവിൽ തർക്കങ്ങളും മറ്റും പരിഹരിക്കാനായി രൂപം കൊണ്ട സാമൂഹിക സംവിധാനമായിരുന്നു അത്. പക്ഷേ അനാചാരങ്ങൾ നിലനിർത്താനും കീഴാളരെ അടിച്ചമർത്താനുമൊക്കെയുള്ള ഉപകരണങ്ങളായി ഇവ മാറിപ്പോയിരുന്നു. ഖാപ് പഞ്ചായത്തുകളുടെ പല സാമൂഹിക നിയമങ്ങളും അങ്ങേയറ്റം അപരിഷ്കൃതങ്ങളാണ്. ഉദാഹരണത്തിന്, പെൺകുട്ടികൾ വിവാഹം കഴിക്കുമ്പോൾ കന്യകയായിരിക്കണം എന്നതാണ് ഇവരുടെ ഒരു നിയമം. അതുറപ്പുവരുത്താനായി ഒരു വെള്ള ബെഡ്ഷീറ്റ് വിവാഹ ദിവസം നവദമ്പതികൾക്ക് നൽകുന്നു. ആദ്യ രാത്രി അതിലാണ് ശയിക്കേണ്ടത്. പിറ്റേ ദിവസം പരിശോധിക്കും. രക്തക്കറ കണ്ടില്ലെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടും. ഇത്തരം നിരവധി ദുരാചാരങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു ഇവർ. ഇവയ്ക്കെതിരെ ശക്തമായി പോരാടി ധാബോൽക്കർ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരണമെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. കരട് ബില്ല് തയ്യാറാക്കി. 1995 മുതൽ അതിനുള്ള പോരാട്ടമായിരുന്നു അദ്ദേഹം സ്ഥാപിച്ച മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലൻ സമിതിയുടേത്. ആ പ്രവർത്തനം വിജയകരമായി മുന്നേറുകയായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. 2013 ഓഗസ്റ്റ് 20, സമയം രാവിലെ 7:20. നരേന്ദ്ര ധാബോൽക്കർ വീടിനടുത്ത് പ്രഭാത നടത്തത്തിലായിരുന്നു. ഓംകാരേശ്വർ പാലത്തിന്റെ മുന്നിൽ മോട്ടോർ സൈക്കിളിൽ വന്ന രണ്ട് കൊലയാളികൾ അദ്ദേഹത്തെ പോയിന്റ് ബ്ലാങ്കിൽ നിറത്തോക്കുകൾക്കിരയാക്കി. രക്തം നിറഞ്ഞ പാലം മൂകസാക്ഷിയായി. ആ രക്തസാക്ഷിത്വം മഹാരാഷ്ട്രയെ പിടിച്ചുകുലുക്കി. 20 വർഷത്തോളം അട്ടത്തിരുന്ന അന്ധവിശ്വാസ നിരോധന നിയമം സർക്കാരിന് പാസാക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ ബീഹാർ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, കർണാടക, ഛത്തീസ്ഗഡ്, ആസാം, ഒഡീഷ, രാജസ്ഥാൻ എന്നിങ്ങനെ 8 സംസ്ഥാനങ്ങളിൽ ആ നിയമമുണ്ട്. പക്ഷേ നമ്മുടെ പുരോഗമന കേരളത്തിൽ ഇപ്പോഴും അത്തരമൊരു നിയമം പാസായിട്ടില്ല. പക്ഷേ പാതിബന്ധ നവോത്ഥാനം നടന്ന കേരളത്തിൽ ഇപ്പോൾ പുറകോട്ടു പോക്കാണ്. അശാസ്ത്രീയതകളും അന്ധവിശ്വാസങ്ങളും കപട ചികിത്സയും മന്ത്രവാദവും വാസ്തുവും ജ്യോതിഷവും അക്ഷയതൃതീയ പോലുള്ള ആചാരങ്ങളും ആത്മീയ പത്രവും ആൾദൈവങ്ങളും ജാതിമത സ്പർദ്ധകളുമെല്ലാം നാടിനെ കലുഷിതമാക്കിയിരിക്കുന്നു. ജനങ്ങളെ അങ്ങനെ പരുവപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങളും നടക്കുന്നു. യുക്തിചിന്തയും ശാസ്ത്രബോധവും ഇത്തരമൊരു അജണ്ടയ്ക്ക് തടസ്സമായതിനാൽ രാജ്യത്ത് പരിമിതമായ തോതിലെങ്കിലും നിലനിൽക്കുന്ന യുക്തിയുടെയും ഭരണഘടനയുടെയും 51A അനുച്ഛേദത്തിന്റെ പിൻബലം പോലുമുള്ള ശാസ്ത്രബോധത്തിന്റെയും അന്തരീക്ഷത്തെ ഇല്ലാതാക്കുകയും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ മുൻഗണനകളിൽ പഞ്ചഗവ്യ ഗവേഷണവും മന്ത്രഗവേഷണവും പോലുള്ള അശാസ്ത്രീയതകൾ പകരം വയ്ക്കുകയും ചെയ്യുന്നു. നെഹ്റുവിന്റെ കാലം മുതൽ രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ശാസ്ത്രബോധത്തിലേക്കുള്ള വളർച്ച പോലും പിന്നോട്ടു പോകുന്നതുപോലെ പരിണാമശാസ്ത്രം പാഠ്യപദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുമോ? ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ അസത്യങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നു. സ്വതന്ത്ര ചിന്തയുടെയും അന്വേഷണത്തിന്റെയും വേദികളാകേണ്ട ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പലതും ചരിത്രവിരുദ്ധതയും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് പരിഭ്രമമുണ്ടാക്കുന്നു. ഈ പ്രവണതകൾക്കെതിരെ അതിശക്തമായ പ്രവർത്തനങ്ങൾ പക്ഷേ ദുർബലപ്പെടുകയാണ്. കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്ന് സത്യം കാണിക്കും സയൻസിനെ തൊഴുന്നു ഞാൻ എന്ന് സഹോദരൻ അയ്യപ്പൻ എഴുതിയത് നിരവധി ദശാബ്ദങ്ങൾക്ക് മുൻപാണ്. അത്തരം ധീര ശബ്ദങ്ങൾ ഇനി വീണ്ടും മുഴങ്ങുമോ? പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ചൊട്ടുമ തട്ടുമ തടുപുടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടുപുടി രോഗ

ഭിക്ഷക്കാരന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതൊരു പതിവാക്കുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷ എടുക്കുന്ന സാഹചര്യത്തെ ദീർഘകാല പദ്ധതികളിലൂടെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ പ്രോജക്ട് സാമൂഹിക നീതി മന്ത്രാലയം

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ഒരുപക്ഷെ ജനാലയ്ക്കപ്പുറം വെയിൽ നാളങ്ങൾ പൊലിയുന്ന ഒരു സായാഹ്നമാകാം ഇത്, അല്ലെങ്കിൽ പെയ്തു തോർന്ന മഴയുടെ തണുപ്പുള്ള ഒരു നേരമാകാം. എവിടെ ആയിരുന്നാലും ഈ റേഡിയോ ശബ്ദത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുകയാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. ഇന്നലെ June 5 നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന, പ്രകൃതിക്കായി മാറ്റിവെച്ച ഒരു ദിവസം ലോക പരിസ്ഥിതി ദിനം. ഓരോ പുലരിയിലും നമുക്കായി പ്രകാശവും പ്രാണവായുവും തരുന്ന, ദാഹിക്കുമ്പോൾ നമുക്ക് ജീവാമൃതം തരുന്ന ഈ ഭൂമിയെക്കുറിച്ച് നമ്മളെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. നമ്മൾ പലപ്പോഴും പ്രകൃതിയെക്കുറിച്ച് ഓർക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ താങ്ങാനാവാത്ത ചൂടിൽ നമ്മൾ പൊള്ളുമ്പോഴോ മാത്രമാണ്. ഇനി ഒട്ടും വൈകിക്കൂടാ, പ്രകൃതിക്കായി നമുക്ക് ഇപ്പോൾ തന്നെ കൈകോർക്കേണ്ടതുണ്ട് എന്നതാണ് ഈ വർഷം ലോകം നമ്മളോട് പറയുന്നത്. വലിയ കാര്യങ്ങളല്ല, നമ്മുടെ വീട്ടുപടിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കരുതലുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പ്രകൃതിയുടെ പച്ചപ്പിലേക്ക് നമുക്ക് ഒരുമിച്ച് കാതോർക്കാം. തത്സമയ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
2: ഹലോ, ആരാണ്?
3: ഇത് വലിയ മലയിൽ നിന്ന്.
2: വലിയ മലയിൽ നിന്ന്
3: അങ്ങനെ
2: അങ്ങനെ ഞാൻ വിചാരിച്ചു സാധാരണ വലിയമല വയോജന ക്ലബിൽ നിന്ന് ബാബുചേട്ടനാണ് എന്ന് പറയും. ഇത് സംഘം എന്ന് പറയുമ്പോ വേറെ ആരോ ആയിരിക്കും.
3: അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി.
2: ശരി, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ബാബുചേട്ടൻ ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നത്. ആ, പറഞ്ഞോളൂ ബാബുചേട്ടാ.
3: ഇവിടെ ഇവിടെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ല.
2: ഇന്നലെ പ്രകൃതി ദിനമായിരുന്നു, എന്താ പറയാനുള്ളേ?
3: പ്രകൃതി
2: പരിസ്ഥിതി ദിനമായിരുന്നു.
3: നമ്മളെല്ലാം നമ്മളെ പരിസരവും
2: എന്റെ
3: വീട്ടിലൊക്കെ ഞാൻ നല്ല വൃത്തിയാക്കിട്ടൊക്കെ തന്നെ
2: അടിപൊളിയായിട്ടിരിക്കുകയാണ്. കണ്ണാടി നോക്കാം, മുഖം
3: നോക്കാം, പിള്ളാരെ വൃത്തിയാക്കിട്ടൊക്കെ തന്നെ.
2: ശരി, അപ്പൊ അതുപോലെ എല്ലാരും ചെയ്യണ്ടേ?
3: എല്ലാവരും ചെയ്യണം.
2: ആ, അത് ഓർമ്മിപ്പിക്കാനുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ. ഒരുപാട് സ്ഥലങ്ങളിൽ ചെടി നടുകയും വൃത്തിയാക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തു എല്ലാരും.
3: ഞങ്ങൾക്ക് 2-3 ദിവസം കൊണ്ട് കൂടെ റേഡിയോ പരിപാടി കേൾക്കാൻ നിവൃത്തിയില്ല.
2: എന്ത് പറ്റി?
3: ഞങ്ങളെ റേഡിയോ കേബിള് മുറിഞ്ഞു.
2: ആരാണ് മുറിച്ചത്?
3: അത് താരം മുറിച്ചത് തന്നെ.
2: ഞാൻ വിചാരിച്ചു ഇനി ആരെങ്കിലും ദേഷ്യം കൊണ്ട് മുറിച്ചതാണോ?
3: അല്ല അല്ല, ഞങ്ങൾ ഇന്നലെ ഒരാളിന്റെ പറഞ്ഞു ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നു, പുതിയത്
2: കേബിള് വാങ്ങിച്ചുകൊണ്ടുവന്ന് കണക്ട് ചെയ്തു. ശരി, ഇന്നിപ്പോ എത്ര പേരുണ്ട് അവിടെ?
3: ഞങ്ങളിന്ന് 14 പേരുണ്ട്.
2: എല്ലാരും റേഡിയോ അടുത്ത് ഇരിക്കുകയാണോ?
3: റേഡിയോ എല്ലാം അടുത്ത് ആണുങ്ങൾ മാത്രം, പെണ്ണുങ്ങൾ ഇപ്പുറത്തെ റൂമിനകത്ത്.
2: വർത്താനമൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഉറങ്ങുന്നവരുണ്ട് അല്ലേ?
3: ഓ, ഉറങ്ങുന്നവരുണ്ട്.
2: ഉച്ചഭക്ഷണം കഴിഞ്ഞ ഉച്ചമയക്കം.
3: അങ്ങനെ 1-2 പേരൊക്കെ ഉറങ്ങും. ഞങ്ങളും ചില സമയം ഞങ്ങളും ഉറങ്ങും.
2: എന്തിനാണ് ഉറങ്ങിയെന്ന് ആരും ചോദിക്കൂലല്ലോ.
3: ആരും ചോദിക്കില്ല.
2: സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അതുകൊണ്ട് ഉറങ്ങണെങ്കി ഉറങ്ങട്ടെ, അത്രയും നേരം സ്വസ്ഥമായിട്ടിരിക്കാലോ എന്ന് വിചാരിക്കും. കൊള്ളാം കൊള്ളാം. ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
3: ഞങ്ങൾക്ക് വാടക വീടൊഴിഞ്ഞു. ആ പാട്ടാണ് കേക്കേണ്ടത്.
2: വാടക വീടൊഴിഞ്ഞു. താക്കോല് ഏൽപ്പിച്ചു കണ്ണുനീരോടെ പടിയിറങ്ങി. അതാണ് സർപ്പം എന്ന ചിത്രത്തിലെ പാട്ടാണ്. പി സുശീലയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്.
3: നമുക്കൊരു വീടില്ലെങ്കിൽ
2: അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വാടക വീട്ടിൽ താമസിക്കുമ്പോ 2 വർഷമൊക്കെ കഴിയുമ്പോ ഓണർ പറയും, ആ ഇനിയിപ്പൊ ഇറങ്ങാനുള്ള സമയമായി. അവരപ്പോഴാ വീടിനെ സ്നേഹിച്ചു തുടങ്ങുകയായിരിക്കും. അവിടെ നിന്ന് താക്കോൽ ഏൽപ്പിച്ച് ഇങ്ങനെ വേദനയോടെ പടിയിറങ്ങുന്ന ഒരു കാഴ്ച വളരെ സങ്കടകരമാണ്. അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ നമുക്ക് പാടിത്തരുന്നത്?
3: ഒരു പാട്ട് പാടാം.
2: പാടിക്കോളൂ.
3: ഒരു നാളും എന്നെ മറക്കില്ലെന്ന് പല നാളും നീ പറഞ്ഞതല്ലേ. ഇന്നലെ നേരവും കാത്തു കാത്തു നിന്നെ ഇന്നും ഇരുപ്പാണേ കൂട്ടുകാരി. ഇല്ലായോരിക്കലും നിന്നെ മറക്കില്ല എന്നിൽ ജീവനുള്ള കാലം കൂട്ടുകാരാ. ഏറെ നാളായു ഞാൻ എന്റെ മനസ്സിലെ നിന്നെ പ്രതിഷ്ഠിച്ചൻ ദേവനായി. സ്നേഹിതയല്ല നീ കൂട്ടുകാരി, എന്റെ മനസ്സിലെ എന്നും കൊതിക്കുന്ന ദേവതയാണ് നീ.
2: ഓക്കെ, അപ്പൊ ശരി കൂട്ടുകാരാ, നമുക്ക് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി. എന്തേ,
3: ഞാൻ ഈ പാട്ട് പകുതിയെ പാടിയുള്ളൂ.
2: ഇനി കൊറേ ഉണ്ട് എനിക്കറിയാം, അത്രേ സമയം നമുക്കില്ലല്ലോ.
3: അതുകൊണ്ടാണ് ഞാൻ പകുതി പാടിയത്.
2: ശരി, അപ്പൊ എന്തായാലും പാട്ട് പാടിയ കൂട്ടുകാരനും കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് വാടക വീടൊഴിഞ്ഞു എന്നുള്ള പാട്ട് കേൾക്കാം.
3: പിന്നെ ഞങ്ങൾ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി പോക്കുവയിൽ കേൾക്കണ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയും കേരളത്തിലെ എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയും.
2: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം. ഓക്കെ
3: ഓക്കെ
2: ശരി.

പ്രിയപ്പെട്ടവർക്ക് വീണ്ടും പോക്കുവയിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞു തെന്നലായി വന്ന് നമ്മെ തലോടിയും ഒരു തണൽ മരമായി വന്ന് നമുക്ക് തണലേകിയും പ്രകൃതി എപ്പോഴും നമ്മളോട് സംസാരിക്കാറുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ആ ശബ്ദം കേൾക്കുവാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അത് പലതരത്തിലുള്ള ദുരന്തങ്ങളായി നമ്മളെ ആക്രമിക്കാറുമുണ്ട്. അപ്പൊ ആ ഒരു ദിവസത്തെ ഓർക്കുന്ന ഒരു ആ ഒരു കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. നമ്മളോടൊപ്പം ഇപ്പോഴൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ, കോള് കട്ടായി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്കൊരു പ്രിയ ഗാനം ആസ്വദിക്കാം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. പ്രകൃതിയുടെ മണമുള്ള മറ്റൊരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോയി. ഇന്ന് ഈ പോക്കുവയിൽ നമുക്ക് മരങ്ങളെക്കുറിച്ചും പുഴകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഒരു പാട്ട് വേണം. വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് ആ പാട്ട് ആവശ്യപ്പെടുന്നത്. സാഗരമേ ശാന്തമാകനി എന്ന മദനോത്സവം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആര്യനാട് നിന്നും സിമിയാണ്. ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സഹൃദയൻ മാവന് വേണ്ടിയിട്ടാണ്. പിന്നെ ചുബി പമ്പ് സെറ്റിലെ പുളിമൂട് പമ്പിലെ അവിടുത്തെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കോള് കണക്റ്റ് ആകാത്തത്. അപ്പോൾ സിമി ആവശ്യപ്പെട്ട ഒരു പാട്ട് നമുക്ക് പോക്കുവയിലൂടെ അടുത്തതായി കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത, 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി അംഗങ്ങളുമായി ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും അംഗങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: യുവാ ഹമാരി ആജ് ഹേ, യുവാ ഹമാരി ഷാൻ ഹേ, ഓർ യുവാ ഹി ദേശ് കി ശക്തി ഹേ. ദേശ് ക 65 പോപ്പുലേഷൻ ബിലോ 35 ഹേ, യാനി കി ദേശ് യുവാ ദേശ് ഹേ, ഏ വികസിത ഭാരത് കേ യുവാ ഹേ. മേ മാൻതാ ഹൂ കേ താകത് ആപ് സബ് യുവാഓ മേ ഭി ഹേ. ആപ്കേ ശക്തി കോ ജാഗ്രുത് കരേ. ആപ് മേ ശക്തി ആജ് സേ നഹീ ഹേ. ഏ ദേശ് മേ ബ്രെയിൻ പവർ ഓർ മെൻ പവർ സദിയോ സേ ഥേ ഓർ ആജ് ഭി ഹേ.
0: ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാം ഓയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള പങ്കാളിത്തമാണ് ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിലൂന്നിയാണ് ചർച്ച നടക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിനുള്ള തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പശ്ചിമബംഗാളിൽ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സമഗ്ര മാറ്റം വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊൽക്കത്തയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ പശ്ചിമബംഗാളിലെ റെയിൽ വികസനത്തിനായി ഇത്തവണ 14,205 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ പുതുതലമുറയിൽപ്പെട്ട 60 ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: मेट्रो के लिए इसकी न्यू ट्रेन्स, नई जनरेशन की ट्रेन्स अगले 5 वर्षों में इंडक्ट करेंगे. नई जनरेशन की ट्रेन्स आने से कोलकाता के निवासियों को बहुत अच्छी फैसिलिटी मिलेगी. वो भी एक बहुत बड़ा आगे स्टेप लिया जाएगा.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം 3-ാം തവണയും അണ്ടർ 18 ഏഷ്യാകപ്പ് ഉയർത്തിയത്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. കിരീട നേട്ടത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ, തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സൻ റസായി. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി വളർന്നതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. കാർഷിക മേഖലയിലെ സൌരോർജ്ജ ശേഷി ഇരട്ടിയാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പുരോഗതിയുടെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ FPIകളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലളിതമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20-അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് DB പാട്ടീലിന്റെ പേര് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചർച്ച ചെയ്തു വരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. മയക്കുമരുന്നരഹിത ജമ്മുകശ്മീർ എന്ന പ്രചാരണം ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറിയതായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ കിഷ്ത്വാറിൽ നടന്ന പദയാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 ജില്ലകളിൽ പ്രചാരണം നടന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 3 സൈനികർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ സൈന്യം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ബ്രിഗേഡിയർ ജനറലും ഒരു ക്യാപ്റ്റനും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കിയ ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. നമ്മളെ ഈ ഭൂമിയിൽ വന്നു പോകുന്ന വെറും യാത്രക്കാർ മാത്രമാണ്. എന്നാൽ നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ ഈ ഭൂമി വളരെ സുരക്ഷിതമായി നമ്മൾ കാത്തുവെക്കേണ്ടതുണ്ട്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ പ്രകൃതിക്കായി ചെയ്ത ഒരു നല്ല കാര്യം എന്തായിരിക്കും? ഒരു തൈ നട്ടതോ പ്ലാസ്റ്റിക് ഒഴിവാക്കിയതോ അല്ലെങ്കിൽ ഒരിത്തിരി വെള്ളം കരുതി വെച്ചതോ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ പ്രകൃതി വിശേഷങ്ങൾ കൂടി നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ സംസാരിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ, ആരാണ്?
2: ദീപികയാണ്.
1: ദീപിക, എവിടുന്നാ വിളിക്കണേ?
2: തിരുമല.
1: വിളിച്ചിട്ടുണ്ടല്ലോ എന്നെ.
2: ആ,
1: കഴിഞ്ഞ ശനിയാഴ്ച വിളിച്ചോ?
2: കഴിഞ്ഞ ശനിയാഴ്ച ഇല്ല, ഇല്ല,
1: അതിന്റെ മുന്നത്തെ ശനിയാഴ്ചയാണ് വിളിച്ചത്.
2: അല്ല, അത് എന്റെ ചേച്ചിയാണ് വിളിച്ചത്, അമ്മമ്മയാണ് വിളിച്ചത്.
1: അതെ അതെ അതെ, പറഞ്ഞോളൂ ദീപിക. ഇന്നിപ്പോ ശനിയാഴ്ച ആയിട്ട് എന്തൊക്കെയുണ്ട്? ഇന്നലെ പരിസ്ഥിതി ദിനമായിട്ട് എന്തൊക്കെ ചെയ്തു?
2: ഇന്നലെ കൊറേ സ്കൂളില് കൊറേ ചെടിയൊക്കെ
1: നട്ടുപിടിപ്പിച്ചു.
2: അതല്ലാതെ പിന്നെ ക്ലാസ് റൂം ഒക്കെ വൃത്തിയാക്കി.
1: വീട്ടിലോ?
2: വീട്ടിലങ്ങനെ
1: ഒരുപാട് ചെടികളൊക്കെ ഉള്ള വീടാണോ? ഒരുപാട് പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ടോ വീട്ടില്? ചെടികളോടൊക്കെ ഇഷ്ടമാണോ ദീപികക്ക്? ആണ്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ടോ? നല്ലതാ, അതിനൊരു മനസ്സ് വേണം. കാരണം ഈ പ്രകൃതി നമുക്ക് വേണ്ടി മാത്രം ഉള്ളതല്ലല്ലോ അല്ലേ, വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളത് കാത്തു സൂക്ഷിക്കണ്ടേ. സ്കൂളൊക്കെ തുറന്നല്ലോ, എങ്ങനെയുണ്ട്? കൂട്ടുകാരെയൊക്കെ കണ്ടോ?
2: പുതിയ കുട്ടികളാരും,
1: പഴയ ആൾക്കാരൊക്കെ തന്നെ. ന്യൂ കമേഴ്സ് ആരും വന്നില്ല? ഇല്ല. ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ ദീപികയ്ക്ക്? എല്ലാരും ഫ്രണ്ട്സ്. എന്നാലും ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ പറയുന്നില്ല, മറ്റുള്ള കൂട്ടുകാരി കേട്ട് അവർക്ക് വിഷമാവണ്ടല്ലോ അല്ലേ. എല്ലാവരും ആയിട്ട് നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരി നമുക്ക് ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാവും. ഒരു മൂന്നോ നാലു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ, അവരോട് ഷെയർ ചെയ്യുന്ന എല്ലാം നമ്മൾ മറ്റുള്ള കൂട്ടുകാരോട് എന്ത് ചെയ്യാറില്ല, ഷെയർ ചെയ്യാറില്ല. അതിനേക്കല്ലേ. അപ്പൊ എല്ലാ ദിവസവും ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും? സ്കൂളിൽ നിന്ന് കഴിക്കും. കമ്പൽസറി ആയിട്ട് എല്ലാരും അവിടെ നിന്ന് കഴിക്കണം എന്നുണ്ടോ?
2: അങ്ങനെയില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന്
1: വേണമെങ്കിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കഴിക്കാം. സ്കൂളിലെ ഫുഡൊക്കെ നല്ലതാണോ? പിന്നെ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ അതിന്റെ ഒരു സുഖം ഉണ്ടാവും അല്ലേ, കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഒക്കെ കാണും. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് ദീപികയ്ക്ക്?
2: ഒന്നാം വേഗം പാടി എന്ന് പറയുന്ന പാട്ടാണ്.
1: അമ്മുമ്മക്ക് വേണ്ടിട്ടാണോ?
2: അമ്മുമ്മക്ക് വേണ്ടിട്ടാണെന്ന് വെച്ചാ വീട്ടിലുള്ള എല്ലാവർക്കും.
1: എല്ലാവർക്കും,
2: ടീച്ചറിനും
1: ശ്രോതാക്കൾക്കും. അപ്പോ ദീപിക ക്ലാസ്സിലാ? ഇപ്പൊ ആറാം ക്ലാസ്സില്. ഒരു പാട്ട് പാടുന്നുണ്ടോ
2: ഇപ്പോഴോ?
1: ആ, ഒരു പാട്ട് പാടിക്കോ.
2: ഓക്കെ,
1: റെഡി.

0: पक्षी बोले कारोड़ कारोरम तीन तोरु मामंजम
1: ഭയങ്കര രസം. അല്ല, അടിപൊളിയായിരുന്നല്ലോ.
0: താങ്ക് യു.
1: നന്നായിട്ട് പാടി. നല്ല, ഞാൻ മുമ്പ് പറഞ്ഞു, ദീപിക എന്നോട് ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്?
0: അല്ല അല്ല,
1: അല്ല.
0: സംസാരിച്ചിട്ടുണ്ട്.
1: ഓക്കെ, അന്ന് ഒരു പാട്ട് പാടിയല്ലോ. യെസ്, വളരെ സ്വീറ്റ് ആയിട്ട് പാടി. നല്ലൊരു പാട്ടാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ. സ്കൂളിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കണം. നമുക്കും വാട്സപ്പിലേക്ക് ഒരു പാട്ട് പാടി അയക്കണം. അപ്പൊ നമുക്ക് വാട്സപ്പ് ഗാനമായിട്ട് കേൾക്കാം. അപ്പൊ ഇപ്പോ പറഞ്ഞ ഒന്നാം രാഗം പാടി. ഏത് സിനിമയിലെ പാട്ടാ അത്?
0: അതറിയില്ല.
1: പഞ്ചാഗ്നിയിലെ പാട്ടാണോ അതോ നാടോടിക്കാറ്റിലെ പാട്ടാണോ? ഒന്നാം രാഗം പാടി, ഒന്നിനെ മാത്രം തേടി. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ പാട്ടാണ്. നമുക്ക് രണ്ടുപേർക്കും തെറ്റിപ്പോയി. തൂവാനത്തുമ്പികൾ. താങ്ക് യു വെരി മച്ച് ഡിയർ. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. എല്ലാരെ അന്വേഷിച്ചു എന്ന് പറയണേ, ചേച്ചിയെയും അമ്മുമ്മയെയും എല്ലാരെ അന്വേഷിച്ചു എന്ന് പറയണേ.
0: ഓക്കെ
1: ദീപിക.
0: ഓക്കെ
1: ഓക്കെ, ബൈ
0: ബൈ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന പച്ചപ്പ് അത് വെറുമൊരു കാഴ്ചയല്ല, അത് നമ്മുടെ ജീവന്റെ താളമാണ്. പ്രകൃതിയെ സ്നേഹിക്കുക എന്നാൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് കൂടിയാണ് അർത്ഥം. നാളത്തെ മക്കൾക്കായി, നാളത്തെ തലമുറകൾക്കായി നമുക്ക് ഈ ഭൂമിയെ കുറച്ചുകൂടി മനോഹരമായി കാത്തുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗിരിജ കല്ലാർ പറഞ്ഞോളൂ.
1: സുഖമാണോ?
0: സുഖമായിട്ടിരിക്കുന്നു.
1: എത്രയും നാളെ എന്റെ ഫോണൊക്കെ കേടായി പോയി. വിളിക്കാൻ പറ്റാതെ ഇന്നലെ പോയി കൊണ്ടുവന്ന്, നന്നാക്കി കൊണ്ടുവന്ന്
0: വെച്ചു. ശരി, മഴയൊക്കെ ഉണ്ടോ നാട്ടില്?
1: ഒമ്പ് ഭയങ്കര മഴ.
0: ഇപ്പോഴും മഴ ഉണ്ടോ?
1: ഇപ്പോഴും മഴ തന്നെ. ഞാൻ വീട്ടിനകത്ത് വരാന്തേന്റെ സൈഡിൽ നിന്നിട്ടാണ് വിളിക്കുന്നത്.
0: ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്ന ആ ഒരു തണുപ്പിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ മഴയില്ല.
1: ഒരു വെയില് വയ്ക്കുമ്പോ ഒരു മഴ പെയ്യും.
0: ഒരു വെയില് അടുത്തൊരു മഴ. അതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. മഴ പെയ്യട്ടെ, മഴ പെയ്യണം, എങ്കിലല്ലേ നമുക്ക് വെള്ളമൊക്കെ കിട്ടൂ. ഇതിനുമുമ്പ് വിളിക്കുമ്പോ എന്താ പറഞ്ഞിരുന്നേ? വെള്ളമില്ല, കഷ്ടപ്പാടാണ്, കുളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയല്ലേ. അപ്പൊ ഇനി നമ്മുടെ എറമ്പത്ത് ഇങ്ങനെ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചാൽ ഇഷ്ടംപോലെ മഴവെള്ളം കിട്ടുമല്ലോ. ആ, നല്ല മഴവെള്ളത്തിൽ കുളിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്.
1: അത് മാത്രമല്ല, ഞാൻ ചൂടാക്കിയാണ് വിളിക്കുന്നത്. ശ്വാസം മുട്ടലുള്ളതുകൊണ്ട്
0: മഴവെള്ളത്തിനെ ചൂടാക്കോ?
1: അല്ല, വെള്ളം അടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കും.
0: അതാണ് മഴവെള്ളം.
1: മഴവെള്ളം.
0: മഴവെള്ളം ചൂടാക്കി കുളിക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സാധാരണ നമ്മള് ഡയറക്റ്റ് മഴവെള്ളത്തിൽ ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ ചെറുതിലേക്ക്.
1: അങ്ങനെ ഓവറായിട്ടൊക്കെ കുളിക്കാൻ അങ്ങനെ പറ്റില്ല.
0: അതന്നെ, മഴവെള്ളം ചൂടാക്കി കുളിക്കുമ്പോ അതിനൊരു പ്രത്യേക ഒരു സുഖമുണ്ടോ?
1: സുഖമുണ്ട്.
0: ആണല്ലേ, എല്ലാരുടെ ഈ ടിപ്പ് നമുക്ക് പറഞ്ഞു കൊടുക്കാം.
1: നല്ല ഇതാണ്. വേറെ അതില് അണുക്കളൊന്നും കാണില്ല.
0: അതുപോലെ ആദ്യത്തെ രണ്ടുമൂന്ന് മഴ കഴിഞ്ഞാൽ അന്തരീക്ഷമൊക്കെ ഒന്ന് ശുദ്ധമാവും.
1: അത് മാത്രല്ല, നമ്മളെ എറമ്പത്തുനിന്ന് വീഴുന്നത് പലപ്പുറത്ത് പലതും ഇരയും അതും ഇതും എല്ലാം അണുക്കളുണ്ട്. കൊതു പല പക്ഷികളെല്ലാം തോന്നി പറക്കെ കയറുന്നതെല്ലാം കാണും.
0: അപ്പൊ അത് അതൊരു പ്രത്യേകമായ ഒരു വെള്ളമാണ്, ഔഷധ ഗുണമുള്ള വെള്ളമാണ്.
1: മഴവെള്ളം ശുദ്ധമായ വെള്ളമാണ്, അത് നല്ല ശുദ്ധീകരിച്ച് നമ്മൾ കുടിക്കുന്നുണ്ടല്ലോ.
0: മഴവെള്ളം കുടിക്കൂ.
1: മഴവെള്ളം കുടിക്കും.
0: അതെങ്ങനെ എടുക്കും ശുദ്ധമായിട്ട്?
1: അത് തുണി വെച്ച് നല്ല വെള്ള തോർത്ത് എന്തെങ്കിലും വെച്ച്
0: അരിച്ചെടുക്കും.
1: കലത്തിൽ വാവച്ച് കെട്ടി.
0: ഓ, അത് ശരി.
1: അങ്ങനെ കുടിക്കും. അങ്ങനെ വെച്ചിട്ട് തെളിച്ചെടുത്ത് കഞ്ഞി വെക്കാം. എന്തിനാണോ
0: ചെയ്യാം. വെള്ളം, മഴവെള്ളവും വെള്ളമല്ലേ അല്ലേ?
1: പിന്നല്ലേ, നമ്മൾ ഒന്നും കിട്ടൂല.
0: അങ്ങ് അങ്ങ് മുകളിന്ന് വരണതല്ലേ?
1: എത്ര നാളായെന്ന് അറിയാൻ പറ്റിയ എനിക്ക് സംസാരം. റാഡി എടുത്ത് കേട്ടോണ്ടിരിക്കുന്ന ഇന്നലെ പുള്ളിക്കാരെ റാഡി എടുത്ത് കേട്ടോണ്ടിരുന്നിട്ട് സാറിന്റെ അടുത്ത് പുള്ളി കുണ്ടവാരി പറയാണ്, ഞാൻ എനിക്ക് ടീച്ചറെ ഞാൻ ടീച്ചറിനെ കാണും എന്നൊക്കെ കൊണ്ടുപോയിട്ടിരുന്നോണ്ട് അലപ്പം പറച്ചിലൊക്കെ ആയിരുന്നു.
0: അത് ശരി,
1: ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ പുള്ളി റാഡിയയിൽ ബാറ്ററി ഇല്ലെന്ന് പറഞ്ഞപ്പോ ബാറ്ററി ഒക്കെ ചെന്ന് അപ്പോഴും വാങ്ങിച്ചോണ്ട് വന്ന് വെച്ചാണ് പാട്ട് കേക്കാൻ. പാട്ട് മാത്രമല്ല, പിന്നെ പുള്ളി പറഞ്ഞിട്ട് പോയത് നാടക ഗാനത്തിലെ ഒരു
0: എപ്പോഴെങ്കിലും നമ്മൾ ഈ പാട്ട് കേൾപ്പിക്കാം. ഇന്നല്ല, നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ പാട്ട് കേൾപ്പിക്കാം.
1: ഞാൻ വേറെ പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഇന്നിപ്പോ ഏത് പാട്ടാ പറഞ്ഞിരിക്കുന്നേ?
1: ഇന്ന് പറഞ്ഞിരിക്കുന്ന പഴയ സിനിമയാണ് കാട്. ചിത്രത്തില് യേശുദാസും പി സുശീലയും പാടിയ പാട്ടാണ്. ഏഴെല്ലാം പാലപുത്തു പൂമരങ്ങൾ കുടപിടിച്ചു.
0: പ്രകൃതി ദിനത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വകയായിട്ടിരിക്കട്ടെ ഒരു പ്രകൃതി ഗാനം എന്ന് വിചാരിച്ചു.
1: പ്രകൃതി ഗാനം.
0: ഏഴിലം പാലപൂത്തു, പൂമരങ്ങൾ
1: കുടപിടിച്ചു,
0: അത് വളരെ
1: തേനിമലയിൽ.
0: ആ അതാണ് അവിടെ അവിടെ കല്ലാറും ഇതുപോലെ തന്നെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ സ്വൈരസല്ലാപം ചെയ്യുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ചോറ് കഴിച്ചു.
0: ചോറൊക്കെ കഴിച്ചു. അപ്പൊ ചേട്ടൻ വരുമ്പോ എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണം.
1: ഭയങ്കര ഇഷ്ടമാണ് എന്റെ അടുത്ത് പറഞ്ഞു. മദ്യൻ സാറിന്റെ കാലും ഇഷ്ടമാണ്, ടീച്ചറെ സംസാരവും എല്ലാം കേൾക്കണം. വന്ന് പുള്ളി ബി എസ് എസ് സി വന്നു കഴിഞ്ഞാൽ അപ്പഴേ ഞാൻ അഥവാ റെഡി സ്ഥലം ഓഫ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇടിവെട്ടേ മഴ ചെയ്യുകയാണെങ്കിൽ ഞാൻ റെഡി ഓഫ് ചെയ്ത് വെക്കും. അപ്പഴ് പുള്ളി വന്ന ഉടനെ എന്നെ വാർത്ത കേൾക്കണം, പുള്ളിക്ക് എല്ലാം കേൾക്കണം. അങ്ങനെ 8-9 മണി വരെ പിന്നെ കേൾക്കും. പിന്നെ നമുക്ക് കൂടുതൽ നേരത്തെ റെഡി രാത്രിയിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റും. ആനയും പോത്തും ഒക്കെ ഉള്ളതുകൊണ്ട് ഭരണ സൗണ്ട് കേൾക്കാൻ
0: പറ്റും. അങ്ങനെ വല്ല അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
1: ഓ ഉണ്ട്. 11 മണി വരെ കേൾക്കാൻ പോകില്ല.
0: ശബ്ദം കേൾക്കാൻ പറ്റൂല അല്ലേ വരണമെങ്കിൽ?
1: വരണമെങ്കിൽ റേഡിയോയിൽ ശ്രദ്ധിച്ചിരിക്കാം. നമ്മള് മുറ്റത്തിറങ്ങി നമ്മളെ ഇറങ്ങി വന്ന്
0: നമ്മളെ പാട്ടിൽ അങ്ങനെ രസിച്ചിരിക്കുമ്പോഴായിരിക്കും ആൾ ഇങ്ങോട്ട് വരുന്നത്. പാട്ടിനേക്കാൾ വലുതാണല്ലോ ജീവൻ.
1: അതുകൊണ്ട് 8-9 മണി വരെ കേൾക്കാം.
0: ശരി, അപ്പൊ ഇന്ന് പോക്കുവെയില് 7 മണിക്ക് കേൾക്കാൻ പറയണം.
1: അല്ല, പുള്ളി റേഡിയോയിലെടുത്ത് തന്നെ കിടക്കണത്.
0: അപ്പൊ എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കുകയും വേണം. ഞാൻ രണ്ടുപേര് പാടി വച്ചിരിക്കാം, അപ്പൊ വരുമ്പോ കേക്കട്ടെ. പാടട്ടോ? കുറച്ചേ അറിയാവുള്ളൂ എനിക്ക്. തലയ്ക്കുമീതേ ശൂന്യാകാശം താഴേ മരുഭൂമി തപസ്സു ചെയ്യ

0: അത്രേ മതി. അപ്പൊ ഇത് ചേട്ടന് വേണ്ടി ഞാൻ പ്രത്യേകം പാടിയതായിട്ട് പറയണം.
1: ശരി ശരി,
0: ഓക്കെ
1: ഓക്കെ. റേഡിയോയിലൂടെ മാത്രം ഇങ്ങനെ വെക്കുമ്പോഴുള്ള ഈ സംഭാഷണം വലിയ റേഡിയോ കൂടി എനിക്ക് നല്ലത് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. എന്റെ ഫോണും കേടായി പോയി. ഫോണും പുള്ളി ബി എസ് എസ്
0: കൊണ്ടുപോകുമ്പോ നമുക്കൊരിക്കൽ നേരിട്ട് കാണണം.
1: ഞാൻ വരും, ഞങ്ങക്ക് വരാൻ പിന്നെ ദൂരമൊന്നുമില്ല. പിന്നെ പറയാ, പുള്ളി സ്വയമേ പറയാണ് എനിക്ക് വരാൻ ദൂരതാമസമൊന്നുമില്ല. ഞാൻ ഇന്ന് വേണമെങ്കിലും വരും ടീച്ചറിനെ കാണാൻ.
0: അപ്പൊ ഒരു ദിവസം രണ്ടുപേരും കൂടെ അങ്ങോട്ട് പുറപ്പെടുക, ഒന്ന് വിളിച്ചിട്ട്
1: പുള്ളി പറഞ്ഞു നമുക്ക് പോവാം, നമുക്ക് പോയി കാണാം, പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് വിളിക്കാം എന്ന് വിളിച്ചിട്ട് നമുക്ക് അവിടെ പോവാം എന്ന് എന്റെ ഒരു പറഞ്ഞു. എന്ന് ടീച്ചറിന് ഭയങ്കര ഇഷ്ടമാണ്, അതിയായ സ്നേഹമാണ്. സഹോദരൻ പുള്ളിക്ക് ഒരു സഹോദരിയേ ഉള്ളു. അപ്പം ആ ഒരു സഹോദരത്തിന്റെ
0: മറ്റൊരു സഹോദരിയാണെന്നങ്ങ് പറഞ്ഞാൽ മതി. ഉള്ളിന്റെ ഉള്ളിലെ സ്നേഹം കൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തേക്ക് തികഞ്ഞു. ശരി, അപ്പൊ പ്രത്യേക സ്നേഹാന്വേഷണം പറയണം. പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ശരി ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സംബന്ധിക്കുന്ന പാട്ടുകളുമൊക്കെ നമുക്ക് ആവശ്യപ്പെടാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? ആ പറഞ്ഞോളൂ. ഒന്നുമില്ലേ പറയാം. വീട്ടിലൊക്കെ ചെയ്തോളൂ, അതോ കുടുംബശ്രീയിലൊന്നും പോയില്ല?
1: ഞാൻ കുടുംബശ്രീ ഇല്ല മാഡം.
0: കുടുംബശ്രീയിലൊന്നും ചേർന്നിട്ടില്ല?
1: ചേർന്നിട്ടുണ്ട്, നാലും ചേർത്തൊക്കെ പോയി, പിന്നെ
0: ഇപ്പൊ കുടുംബശ്രീയിലൊന്നും പോകുന്നില്ല. എന്നാലും വീടും പരിസരമൊക്കെ തൂത്ത് വൃത്തിയാക്കിയൊക്കെ ചെയ്തു.
1: വീടും പരിസരമൊക്കെ വൃത്തിയാക്കി, പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. മഴയൊക്കെ ആയിട്ട് എല്ലാം കറങ്ങി പോയില്ല,
0: മഴ വന്നതും പച്ചക്കറികളൊക്കെ നാശമായി പോയാ?
1: എല്ലാം നഷ്ടമായി. പിന്നെ ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ടൊക്കെ ഒന്നും
0: പറ്റൂലു.
1: മഴയൊക്കെ ആയപ്പോ എല്ലാം ഇല്ലാതായൊക്കെ പോയി. പിന്നെ വീടും പരിസരമൊക്കെ ഇവിടെ മൂന്ന് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് എപ്പോഴും ബില്ല് കൊടുക്കുക, അതുകൊണ്ട് മാസം തോറും ഇവിടെ പരിസരം എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കും.
0: പുല്ല് വളർന്ന് കയറും അല്ലേ?
1: പുല്ല് വളർന്ന് ഈ ഊറ്റി പ്രദേശമായത് എപ്പോഴും മാസം തോറും പുല്ല് വളരും. അപ്പൊ ഇപ്പൊ മാസം തോറും നമ്മള് വൃത്തിയാക്കിയാല് പരിസരം എപ്പോഴും
0: വൃത്തിയായിട്ട് കിടക്കും.
1: പെട്ടെന്ന് കയറി പെട്ടെന്ന് കയറി
0: കൊടുക്കും. ഈ പുല്ലൊക്കെ വളർന്നു ഇറങ്ങുമ്പോ ചെറിയൊരു കൊതുക് വരും.
1: കൊതു നാല് സൈഡ് കൊണ്ടുവരണം.
0: അല്ല, പ്രത്യേകിച്ചും ഈ പുല്ലിലൊക്കെ വന്നിരിക്കുന്ന ഒരു ചെറിയ കൊതുകുണ്ട്, മനുഷ്യനെ കഴിച്ചു കൊല്ലുന്ന ഒരു കൊതുകാണ്.
1: നമ്മളെ വീട്ടിന്റെ നാല് വശം കൊതു തന്നെ, കൊതു എന്ന് പറഞ്ഞാൽ കൊതു തന്നെ. ഈ പരിസരം എപ്പോഴും വൃത്തിയാക്കണം. പിന്നെ ഈ ചക്കയും അത് കൊതുകളും എല്ലാം കൂടെ കൊണ്ട് കൊതുകല്ലോ. ആ ചക്കയും
0: ആ കൊതുകും ചെറിയ ചെറിയ ഈച്ചയും അട്ടയും എല്ലാം കയറി വരും. പ്രത്യേകിച്ച് മഴ സീസൺ ആകുമ്പോ പിന്നെ പറയുകയും വേണ്ട.
1: മഴ എന്ന് പറഞ്ഞാൽ മഴ ഇവിടെ വന്നാതെ വീട്ടായത് ഭയങ്കര വെള്ളവും ചോടും ഒക്കെ ഉണ്ട്.
0: എന്നാലും മഴ പെയ്യട്ടെ, മഴ പെയ്താലല്ലേ വെള്ളം കിട്ടൂ.
1: മഴ വേണം, മഴയും വേണം, വെയിലും വേണം. ചോദാക്കൾ പറയും മഴ പെയ്യപ്പോ മുടിഞ്ഞ മഴ, വെയിൽ വരുമ്പോ ചൂട്, വെയിലത്ത് ഇറങ്ങി വെളിയിൽ ഇറങ്ങാൻ പറ്റില്ലെന്നൊക്കെ പറയും. രണ്ടും വേണമല്ലോ,
0: എല്ലാം വേണം,
1: എല്ലാം വേണം. മഴയും വേണം, വെയിലും വേണം.
0: അതെ അതെ, പിന്നെ നമ്മള് മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെ പറയും. എന്നാലും നമുക്ക് ഇതെല്ലാം ഇഷ്ടമാണ്. അതെ, അങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഒരു അതും ഒരു പ്രകൃതി നിയമമാണ്, അങ്ങനെയൊക്കെ അങ്ങ് പറയും. അതെ, അപ്പൊ ആ അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? സർഗം എന്ന ചിത്രത്തിലെ. ചേട്ടൻ എന്ത് പറ്റി സംസാരിക്കാൻ വയ്യാത്ത? തന്നിട്ട് ഓടിപ്പോയാ? സ്വരരാഗ ഗംഗാ പ്രവാഹമേ.
1: പിന്നെ ഞങ്ങളെ കിണറൊക്കെ നിറഞ്ഞു.
0: വെള്ളം നിറഞ്ഞ?
1: വെള്ളം നിറഞ്ഞ് മുക്കിയെടുക്കാം.
0: ആ മുക്കിയൊക്കെ എടുക്ക, എനിക്ക് വയ്യ. നല്ല ശുദ്ധ നല്ല തെളിഞ്ഞ വെള്ളമാണോ? ഓക്കെ, ഓക്കെ. അപ്പൊ എന്തായാലും മഴ, ഈ ജൂൺ മാസമാണ്, മഴക്കാലമാണ്.
1: പച്ചക്കറികൾ ഒരുപാട് നശിച്ചിട്ടുണ്ട്.
0: നമ്മുടെ ഷേർലി, നമ്മുടെ ഷേർലി ചേച്ചി പറയുന്നത് പോലെ മന്നൂർ കോണത്തുനിന്ന് വിളിക്കുമ്പോ ഇങ്ങനെ പറയും, വെയിലാണ് കൃഷിക്ക് നല്ലത് എന്ന് പറയും. അത് കറക്റ്റാണ്, കാരണം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് വെള്ളമൊക്കെ ഇട്ട് കൊടുത്താല് നമുക്ക് ആവശ്യത്തിന്. അതെ അതെ,
1: വെയിലത്തുള്ള കൃഷികളെല്ലാം ഒരുപാട് ഉണ്ടായിരുന്നു. തക്കാളി തന്നെ ഒരുപാട് കാച്ചു, പാവലി, പിന്നെ പച്ചമുളക്, കാന്താരികൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വെറിയത്തെല്ലാം കാച്ചു,
0: മഴയത്തെല്ലാം പോയി. ശരി, അപ്പൊ മഴ സീസൺ കഴിയുമ്പോ നമുക്ക് വീണ്ടും നട്ട് പിടിപ്പിക്കാം. അതെ അതെ, ആയിക്കോട്ടെ. അപ്പോ നമുക്ക് ഇന്ന് സ്വരരാഗ ഗംഗാ പ്രവാഹമേ എന്നുള്ള പാട്ട് കേൾക്കാമോ? ശരി, ഓക്കെ ഓക്കെ, വെൽക്കം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. നമ്മളെ പരിസ്ഥിതി ദിനത്തെ കുറിച്ചുള്ള വിശേഷങ്ങളും കൂടി ഒപ്പം ഇങ്ങനെ പങ്കുവെച്ച് പോകുന്നുണ്ട്. അപ്പൊ ഒരു മരം നടുക എന്നാൽ ഒരു ജീവനെ ഭൂമിക്ക് സമ്മാനിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. പേരുകൾ കൊണ്ട് മണ്ണിൽ പടർന്ന് ശാഖകൾ കൊണ്ട് ആകാശത്തെ തൊട്ട് വരും തലമുറയ്ക്കായി തണലും പ്രാണവായുവും കാത്തുവയ്ക്കുന്ന പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് ഓരോ മരങ്ങളും. അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഒരു മരത്തെയെങ്കിലും നടാം. വെറുതെയല്ല, ഒരു കുഞ്ഞിനെ പോലെ നമുക്ക് അതിനെ സ്നേഹത്തോടെ വളർത്താം. തീർച്ചയായും അത് പ്രകൃതിക്ക് നാളെ ഒരു നാളെയുടെ തലമുറയ്ക്ക് നമുക്കതൊരു തണലാകും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചറേ.
0: നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
1: വത്സല.
0: അവിടെ നിന്ന് എന്താണ് ഒരു ബഹളം കേട്ടത് ഇപ്പൊ?
1: പട്ടി.
0: എന്റെ അമ്മ, ഞാൻ പേടിച്ചു പോയല്ല. ഇനിയിപ്പൊ ഈ മൈക്കി കൂടെ ആയിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുമോ എന്ന് വരെ ഞാൻ പേടിച്ചു.
1: ഒരാള് വന്നപ്പോഴേ രണ്ട് നായ്ക്കളുണ്ട്, അത് കുറച്ചത്.
0: ഇങ്ങനെയൊക്കെ കുറയ്ക്കാൻ പഠിപ്പിക്കല്ലേ ട്ടാ. ഇനി പോട്ട്, നീ അങ്ങ് ക്ഷമിച്ച്. വലിയ ഒരു ശബ്ദം ഞാൻ പറഞ്ഞോണ്ടിരുന്നപ്പോ എനിക്ക് ചിരിയും വന്നു. പിന്നെ ഞാൻ കൺട്രോൾ ചെയ്തിരിക്കുകയായിരുന്നു. ആ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്? സുഖമാണോ?
1: സുഖമാണ്.
0: മഴയൊക്കെ ഉണ്ടോ?
1: മഴ ഉണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു.
0: ഇന്നലെയാണോ മെനിഞ്ഞാന്നാണോ? ഇന്നലെ ഇന്ന് മഴയില്ല. ഇങ്ങനെയാണ്, ഒരു ദിവസം മഴ വന്നുടനെ ആൾക്കാർ മഴയെ പ്രാകും. അല്ല, നമുക്കിപ്പോ പ്രാഗിയ എന്ത് പറയാൻ പറ്റും?
1: അത് മഴ ചെയ്താലും വെയിലായാലും ആൾക്കാർ പ്രാകും.
0: അത് നമ്മളുടെ ഒരു ശീലമാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ോടുകൂടി മഴ എങ്ങോ പോയി ഒളിക്കും. മേഘങ്ങളിൽ നിന്ന് ഇറങ്ങി വരാൻ വിചാരിക്കുന്ന മഴ അതിന്റെ അടിക്ക് അറിയങ്ങ് ഒളിക്കും. ഇനി ഇങ്ങോട്ട് വരണില്ല. നീയൊക്കെ ചൂടെടുത്ത് എന്താണെന്നോ ചായക്കോ ആണ് വരാത്ത. പിന്നെ ഫുഡൊക്കെ
1: ഞങ്ങള് പുസ്തകമേളയിലൊക്കെ പോയി, പരിപാടിയൊക്കെ കണ്ട്.
0: കാട്ടാൽ പുസ്തകമേളയിൽ പോയി
1: പോയി ഞാനും എന്റെ മോള്.
0: ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ.
1: നല്ല
0: എന്ന് കഴിഞ്ഞു മെനിഞ്ഞ
1: 31st.
0: 31st കഴിഞ്ഞു. എല്ലാ ദിവസവും പോയാ? ഞാൻ പോയില്ല. അത് വഴിയൊക്കെ ഇങ്ങനെ പോകുമ്പോ കാണാറുണ്ട്. കേട്ടാ കവിത.
1: നല്ല കവിതയായിരുന്നു.
0: എന്ത് വയ്യേ?
1: ഇല്ല, ഞാൻ അങ്ങോട്ടേക്ക് നടക്കുന്നു.
0: എവിടെ നടക്കുന്നു? നടന്നോണ്ടിരിക്കാണ് കഥച്ച് കഥച്ച് എന്നോട് സംസാരിക്കുന്നു. അവിടെ അടുത്ത് നിക്കൂ.
1: പട്ടി ഉറച്ചാൽ മാറിയത്.
0: ആ, അവിടെ നിന്ന് സമാധാനമായിട്ട് സംസാരിക്കൂ.
1: സംസാരിക്കാം.
0: ആ, കഥച്ച് കഥച്ച് സംസാരിക്കണ്ട. ഫുഡൊക്കെ കഴിഞ്ഞോ?
1: കഴിഞ്ഞു
0: കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: അമരത്തിലെ.
0: അമരത്തിലെ വികാര നൗകയുമായി. നല്ല പാട്ടാണ്. അമര സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ?
1: എത്ര പ്രാവശ്യം കണ്ടു. തേന്മാവും കൊമ്പത്ത് അതൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടു.
0: എത്ര പ്രാവശ്യം കണ്ടു?
1: എണ്ണമില്ല.
0: എപ്പ ടിവിയിൽ വന്നാലും കാണും.
1: എപ്പോഴും
0: വന്നാലും കാണും. ഭരതന്റെ ഒരു നല്ല സിനിമയായിരുന്നു. നമ്മളെല്ലാരും അവസ്ഥ അത് തന്നെയാണ്. എപ്പൊ ടിവി തുറന്ന ഇത് കണ്ട അവിടെ അങ്ങ് ഇരിക്കും. ആകാശദൂത് അങ്ങനെ കാണൂല. വെറുതെ അതുകൊണ്ട് ഞാൻ അത് കാണാറില്ല. പണ്ടം കണ്ടോ? കണ്ട്. പിന്നെ ചുമ്മാ ഇരുന്ന് കരയാൻ എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ. ഓ, പിന്നെ കരച്ചിലൊന്നാ കരയുണ്ട്. രഹസ്യമായിട്ടൊക്കെ എത്തുപോരോ കരയും. ഓ, ആരെയും കാണാ കണ്ടു കരയണത് മോശമല്ലേ. അതുകൊണ്ട് ആരും കാണാതെയൊക്കെ കരച്ചിൽ വരുമ്പം കരയും. കരച്ചിൽ വരുമ്പം കരയണം, ചിരി വരുമ്പം ചിരിക്കണം, ദേഷ്യം വരുമ്പം ദേഷ്യപ്പെടണം. മനുഷ്യർ അങ്ങനെയാണ്. അല്ലാതെ ഞാൻ എന്താണ് പുണ്യവാളനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രതികരിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ
1: പ്രതികരിക്കണം.
0: ആ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയണം.
1: ആ
0: കൊറേയൊക്കെ നമ്മള് ഭയങ്കരമായി എപ്പോഴും വഴക്കുണ്ടാക്കാതെ ദേഷ്യം വരുമ്പോ ദേഷ്യം വരും, അങ്ങനെ വരണ്ടേ. നടന്നൊക്കെ കഴിഞ്ഞോ? അങ്ങനെ നമ്മളെ നമ്മളിങ്ങനെ ഏറ്റവും കയറി വരുമ്പോ അങ്ങനെ നിന്ന് നടന്ന് നടന്ന് ഫോൺ ചെയ്യാൻ പാടില്ല, അത് ഭയങ്കര സ്ട്രെയിൻ ആണ്, ഹാർട്ടിന് അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്.
1: അത് ഞാൻ സാധനം ദൂരെ പട്ടി അവിടെ അയക്കണോണ്ടേ.
0: എന്നാലും അതൊരു രണ്ട് രണ്ട് രണ്ടര കൊരയായിരുന്നു. ഞാൻ ആതിരയും കൂടെ ഇവിടെ തെറിച്ചു പോയില്ലേ. ആതിര പിന്നെ ആതിര ദൂരെ ഇരുന്നിട്ട് ഇവിടെ ആതിര തെറിച്ചു പോണുണ്ട്.
1: ആതിര ശരിക്കും ഞാൻ കേട്ടു.
0: ആതിരയല്ല, ഞാനാണ് ചിരിച്ചവിടെ. പറയുന്നതിനൊക്കെ എനിക്ക് ചിരി വന്നു. ഞാൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ? സുഖമാണല്ലോ.
1: ഡെഡിക്കേഷൻ ഉണ്ട് എന്റെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, ആദ്യം ടീച്ചറിന്, കുടുംബത്തിന്.
0: ഓക്കെ,
1: പിന്നെ ആതിരയ്ക്ക്.
0: ശരി,
1: നമ്മളവർ സ്വാഭാവം പറഞ്ഞാൽ നമ്മളെ പിള്ളകി
0: നമ്മളെ പിള്ളേന്ന്
1: അത് വെള്ളവരല്ല, സുധ എന്താ പേരല്ല, അതല്ലേ
0: ആരാണെന്ന് അറിഞ്ഞൂടാ.
1: അവ അപ്പഴും അങ്ങനെ പറയുള്ളു.
0: അപ്പൊ നമ്മളെ ശരി, എന്റെ പിള്ളക്ക് കൂടെ ചേർത്ത് നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ശരി. ഓക്കെ
1: ഓക്കെ.
0: ശരി ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവേയിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ ആർത്തിക്ക് മുന്നിൽ പലപ്പോഴും നാം ഉറവേൽപ്പിച്ചത് സ്വന്തം അമ്മയെപ്പോലെ നമ്മെ പോറ്റുന്ന ഈ ഭൂമിയാണ്. കരിഞ്ഞുണങ്ങുന്ന പുഴകളും താളം തെറ്റി പെയ്യുന്ന മഴയും പൊള്ളുന്ന വേനലും എല്ലാം ആ അമ്മയുടെ കണ്ണുനീരാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നാൽ നമ്മളോട് തന്നെ കരുണ കാണിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ആരാണ്?
1: ഞാൻ
0: പറഞ്ഞോളൂ.
1: ചോറ്
0: ചോറൊക്കെ കഴിച്ചു. ഇനിയിപ്പ നാല് മണിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞ ആര്
1: തരും? നമുക്ക് വിശപ്പുണ്ടെങ്കിൽ സമയമൊന്നുമല്ല കഴിക്കാം.
0: വീട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ കോരി കഴിക്കാം. ഇപ്പൊ വീട്ടിലല്ലല്ലോ, നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ഇരിക്കുമ്പം കുറച്ച് ചോറ് തരുമോന്ന് ചോദിക്കണ മോശമല്ലേ. അതുകൊണ്ട് വിശന്നാലും നമ്മള് ചോദിക്കാറില്ല.
1: ആ,
0: ഇനി ഇത് കഴിഞ്ഞ ഉടനെ ചായ കുടിക്കാം, ചായയൊക്കെ തരും. പിന്നെ എന്തുണ്ട് വിള്ളറടയില് വിശേഷങ്ങളൊക്കെ?
1: വിശേഷം ഒന്നുമില്ല മാഡം. ഇന്നലെ ഇന്ന് മഴയില്ല. ഇന്നലെ ഞാൻ കുറച്ചുണ്ടായിരുന്നു മഴ. ഇന്ന് അതിന്റേതായ ചൂടുണ്ട്.
0: അതാണ് മഴ പോയ ഉടനെ ചൂടിഞ്ഞു വന്നോളൂ.
1: ചൂടിഞ്ഞു വന്നോളൂ. മഴ അത്രയ്ക്ക് വേണ്ടി പെയ്തില്ല
0: മാഡം. നമ്മള് പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോ ഉള്ള ജൂൺ മഴയൊന്നും ഇപ്പൊ ഇല്ല.
1: ഇല്ല,
0: നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കും. അതെ അതെ, പകുതി സ്ലേറ്റ് ബുക്കിന് ബുക്ക് എന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ല. എല്ലാവർക്കും പുസ്തകം ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ നമ്മള് വേറെ ആരെങ്കിലും പഴയ പുസ്തകങ്ങളൊക്കെ വാങ്ങും. ആ, അങ്ങനെയൊക്കെ ഒരു അങ്ങനെ കാലം. ഇപ്പൊ പിള്ളേര് പഴയ പുസ്തകം ഒന്നും പഠിക്കുകയല്ല.
1: പഠിക്കില്ല, പഴയ ബാഗ് വേണ്ട.
0: പഴയ എല്ലാ വർഷവും പുതിയത് പുതിയത് വേണം. അപ്പൊ നമ്മള് നമ്മളത് അങ്ങനെ ചെയ്യാൻ നമ്മളും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ആ, കുട്ടികൾ സന്തോഷവാന്മാരായി വളരട്ടെ അല്ലേ. അപ്പോ ഇന്ന് എല്ലാവർക്കും സുഖമാണ്. ആതിരെ നന്ദനെ സാറിനെ എല്ലാം തിരക്കി എന്ന് പറയാം.
1: എന്റെ പിള്ളേ, എന്റെ ആതിര.
0: ആതിര പിള്ള? ഓ, താങ്കളാണ് ആ പിള്ള അല്ലേ. തൊട്ടു മുമ്പ് വത്സല ചേച്ചി പറഞ്ഞു ഇങ്ങനെ എന്റെ പിള്ളക്കും കൂടെ കൊടുക്കണം ആ പാട്ട്. അപ്പൊ അതായിരുന്നു സുധ ചേച്ചി ആയിരുന്നു ആ ആള്. എന്ത് പറയാ, ശരി. അപ്പൊ എന്റെ മക്കൾക്കും കൂടെ വേണ്ടിട്ടാണ് ഈ പാട്ട്. ഏത് പാട്ടാ?
1: ഒരു മയിൽ ചീലി വിടർന്ന് ആ പാട്ട്. ഇപ്പൊ സ്കൂള് പറഞ്ഞ സമയല്ലേ മാഡം,
0: മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിലെ പാട്ട്.
1: അപ്പോഴും ഞാൻ എല്ലാ സ്കൂളിൽ പോണ എല്ലാ മക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു.
0: സ്കൂളിൽ പോകുന്ന എല്ലാ കൊച്ചുമക്കൾക്കുമായിട്ട് സമർപ്പിക്കുന്നു.
1: മക്കൾക്കുമായിട്ട്, കൊച്ചു തൊട്ട് വലുതര എല്ലാ മക്കൾക്കും വേണ്ടി. അതിലേക്കും നന്ദനും മേഡത്തിനും സാറിന്. പിന്നെ എന്റെ നിർമ്മല, അവരെ ഇനി ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ പിന്നെ നമ്മളെ ലളിതയെ ഒരു കാര്യം അറിയാൻ പാടില്ല.
0: എപ്പോഴെങ്കിലും അറിയാൻ പറ്റും.
1: അവരെല്ലാരിക്കും വേണ്ടി ഞാൻ അവരെല്ലാരും ചോദിച്ചുകൊണ്ട് ഈ പാട്ട് എല്ലാരിക്കും നമുക്ക് എല്ലാരിക്കും വേണ്ടി സമർപ്പിക്കും.
0: ശരി, എല്ലാവർക്കും ആയിട്ട് നമുക്ക് ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന വളരെ മനോഹരമായ ആ പാട്ട് കേൾക്കാം. ഓക്കേ,
1: ഓക്കേ,
0: ശരി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്ക്വേലിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമ്മൾ പോക്ക്വേലിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. വിജയകുമാരി എന്നാണ് പേര്. അമ്മയ്ക്ക് 100-ാം പിറന്നാൾ ആശംസകൾ നേരുന്നു. അമ്മയ്ക്കും മഴുവൻകോടുള്ള ശാന്ത അമ്മയ്ക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു തരണേ എന്നാണ് കൊല്ലത്ത് നിന്ന് ശ്യാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും 100-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വിജയകുമാരി അമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ ജന്മദിന ആശംസകൾ കരുണാസായ റേഡിയോയുടെ പേരിൽ നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പാട്ട് മഴുവൻകോടുള്ള ശാന്തമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നുള്ള പാട്ടാണ് കേൾക്കാനായി ആഗ്രഹിക്കുന്നത്. നമുക്ക് പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട് അത് കേൾക്കാം. എന്തായാലും ഇന്നത്തെ സമയം കടന്നുപോയത് നമ്മൾ അറിഞ്ഞതേയില്ല. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെറും വാക്കുകളായി റേഡിയോ തരംഗങ്ങളിൽ ഒടുങ്ങി പോകാതിരിക്കട്ടെ. നമ്മുടെ മുറ്റത്തൊരു കുഞ്ഞു തൈ വളരുമ്പോൾ പ്ലാസ്റ്റിക്കിനോട് നമ്മളൊരു വേണ്ട എന്ന് പറയുമ്പോൾ ഒരു തുള്ളി വെള്ളം പാഴാക്കാതെ സൂക്ഷിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ പരിസ്ഥിതി ദിനം പിറക്കുന്നത്. ഭൂമി അമ്മയെപ്പോലെയാണ് സഹനത്തിന്റെ പ്രതീകം. പക്ഷേ ആ സഹനത്തിന് ഒരു പരിധിയുണ്ടെന്ന് മാറുന്ന കാലാവസ്ഥ നമ്മെ പലപ്പോഴായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഒട്ടും വൈകരുത്, പ്രകൃതിക്കായി നമ്മൾ തന്നെ എന്ന സന്ദേശം നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ സുന്ദരമായ സായാഹ്നത്തിൽ വിശേഷങ്ങൾ പങ്കുവച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹം. ഈ പോക്കുവയിൽ നാളങ്ങൾക്കൊപ്പം തന്നെ നമുക്ക് അടുത്ത ദിവസത്തിനായി ഉള്ള യാത്ര ആരംഭിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് ശ്യാം ആവശ്യപ്പെട്ട ഒരു ഗാനത്തോടുകൂടി തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: ഒരേ ഒരു താരത്തിൽ ഇന്ന് പാബ്ലോ നെരൂദയെ കുറിച്ച് കേൾക്കാം. കവിയുടെ പ്രതിമ തീർക്കാൻ ഏറ്റവും ഉറപ്പുള്ള ലോഹമേതാണ്? സ്വന്തം മാംസം. മാംസം മരിച്ചുപോവില്ലേ? ജരാനരകളുടെ അന്ത്യത്തിൽ പുതിയ മനുഷ്യർ കാത്തുനിൽപ്പുണ്ട്. അവർ അവരുടെ പ്രതിച്ഛായയിൽ അതിനെ വീണ്ടും നിർമ്മിക്കും. കവിയുടെ പ്രതിമ നിർമ്മിക്കാൻ ഏറ്റവും വിദഗ്ധനായ ശില്പി ആരാണ്? സ്വന്തം കാലം. കാലം മാറിപ്പോവില്ലേ? ഓരോ ദശയും സ്വന്തം ഉണർച്ചകളുടെ തീയിൽ അതിനെ ഉരുക്കി വാർക്കും. ഇങ്ങനെ കവിത എഴുതുന്ന പ്രതിഭയ്ക്ക് ഒരു പര്യായമുണ്ടെങ്കിൽ അത് പാബ്ലോ നെരൂദ എന്നു തന്നെയായിരിക്കും.

മഹത്തായ മനുഷ്യവൃക്ഷത്തിന്റെ ഒരു ഇലയാണ് ഞാനെന്ന് പാബ്ലോ നെരൂദ എഴുതുന്നു. അങ്ങനെ ഒരു ഇലയായിരിക്കുമ്പോഴും തന്റെ വൃക്ഷത്തെ ഒന്നിച്ച് ദർശിക്കാനാവുന്നു എന്നതായിരുന്നു നെരൂദയുടെ പ്രത്യേകത. വ്യക്തി തന്നെയാണ് സമൂഹവും എന്ന് ചിന്തിച്ച കവി, മനുഷ്യസ്നേഹിയായ കവി. ആദ്യകാല രചനയായ കാമജലം മുതൽ അന്ത്യകാല രചനയായ ജലഗീതിയുടെ അവസാനം വരെ നോക്കിയാൽ നെരൂദ കവിതകളിലുടനീളം പ്രവഹിക്കുന്ന ജലം, അത് ഒറീനോക്കോയിലൂടെ ഒഴുകി അറ്റ്ലാന്റിക്കിൽ എത്തിച്ചേരുന്നു. ഒറീനോക്കോ, ഞാൻ സമയമേ അറിയാതെ നിന്റെ സമയതീരങ്ങളിൽ കിടക്കട്ടെ. ആദിയിൽ എന്ന പോലെ ഞാൻ നഗ്നനായി പോകട്ടെ. ജ്ഞാനസ്നാനം ചെയ്യിക്കുന്ന നിന്റെ തമസുകളിലേക്ക് ഞാൻ യാത്രയാവട്ടെ. അരുണജലം തുളുമ്പുന്ന ഒറീനോക്കോ, നിന്നിൽ കൈമുക്കി നിന്റെ മാതൃത്വത്തിലേക്ക്, നിന്റെ പ്രഗതിയിലേക്ക് ഞാൻ തിരിച്ചു പോകട്ടെ. സവാരികളുടെ സരിത്തെ, വേരുകളുടെ ആധാരശിലയാണ് നീ.

ജനതയോടുള്ള നെരൂദയുടെ ആകർഷണം കവിയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രമായിരിക്കുന്നു. അധ്വാനത്തെയും ലൈംഗിക ക്രിയയെയും ഒന്നിച്ചു കുറിക്കുന്ന ഒരു ഋജുരേഖയുടെ പ്രതീകമായിരുന്നു പാബ്ലോ നെരൂദ. ദാന്തെയെയും മിൽട്ടണേയും അവരുടെ ദൈവശാസ്ത്രത്തിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. വിറ്റ്മാനെയും വിക്ടർ യുഗോയെയും അവരുടെ ജനാധിപത്യ വിശ്വാസത്തിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. അതുപോലെ പാബ്ലോ നെരൂദ എന്ന കവിയെ കമ്മ്യൂണിസ്റ്റ് മിത്തിൽ നിന്നും മാറ്റി നിർത്തി ചിന്തിക്കുക പ്രയാസമാണ്. കവിയുടെ ശബ്ദമിടറുകയും ചിതറുകയും ചെയ്യുന്ന ഒരു നൂറ്റാണ്ടിൽ ജീവിതത്തെയും മരണത്തെയും സമരത്തെയും ചരിത്രത്തെയും പ്രകൃതിയെയും പ്രണയത്തെയും കുറിച്ച് ദൃഢമായി മുഴങ്ങുന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞ കവിയാണ് പാബ്ലോ നെരൂദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാബ്ലോ നെരൂദയുടെ വിശേഷങ്ങൾ.
2: വിമോഹവും നിർജീവവുമായ വസ്തുക്കൾക്കെല്ലാം കവി കണ്ണും നാവും നൽകുന്നു. ലോകത്തെ സ്ഫടികമാക്കി മാറ്റി എല്ലാ വസ്തുക്കളെയും അവയുടെ ശരിയായ ക്രമത്തിൽ, ശരിയായ പ്രവർത്തന രീതിയിൽ കാണിച്ചു തരുന്നു. പരലിനും മരത്തിനും കല്ലിനും ചുറ്റുമുള്ള മൗനത്തെ ഭേദിച്ച് പൂർവ്വ മാതൃകകളില്ലാത്ത ജ്ഞാനം നേടാൻ ശ്രമിച്ച കവി അതൊക്കെയായിരുന്നു പാബ്ലോ നെരൂദ. നെരൂദയുടെ കവിത പിറവിയെടുക്കുന്നത് ടെമക്കോവിൽ വെച്ചാണ്. സാമൂഹ്യവും മതപരവുമായ ആചാരങ്ങളിൽ നിന്നും അംഗീകൃത സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ നിന്നും സ്വതന്ത്രമായിരുന്നു ടെമക്കോ എന്നതും ശ്രദ്ധേയമാണ്. ടെമക്കോവിലെ ഓരോ ചെടിയും ഓരോ ജീവിയും നിരന്തരമായ ഒരു വിസ്മയത്തിന്റെ അംശങ്ങളായിരുന്നു. 15-ാമത്തെ വയസ്സിൽ ആദ്യ പുസ്തകം ക്രെപ്പുസ്കുലാരിയോ, ആ പുസ്തകത്തിലൂടെയായിരുന്നു നെഫ്തലി റെയ്സ് എന്ന ബാലൻ പാബ്ലോ നെരൂദയാണ്.

നീ നിത്യവും പ്രപഞ്ചത്തിന്റെ പ്രകാശവുമൊത്ത് നൃത്തം ചെയ്യുന്നു. നീ ഒരു നേർത്ത വിരുന്നുകാരിയായി പൂവിലും ജലത്തിലും വന്നെത്തുന്നു. ഒരു പൂങ്കുല പോലെ എന്നും ഞാൻ കൈകളിൽ ഇറുക്കി പിടിക്കുന്ന വെളുത്ത മുഖം മാത്രമല്ല നീ. നീ മറ്റാരെ പോലെയുമല്ല, കാരണം ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഈ ജമന്തിപ്പൂമാലകൾക്കിടയിൽ നിന്നെയും ഞാൻ നിവർത്തിയിടട്ടെ. പ്രണയത്തിന്റെ ആകാശങ്ങളിൽ കവി കാമുകനായി വിഹരിക്കുന്നു. ആസ്വാദകനും അറിയാതെ പ്രണയിയാകുന്ന കവിതയുടെ മാന്ത്രികത്വം.

ഈ രാത്രിയാകും എനിക്ക് ഏറ്റവും ദുഃഖപൂരിതമായ വരികൾ എഴുതുവാൻ. രാവു ചിതറിത്തെറിച്ചുപോയി. ഇപ്പോഴും കൂടെയില്ലോ മലാൾ, അന്യന്റെ അന്യന്റെ ആകുമകൾ. പണ്ട് ഞാൻ ഉമ്മ വച്ച പോൽ മറ്റൊരാൾ. എത്ര ഹ്രസ്വം പ്രേമമെങ്കിലും വിസ്മൃതി എത്ര ദീർഘം. കൗമാര വിക്ഷോഭങ്ങളുടെ ഉത്കടമായ ആവിഷ്കാരം, ജ്വലിച്ചു നിൽക്കുന്ന തരുണകാമം, അസഹനീയമായ ഏകാഗ്രത, ഹൃദയം തകർക്കുന്ന വിരഹം, ഇവയെല്ലാം ഈ കവിതയിൽ പ്രക്ഷേപിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ദേശകാല പരിമിതികളില്ലാതെ അതിന്നും വ്യാപനം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്.

0: விஷத்திர மீண்டும் நபசு.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ഒരേ ഒരു താരം.
3: ഒരേ ഒരു താരത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാബ്ലോ നെരൂദയുടെ വിശേഷങ്ങൾ.
4: ഭൂമിയിൽ തന്നെയുള്ള മനുഷ്യന്റെ വിമോചനമാണ് നെരൂദ സ്വപ്നം കണ്ടത്. പ്രണയത്തെ വിമോചനത്തിന്റെ മാർഗമായി അദ്ദേഹം ദർശിച്ചു. അതുകൊണ്ടാവണം കവിതകളിൽ ചോദ്യമുന്നയിക്കാൻ നെരൂദ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ചിന്തിജ്വാലകൾ പത്മരാഗങ്ങൾക്ക് തീകൊളുത്തുന്നത്? എന്തുകൊണ്ട് പനിനീർപ്പൂവ് സ്വപ്നങ്ങളുടെ നിറം മാറ്റിമാറ്റി രസിക്കുന്നു? ഗോമേതകത്തിന്റെ ഹൃദയം എന്തുകൊണ്ട് മഞ്ഞത്തെയും കൂടെ പുറത്തു കാട്ടുന്നു? മരതകം എന്തുകൊണ്ട് വെള്ളത്തിലാണ്ടുപോയ മുങ്ങിക്കപ്പൽ പോലെ വിറയ്ക്കുന്നു? എന്തുകൊണ്ടാണ് ജൂൺ നക്ഷത്രങ്ങൾക്ക് കീഴിൽ ആകാശം വിളറുന്നത്? ഉണർന്നപ്പോൾ ഇത്രയേറെ കറുത്തിരിക്കാൻ മാത്രം കൽക്കരി ഏതിടത്ത് കിടന്നാണ് ഉറങ്ങിയത്? ഇങ്ങനെ നെരൂദ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു.

പൊടി പിടിച്ച നോട്ടങ്ങൾ, സ്വയം കുഴിച്ചുമൂടുന്ന നിശബ്ദദലങ്ങൾ, കറപുരണ്ട ലോഹം, കെണിയിൽ വീഴുന്ന പകൽ, വേനൽക്കുരുവികൾ പോലെ പെട്ടെന്ന് കടന്നുപോകുന്ന ചുംബനങ്ങൾ, ഒച്ചുകൾക്കും ചുരുട്ടുകൾക്കും അകത്തു പൊതിഞ്ഞ സ്വപ്നമാലാഖയുടെ കാലച്ചുകൾ, നിഴലുകളുടെ അതാര്യമായ ശബ്ദം, ഹൃദയസ്പന്ദനങ്ങളിൽ തൂങ്ങി നൃത്തം ചെയ്യുന്ന ശവങ്ങൾ, മുതലയുടെ നിറവും എട്ടുകാലിയുടെ സ്പർശവുമുള്ള ചുമരുകൾ, ചരമവസ്ത്രങ്ങൾ അണിഞ്ഞ് അത്താഴം കഴിക്കുന്നവർക്ക് കാവൽ നിൽക്കുന്ന മലമ്പനിക്കാരൻ, ഉറക്കറയിൽ തകർന്നു വീഴുന്ന രാത്രിയുടെ അപാരത, ബിംബകൽപ്പനകൾ കൊണ്ട് കവി സൃഷ്ടിക്കുന്ന ആലങ്കാരികതകൾ, നെരൂദ വിസ്മയം തീർക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം. ഒരേ ഒരു താരത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാബ്ലോ നെരൂദയുടെ വിശേഷങ്ങൾ.
0: നിങ്ങൾ ചോദിക്കുന്നു, എവിടെ ലൈലാക്കുകൾ, എവിടെ അവീൻ പുഷ്പദളങ്ങളാർന്ന അധ്യാത്മവിദ്യ, എവിടെ പേർത്തും പേർത്തും വാക്കുകൾ ചിതറിത്തെറിപ്പിച്ച് അവയിൽ തുളവീഴ്ത്തുന്ന മഴ, എവിടെ കിളികൾ? ഞാൻ എല്ലാ വർത്തമാനവും പറയാം. മാഡ്രിഡിന്റെ പരിസരത്തിൽ ഒരു പട്ടണപ്രാന്തത്തിൽ ഞാൻ താമസിച്ചിരുന്നു. മണികൾക്കും ഘടികാരങ്ങൾക്കുമിടയിൽ അവിടെ നിന്ന് നോക്കിയാൽ സ്പെയിനിന്റെ വരണ്ട മുഖം കാണാം. തുകൽ കൊണ്ട് തീർത്ത ഒരു സമുദ്രം. പൂവുകളുടെ വീട് എന്നായിരുന്നു എന്റെ വീടിന്റെ പേര്. കാരണം അതിന്റെ ഓരോ വിള്ളലിലും ജെറേനിയം പുഷ്പങ്ങൾ പൊട്ടിവിരിഞ്ഞിരുന്നു. എല്ലാം ശബ്ദമുഖരിതമായിരുന്നു. കമ്പോളച്ചരക്കുകളുടെ ഉപ്പുരസം, സ്പന്ദിക്കുന്ന റൊട്ടിക്കൂമ്പാരങ്ങൾ, പ്രതിമയും താണ്ടി വറ്റിപ്പോയ മഷിച്ചാലുപോലെ മത്സ്യങ്ങളുടെ ചുഴിയിൽ ഉയർന്നു നിൽക്കുന്ന ആർഗീസ് പട്ടണം. വരൂ, ഈ തെരുവുകളിലെ രക്തം കാണൂ. വരൂ, കാണൂ ഈ തെരുവുകളിലെ രക്തം. വരൂ, രക്തം കാണൂ ഈ തെരുവുകളിൽ.

ഒരേ ഒരു തരത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പാബ്ലോ നെരൂദയുടെ വിശേഷങ്ങൾ. അവതരണം ഷാൽമ, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

സുഖതുമി രാത്രിയിലേക്ക് സുസ്വാഗതം. എന്താണ് ജീവിതത്തിൻ്റെ വില, അല്ലെങ്കിൽ എത്രയാണ് ജീവിതത്തിൻ്റെ വില? ജീവിതത്തിൻ്റെ വില എന്നത് നമ്മളതിനെ എത്രത്തോളം മൂല്യവത്തായി കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അവരവരാണ് സ്വന്തം ജീവിതത്തിന് വിലയിടുന്നത്. പണ്ട് നാട്ടിൽ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വിധവയായ അവർക്ക് മറ്റു മാർഗങ്ങൾ തീരെ ഇല്ലാതിരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതായി വന്നതെന്ന് അവരുടെ ന്യായം. അതെന്തോ ആവട്ടെ, ഒരിക്കൽ അവരെ ഉപദേശിച്ച് നന്നാക്കാൻ കുറച്ച് സദാചാര പ്രവർത്തകർ അവരുടെ വീട്ടിലെത്തി. ഓരോരുത്തരായി ഉപദേശം തുടങ്ങി. ആരോ ഒരാൾ ഉപദേശത്തിൻ്റെ മൂർച്ച കൂട്ടിയപ്പോൾ അവർ പറഞ്ഞു, അതെ, ഇന്നലെയും കൂടി നീ ഇവിടെ വന്നതല്ലേ, പറഞ്ഞ കാശിൽ 100 രൂപ നീ ഇനിയും തരാനുണ്ട്. വാതിൽ തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കുമെന്ന് നീ പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. കൂട്ടുകാരൻ്റെ ജീവിതത്തെക്കാൾ വില ആ സ്ത്രീയുടെ ജീവിതത്തിനുണ്ടെന്ന് സദാചാരക്കാർക്ക് മനസ്സിലായ സമയമായിരുന്നു അത്. ഒരു പാട്ട് കേട്ടാലോ?

അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിന്റെ വില ചൂഷണം ചെയ്യുന്നവരുടെ ജീവിതത്തിനുണ്ടാവില്ല തന്നെ. ആത്മവഞ്ചകരുടെ ജീവിതത്തിന്റെ വില ഓട്ടക്കാലണയാണ്. ജീവിതത്തിൽ ഭയമില്ലാത്തത് ആർക്കാണെന്നറിയുമോ? അധ്വാനിക്കുന്നവർക്കാണ്, രാപ്പകൽ ജോലി ചെയ്യുന്നവർക്കാണ്. കാരണം ടാഗോർ പറയുന്നതുപോലെ ദൈവം അവരുടെ കൂടെയാണ്, പിന്നെന്തിന് പേടിക്കണം? എന്നാൽ പിരിവെടുത്തും ചൂഷണം ചെയ്തും ജീവിക്കുന്നവർക്ക് എന്ത് വിലയാണുള്ളത്? മലയാറ്റൂർ രാമകൃഷ്ണന്റെ ദ്വന്ദ്വയുദ്ധം എന്ന നോവലാണ് ഓർമ്മയിൽ വരുന്നത്. സ്വയം തെറി വിളിക്കേണ്ടി വരുന്ന ഒരു കഥാപാത്രമുണ്ട്. കണ്ണാടി നോക്കി അയാൾ അയാളെ തന്നെ തെറി വിളിക്കുകയാണ്, ആത്മനിന്ദ അനുഭവിക്കുകയാണ്. ഇങ്ങനെ എത്രയോ പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ആളുകൾ പിരിവെടുത്തിരുന്നത് കർഷക സമിതികളുടെയോ ഗ്രന്ഥശാലകളുടെയോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ചിലരെങ്കിലും അത് തുടർന്നു. അത് പിന്നെ അവകാശമായി, ഭീഷണിയായി, ഗുണ്ടായിസമായി. പണം തന്നില്ലെങ്കിൽ നിന്റെ കച്ചവടം ഞാൻ പൂട്ടിക്കും, അല്ലെങ്കിൽ നിന്റെ ആപ്പീസ് ഞാൻ പൂട്ടും. ദേ 25 രൂപയുടെ പൂട്ട് ഞാൻ വാങ്ങി ഗേറ്റങ്ങ് പൂട്ടിയാലുണ്ടല്ലോ, ഒരുത്തനും ചോദിക്കാൻ വരില്ല എന്ന് പറഞ്ഞ പിരിവുകാരനോട് ആപ്പീസിലിരുന്ന ആള് ചോദിച്ചു, ആ പൂട്ട് വാങ്ങാനുള്ള 25 രൂപ ഞാനോ വേറെ ആരെങ്കിലുമോ തന്നെ നിനക്ക് തരണ്ടേ? അല്ലെങ്കിൽ അതിനും നീ തെണ്ടി നടക്കണ്ടേ? അല്ലാതെ ജോലിയും കൂലിയില്ലാത്ത നിനക്കെവിടെ നിന്ന് 25 രൂപ? പൂട്ടാൻ നിന്നവന് അതൊരു തുറക്കലായിരുന്നു, അതൊരു മനസ്സ് തുറക്കലായിരുന്നു പുതിയ വെളിച്ചത്തിലേക്ക്, പുതിയ ഭൂമികളിലൂടെ പുതിയ ആകാശങ്ങളിലേക്ക്. ഒരു പാട്ടുകൂടിയാകാം അല്ലേ?

മറ്റുള്ളവരുടെ അധ്വാനത്തിൽ നിന്ന് നമുക്കൊരു ചെറിയ പങ്ക് ചോദിച്ചു വാങ്ങാം. പക്ഷെ അതൊരിക്കലും നമ്മുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ആകരുത്. പൊതുജനക്ഷേമത്തിന് വേണ്ടി ഒരു ചെറിയ വിഹിതം ആരിൽ നിന്നും ചോദിച്ചു വാങ്ങുന്നതിൽ തെറ്റില്ല തന്നെ. പൊതുപ്രവർത്തകനെന്ന് സ്വയം ധരിച്ചു വച്ചിരിക്കുന്ന ഒരാൾ ഒരിക്കൽ തനിക്കും ഭാര്യയ്ക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം ഡൽഹിയിൽ കറങ്ങാൻ പിരിവ് വേണമെന്ന് പറഞ്ഞ് കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്തിയ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഇയാളെ പേടിച്ച് ആ കച്ചവടക്കാരൻ കുറേ നാൾ കട തന്നെ തുറന്നില്ല. പൊതുപ്രവർത്തകൻ ഡൽഹിയിൽ നിന്ന് വന്ന് കടക്കാരനിൽ നിന്ന് പലിശയടക്കം ആഴ്ചപ്പിരിവ് നടത്തി എന്നാണ് കഥ. പിരിവുകാരെ കൊണ്ട് മടുത്തു സാറേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കഷ്ടപ്പെടുന്ന കാശാണ് ഇവർ വന്ന് വിരട്ടി വാങ്ങിക്കൊണ്ടു പോകുന്നത്. കൊടുക്കില്ലെന്ന് നമ്മൾ പറയില്ല സാറേ, 500 or 1000 ഒക്കെയാണ് ചോദിക്കുന്നത്. 100 or 200 കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭീഷണിയായി, ഔദാര്യം വേണ്ടെന്ന് പറയും. 100 or 200 ഔദാര്യം, 500 or 1000 ഔദാര്യമല്ലേ സാർ? പല കടക്കാരും ദയനീയമായി സംസാരിക്കുന്നു. ഒരു പാട്ട് കേട്ടാലോ?

ആദിവാസി ക്ഷേമത്തിനു വേണ്ടി ഗാന്ധിജി ഭാരതമുടനീളം സഞ്ചരിച്ചു, ധനം സമാഹരിച്ചു. ആളുകൾക്ക് കഴിയുന്നത് സംഭാവനയായി നൽകാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. കാശും എന്തിന്? ആഭരണങ്ങൾ വരെ ആളുകൾ ഗാന്ധിജിയുടെ മുമ്പിൽ വച്ചു. ഒരു വലിയ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ അടയാളമായിരുന്നു അത്. അത്രമാത്രം ധനം സമാഹരിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരാൾ എന്തിന് ധനം സമാഹരിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് പണം ചോദിക്കുന്നു എന്ന് ആളുകൾക്ക് നന്നായിട്ടറിയാം. അങ്ങനെ അർത്ഥവത്തായ കാര്യങ്ങൾക്കാണ് ചോദിക്കുന്നതെങ്കിൽ ആളുകൾ മനസ്സറിഞ്ഞു കൊടുക്കും. പക്ഷെ ഇന്ന് പലരും ശപിച്ചുകൊണ്ടാണ് സംഭാവനകൾ നൽകുന്നത്. പിരിവുകാർക്ക് അതിലും ദണ്ഡമില്ലാത്ത കാലം. ഒരു പാട്ട് കേട്ടാലോ?

ഒരു പകൽ കൊണ്ട് ഓപ്പറേഷന് ആവശ്യമായ ലക്ഷക്കണക്കിന് തുക സമാഹരിക്കാൻ കഴിയുന്ന നാടാണ് നമ്മുടേത്. ഒരു കോടിക്കടുത്ത് തുക ഒരു കുട്ടിയുടെ ജീവന് വേണ്ടി ആഴ്ചകൾക്കുള്ളിൽ സമാഹരിക്കാൻ കഴിഞ്ഞ ചരിത്രവും നമുക്കുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ തെളിവുകളാണെന്നറിയാമോ? നന്മയുടെ, മനുഷ്യത്വത്തിൻ്റെ. കാലമെത്ര കഴിഞ്ഞാലും മനുഷ്യത്വം മരവിച്ചു പോവില്ലെന്നതിന് തെളിവാണത്. അർഹതയുള്ളതിന് മനസ്സ് നിറഞ്ഞു കൊടുക്കാൻ നമുക്ക് നന്നായിട്ടറിയാം. അല്ലാത്തതിന് ദേഷ്യം കടിച്ചമർത്ത് ശപിച്ചുകൊണ്ട് കൊടുക്കാനും നമുക്കറിയാം. അല്ലേ? ഒരു പാട്ടുകൂടെ ആയാലോ?

പിരിവെടുത്ത് ആഡംബരങ്ങൾ ചെയ്യരുത്. അതെവിടെയായാലും ദേവാലയത്തിലായാലും ചെയ്യാൻ ശ്രമിക്കരുത്. ഗാന്ധി ആദിവാസി ക്ഷേമത്തിനു വേണ്ടി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധിജിക്ക് ആശ്രമം വരെ എത്താൻ റോഡ് നിർമ്മിക്കുക മാത്രമല്ല അലങ്കാരങ്ങളും ഏറെ ഉണ്ടായിരുന്നു. പ്രധാന സംഘാടകനായിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ളയോട് ഗാന്ധി പറഞ്ഞത്, ഈ അലങ്കാരങ്ങൾക്ക് ചെലവാക്കിയ തുക കൂടി ആദിവാസി ക്ഷേമത്തിന് നൽകാമായിരുന്നു എന്നാണ്. എന്തിനാണ് ഈ റോഡ് നിർമ്മിച്ചത്, ഞാൻ നടന്നു വരുമായിരുന്നല്ലോ എന്നാണ്. പിരിവെടുത്ത തുക കൊണ്ട് ആർഭാടം കാണിക്കരുതെന്ന് വ്യക്തം. ഒരു പാട്ടുകൂടിയാകാം.

ചാരിറ്റി ഒരു വലിയ കാര്യമാണ്. പക്ഷെ അത് നമ്മൾ അധ്വാനിച്ച തുക കൊണ്ടായിരിക്കണം എന്ന് മാത്രം. ഒരിക്കൽ കുറേ യുവാക്കൾ ചേർന്ന് കുട്ടികൾക്ക് നോട്ട് ബുക്ക് വിതരണം നൽകാൻ തീരുമാനിച്ചു. നാട്ടിലൊരു വ്യവസായി അവർ സമീപിച്ചു. ചെറുപ്പക്കാരോട് അദ്ദേഹം പേരും ജോലിയും ചോദിച്ചു. ആർക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. 10 ദിവസം തൻ്റെ കമ്പനിയിൽ അപ്രന്റീസായി ജോലി ചെയ്തുകൊള്ളാനും അതിൽ നിന്ന് ഓരോ വിഹിതമെടുത്ത് ബുക്കിനുള്ള തുക കണ്ടെത്താനും പറഞ്ഞു. ചെറുപ്പക്കാർ അങ്ങനെ ചെയ്തു. അതവർക്കൊരു നല്ല അറിവായിരുന്നു. വെളിച്ചത്തിലേക്ക്, പുതിയ ഭൂമികളിലേക്ക് ഒരു തിരിച്ചറിവായിരുന്നു. നല്ല കാര്യമല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സമയം ഒരുപാടായി. സുഖമായി ഉറങ്ങണം, ഉന്മേഷത്തോടെ ഉണരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്തിന് നമ്മളെ ആവശ്യമുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിന് നമ്മളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അധ്വാനിച്ചേ മതിയാവൂ. മനുഷ്യനെ അധ്വാനിക്കാനാവൂ. അധ്വാനിക്കുന്നവന് മാത്രമേ മനുഷ്യനുമാകാൻ സാധിക്കൂ. അതുകൊണ്ട് ഉന്മേഷത്തോടെ ഉണരേണ്ടതുണ്ട്. ഒരുപാട് നന്നായി അധ്വാനിക്കാൻ, ഉന്മേഷത്തോടെ ഉണരണമെങ്കിൽ നന്നായി ഉറങ്ങണം. അതുവരെ ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവം, സ്വന്തം മധുജൻ.